നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 1, 2026 ജൂൺ 15 തിങ്കൾ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 34 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 MHz. Musically yours.
1: News Rainbow. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് സ്ലോവാക്യയിലെത്തി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ അവസരമാണ് സന്ദർശനം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 52nd G7 ഉച്ചകോടിക്ക് ഫ്രഞ്ച് നഗരമായ ഏവിയനിൽ ഇന്ന് തുടക്കം. 3 ദിവസത്തെ പരിപാടിക്ക് ലോക നേതാക്കളും പ്രതിനിധികളും എത്തുന്നതോടെ ഏവിയൻ ആഗോള നയതന്ത്രത്തിന്റെ കേന്ദ്രമായി മാറും. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനതല പരിപാടി രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിപ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ മുരളീധരനുമായി PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും അടിയന്തര ആവശ്യങ്ങളും MLA മന്ത്രിയെ അറിയിച്ചു. ഇന്ന് ആഗോള കാറ്റ്

0: ചടിദിനം. കാറ്റാടിയിലൂടെ ലഭിക്കുന്ന ഊർജ്ജത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ കാറ്റാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറകളിക്ക് ഓച്ചിറ പടനിലത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ദിവസമാണ് ഓച്ചിറകളി. കാഞ്ഞങ്ങാട് പള്ളിക്കര കല്ലിങ്കാലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കളെ കടലിൽ കാണാതായി. ബേക്കലിൽ ബീച്ച് കാണാനെത്തിയ നാലംഗ സംഘത്തിലെ രണ്ടുപേരെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത്. കായികം. ബെർമിംഗ്ഹാമിൽ വനിതകളുടെ ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് പാകിസ്ഥാന് 17 ഓവറിൽ 106 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. വാർത്തകൾ കഴിഞ്ഞു.
1: News Rainbow.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in

0: തീരുമാനങ്ങളാണ് വിധി നിശ്ചയിക്കുന്നത്, ഭാഗധേയം നിശ്ചയിക്കുന്നത്. ഡിസിഷൻസ് ഡിറ്റർമിൻ ഡെസ്റ്റിനി. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറച്ചൊരു സ്വാഗതം കൂടി ഉണ്ട് കേട്ടോ ബിറ്റ് കോഫിക്കൊപ്പം. പറയുന്നത് ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാട്ട്. 7 മണി വരെയാണ് നമ്മുടെ സമയം. ഓക്കെ, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ അവസരങ്ങളെയും വ്യക്തമായ ഒരു തീരുമാനത്തോടെ സമീപിക്കണം എന്ന് പറയാറില്ലേ? യെസ്, പറയാറുണ്ട്. കനേഡിയൻ എഴുത്തുകാരൻ ഗോർഡൻ ഗ്രഹാമിൻ്റെ വാക്കുകളിൽ, ഡിസിഷൻ ഇസ് എ ഷാർപ്പ് നൈഫ് ദാറ്റ് കട്ട്സ് ക്ലീൻ ആൻഡ് സ്ട്രൈറ്റ്. കൃത്യമായി പെർഫെക്റ്റായി മുറിക്കുന്ന മൂർച്ചയേറിയ കത്തിയാണ് തീരുമാനം. അപ്പോൾ തീരുമാനമില്ലാത്ത സംശയം നിറഞ്ഞൊരവസ്ഥ ഒരു ഊർജ്ജയില്ലാത്ത കത്തി പോലെയല്ലേ? അതെ, ഒരു വൃത്തിയില്ലാതെ അവിടെ ഇവിടെ പറിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ മുറിക്കുന്ന മൂർച്ചയില്ലാത്ത കത്തി. യെസ് ബഡീസ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒഴുക്കിനെ തളർത്തുന്ന ഘടകങ്ങൾ തന്നെയാണ് സംശയവും സങ്കോചവും. ഇവ കാരണം തീരുമാനങ്ങൾ എടുക്കാതെ പോകുന്നതേ നമ്മുടെ ആത്മവിശ്വാസത്തിന് മാത്രമല്ല, നമ്മളിൽ മറ്റുള്ളവർക്കുള്ള വിശ്വാസത്തിന് കൂടിയാണ് കോട്ടമുണ്ടാക്കുന്നത്. ഏതൊരു നേട്ടവും അതെത്ര തന്നെ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അത് തുടങ്ങുന്നത് ഒരു ഉറപ്പുള്ള തീരുമാനത്തിൽ നിന്നാണ്. തീരുമാനങ്ങൾ എടുക്കാതെ ആടി ഉലഞ്ഞു നിന്നാൽ നമ്മൾ വളരില്ല. യെസ്, ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് നീങ്ങണമെങ്കിൽ അത് എവിടേക്കായിരിക്കണം, നമുക്ക് എവിടെയാണ് എത്തേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ? അല്ലെങ്കിൽ യാത്ര ലക്ഷ്യമില്ലാത്തതായി പോയില്ലേ? ആ, അതുകൊണ്ടാണ് പറയുന്നത് തീരുമാനങ്ങളാണ് നമ്മുടെ ഭാഗധേയം നിശ്ചയിക്കുന്നത് എന്ന്. സുധൈര്യമായി ഡിസിഷൻസ് എടുക്കുക. ഒരിക്കൽ തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് എന്തിനേയും വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളു കാര്യം. ഓൾറൈറ്റ്, ഇപ്പോൾ എൻ്റെ തീരുമാനം എന്താണെന്നറിയോ? എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുക എന്നത്. 2 ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നുണ്ട്. എൻജോയ്.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: Try to see the good in others. When you are tempted to judge someone, make an effort to see their goodness. Your willingness to look for the best in people will subconsciously bring it forth. മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ ശ്രമിക്കുക. ആരെങ്കിലും അടുത്തറിയാൻ നോക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയിലെ സദ്ഗുണങ്ങൾ തിരിച്ചറിയാനുള്ള പരിശ്രമങ്ങളായിരിക്കണം നടത്തേണ്ടത്. ആളുകളിലെ ഏറ്റവും ബെസ്റ്റ് അറിയാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുമ്പോൾ ഉപബോധ മനസ്സ് ആ നന്മകളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരും. മാരിയൻ വില്യംസൺ, എഴുത്തുകാരിയും പ്രാസംഗികയുമായ മാരിയൻ വില്യംസന്റെ കാഴ്ചപ്പാടാണിത്. വളരെ മികച്ച ഈ പെർസ്പെക്റ്റീവ് നമ്മളെ ഓർമ്മിപ്പിച്ച വില്യംസൺ എഴുതിയ ഒരു പുസ്തകം. ധാരാളം സെൽഫ് ഹെൽപ്പ് ബുക്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ അവർ. അതിൽ എ റിട്ടേൺ ടു ലവ് റിഫ്ലക്ഷൻസ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ കോഴ്സ് ഇൻ മിറക്കിൾസ് എന്ന പുസ്തകം ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറായിരുന്നു 1992. ആൻഡ് പ്രശസ്തമായ ഓപ്ര വിൻഫ്രേ ഷോയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് ആര്? മാരിയൻ വില്യംസൺ. കേട്ടുകൊണ്ടിരിക്കുന്നത് ബെക്ക് ഓഫിയാണ്. 7 വരെയാണ് നമ്മുടെ സമയം.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ടു ദി ഷോ. പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി ഇത് നമ്മുടെ ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സ്റ്റോപ്പ്. ഫോർ ഇറ്റ് ഇസ് ഈസി ടു ക്രിട്ടിസൈസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ദ സ്പിരിറ്റ് ഓഫ് അതേഴ്സ്, ബട്ട് ടു നോ യുവർ സെൽഫ് ടേക്സ് എ ലൈഫ് ടൈം. വിമർശിക്കാനും മറ്റുള്ളവരുടെ ഉത്സാഹത്തിന് തടയിടാനും വളരെ എളുപ്പമാണ്. എന്നാൽ സ്വയം ഒരു തിരിച്ചറിവുണ്ടാകാൻ, അവനവനെ മനസ്സിലാക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടി വന്നേക്കാം. ഇത് പ്രഗത്ഭനായ ബ്രൂസ് ലീ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. യെസ്, അദ്ദേഹം പറഞ്ഞതുപോലെ കാണികളിൽ ഒരാളായി ഗാലറിയിലിരിക്കുമ്പോൾ റഫറിയെയോ അമ്പയറിനെയോ കുറ്റം പറയാനും കളിക്കാർ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ കളിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ എന്തെല്ലാം കമൻസ് വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. കളിക്കളത്തിലുള്ള ആളുകൾ വളരെ ഡിസിപ്ലിൻഡായി കൃത്യമായി ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ ഗാലറിയിൽ ഇരുന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചായിരിക്കും നമ്മൾ മാച്ച് ആസ്വദിക്കുകയും ഇത്തരം വിമർശനം

നിങ്ങൾ തൊടുത്തുവിടുകയും ചെയ്യുന്നത്. കളിക്കാരെപ്പറ്റി, അവരുടെ പെർഫോമൻസിനെ പറ്റി എന്ത് വേണമെങ്കിലും പറയാനുള്ള ഫ്രീഡമാണ് കളിക്കളത്തിന് പുറത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് തോൽവിയൊന്നുമില്ലല്ലോ. എന്നാൽ അതുപോലെ തന്നെ ജയവുമില്ല എന്ന് ഓർക്കാറില്ല അപ്പോൾ ഇത് പറയുമ്പോഴേ. ടീം സോങ്ങോ ദേശീയഗാനമോ അതിനൊപ്പം ചൊല്ലാനുള്ള അവസരവും നമുക്ക് കിട്ടുന്നുണ്ട്. അത് കളിക്കളത്തിൽ വിയർപ്പൊഴുക്കുന്നവർ നേടിത്തരുന്ന അവസരമാണെന്നും നമ്മൾ ആരും ഓർക്കാറില്ല പലപ്പോഴും. ഇതുപോലെ ജീവിതത്തിലും നമ്മൾ ഒരു കാഴ്ചക്കാരനായി മാറി നിൽക്കുമ്പോൾ ഓരോ ആളുകളുടെ ചെയ്തികളെ വിമർശിക്കാനും വലിയ വലിയ അഭിപ്രായങ്ങൾ പറയാനുമൊക്കെ വളരെ എളുപ്പമാണ്. അവിടെ ആ യഥാർത്ഥ സീനിൽ നമുക്കൊരു റോളും ഇല്ലല്ലോ. പക്ഷേ കളിക്കാരിൽ ഒരാളാകേണ്ടി വരുമ്പോഴാണ് കളി മാറുന്നത്. അത് കളിയിലായാലും ജീവിതത്തിലായാലും അപ്പോഴായിരിക്കും മുഴുവൻ അർപ്പിച്ചിട്ടും വിജയം കൈപ്പിടിയിലൊതുങ്ങാതെ പോയതിൻ്റെ വേദന മനസ്സിലാവുന്നത്. എല്ലാ എഫേർട്ട്സും എടുത്തിട്ടും നഷ്ടം സംഭവിച്ചയാളുടെ സങ്കടം മനസ്സിലാവുന്നത്. ഇൻ ദി സെയിം വേ നേട്ടങ്ങളുടെയും വിജയത്തിൻ്റെയും അവയുടെ സന്തോഷവും സംതൃപ്തിയും മനസ്സിലാവുന്നത്. അപ്പോൾ പുറമേ നിന്ന് അഭിപ്രായം പറയുന്നവർ, ഗാലറിയിലിരിക്കുന്നവർ ഒരു ഗുണവുമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം ക്രിയാത്മകമായി ഈ ഗെയിമിൽ ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും ഇല്ലേ. എല്ലാവരുടെയും അളവിലുള്ള, എല്ലാവരുടെയും പാകത്തിലുള്ള ജേഴ്സി, നിങ്ങളുടെ പേരെഴുതിയ ജേഴ്സി എവിടെയെങ്കിലും ഉണ്ടാവും. അത് എപ്പോഴെങ്കിലും ഇടേണ്ടിയും വരും. ഗെയിമിൽ നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങൾ ഭാഗഭാക്കാകേണ്ട അവസരങ്ങൾ വരും. അവിടെ വെറുതെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് സ്ഥാനമില്ല. യു നീഡ് ടു ഗസ് ഇൻ ദ ഗെയിം. കളിക്കളത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വരുന്ന സമയം അത് മനസ്സിൽ എപ്പോഴും ഓർത്തുകൊണ്ട് മാത്രം കാണിയായി നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതാണ് ബുദ്ധി. ഇത് ജീവിതമായി കണക്ട് ചെയ്ത് ചിന്തിക്കണം കേട്ടോ. കളിയെ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു മെറ്റഫറായി പറഞ്ഞു എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് പുറമേ നിന്ന് കമൻറ്റ് പറയാൻ നല്ല ഈസിയായ ആ ഗെയിമിൽ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ അതിൽ ഇൻവോൾവ് ആകുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ വിശേഷം അറിയൂ. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ സംഗതി? പറഞ്ഞത് ബെഡ് കോഫിയാണ്. ഇനി സോങ് ബ്രേക്ക് ആണ്. മ്യൂസിക്കലി യോസ്, റെയിൻബോ FM 107.5.

പലതരം ഗെയിം ഷോസിനെ അറിയാം നമുക്ക് ഇല്ലേ, അതുപോലെ ടെലിവിഷനിലും ഉണ്ട് ധാരാളം ഗെയിം ഷോസ് അറിയാമല്ലോ. ഇവിടെ പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന ഗെയിം ഷോ ഉണ്ടല്ലോ, മാക്സ് ലുക്കാഡോ എന്ന ഗ്രന്ഥകാരൻ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ച ഒരു ഗെയിം ഷോയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഗെയിം. ഈ ഒരു സംഗതിക്കായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരു പാശ്ചാത്യ രാജ്യത്ത് ഒരു സംഘടന നടത്തിയ ദേശീയ അഭിപ്രായ സർവേയുമാണ്. ആ സർവേയിലെ ചോദ്യങ്ങളാണ് അദ്ദേഹം തൻ്റെ ഗെയിംസിൽ ഓപ്ഷൻസായി കൊടുത്തത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ആ ഗെയിം ഷോ ഒന്ന് നോക്കാം. $1,00,000 ഗെയിം ഷോയുടെ സമ്മാനത്തുക. നിങ്ങൾ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഇതിൽ പങ്കെടുക്കുകയാണെന്ന് കരുതുക. ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ ഷോയുടെ അവതാരകൻ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗെയിം ഷോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ ഒരാൾക്ക് $1,00,000 സമ്മാനം ലഭിക്കും. എന്നിട്ട് കാണികളായിരിക്കുന്നവരുടെ പേരുകൾ പേപ്പറിൽ എഴുതിയിട്ട് ഒരു നറുക്കെടുപ്പ് നടത്തുന്നു. അതിൽ നറുക്ക് വീഴുന്നത് നിങ്ങൾക്കാണ്. ഇത് വിശ്വസിക്കണോ അതോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാനാകാതെ അമ്പരന്ന് നിൽക്കുന്ന നിങ്ങളെ സംഘാടകർ സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. അപ്പോഴേക്കും അവതാരകൻ പിന്നിലുള്ള കേട്ടൺ നീക്കാൻ പറയുന്നു സഹായികളോട്. കേട്ടൺ നീങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ട്രോളിയിൽ $1,00,000 പ്രത്യക്ഷപ്പെടുന്നു. ഈ പണം മുഴുവനും നിങ്ങളുടേതാണ് എന്ന് ഗെയിം ഷോ ഹോസ്റ്റ് പറയുന്നത് മറ്റേതോ ലോകത്തിൽ നിന്ന് എന്ന വണ്ണമാണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. വെറുതെ ഇങ്ങനെ ഒരു പേര് നറുക്കിട്ടെടുത്ത് പണം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. സോ ഈ പണത്തിന് നിങ്ങൾ എന്തു വില കൊടുക്കുമെന്ന് പറയണം. സംശയിക്കണ്ട, കൺഫ്യൂഷൻ വേണ്ട, ഓപ്ഷൻസ് ഉണ്ട്. 1, 2, 3 അല്ല, 10 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അവതാരകൻ പറയുന്നു, ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്ന 10 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ $1,00,000 നിങ്ങളുടേതാണ്. ഇത് കേൾക്കുമ്പോൾ ഈ പണം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിൻ്റെ ലിസ്റ്റ് എടുക്കലിലായിരിക്കും നിങ്ങളുടെ മനസ്സ്. ആ ചിന്തകളെ മുറിച്ചുകൊണ്ട് അവതാരകന്റെ ശബ്ദം വീണ്ടും വരും. ഇതാ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ്. മുന്നിലുള്ള സ്ക്രീനിൽ തെളിയുന്ന ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ്. ഓപ്ഷൻ നമ്പർ 1, പണം ലഭിക്കാനായിട്ടോ, അതായത് ആ $1,00,000 ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിലെ ഓപ്ഷൻ നമ്പർ 1, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക. നമ്പർ 2, നിങ്ങളുടെ പൗരത്വം ഉപേക്ഷിക്കുക. നമ്പർ 3, നിങ്ങളുടെ കുട്ടികളെ ദത്തെടുക്കാൻ നൽകുക. നമ്പർ 4, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കുക. നമ്പർ 5, ഒരു അപരിചിതനെ വധിക്കുക. 5 ഓപ്ഷൻസ് കേട്ടപ്പോൾ തന്നെ മതിയായില്ലേ? ഇത്തരത്തിലുള്ള 10 കാര്യങ്ങളിൽ ഒന്നിന് തയ്യാറായാൽ $1,00,000 നൽകാമെന്നാണ് വാഗ്ദാനം. നമ്മൾ ആരെങ്കിലും റെഡിയാവൂ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ? ഒരിക്കലുമില്ല. റൈറ്റ്, തുടക്കത്തിൽ പറഞ്ഞില്ലേ, മാക്സ് ലുക്കാഡോ എന്ന എഴുത്തുകാരൻ ഒരു സംഘടന നടത്തിയ അഭിപ്രായ സർവേയെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ ഒരു ഗെയിം ഷോയെ പറ്റി എഴുതിയതെന്ന്. ഓക്കെ, ആ സർവേയുടെ യഥാർത്ഥ ഫലം കണ്ടപ്പോഴാണ് ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാൻ തോന്നിയത്. കാരണം എന്താണെന്നോ, ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു സർവേയിൽ. ഈ ചോദ്യങ്ങളോട് സർവേയിൽ പലരും പോസിറ്റീവായി പ്രതികരിച്ചു. അതായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു വിമർശനത്തിന് തയ്യാറായത്. ആ സർവേ ഫലം പറയുന്നതിൽ $1,00,000 വേണ്ടി സ്വന്തം കുട്ടികളെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സർവേയിൽ പങ്കെടുത്ത 3% ആളുകൾ തയ്യാറാണത്രേ. ആ രാജ്യത്തെ 3% ആളുകൾ. പൗരത്വം ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവരോ? 16%. കുടുംബാംഗങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ റെഡിയായവർ 25%. ശതമാനം കണക്ക് കൂടിക്കൂടി വരും കേട്ടോ. ഇനി ലൈഫ് പാർട്ട്ണറെ ഒഴിവാക്കാൻ 27% പേർക്ക് സമ്മതം. ഇങ്ങനെ പോയി കണക്കുകൾ. അതിലും പരിതാപകരമായ ഒരു കാര്യം, സർവേയിൽ പങ്കെടുത്ത 1/3 പേരും $1,00,000 വേണ്ടി ഈ 10 കാര്യങ്ങളിൽ ഒന്നല്ല പലതും ചെയ്യാൻ തയ്യാറായിരുന്നു എന്നതാണ്. ഇത് വേറെ എവിടെ നടന്ന കാര്യമല്ലേ, നമ്മുടെ നാട്ടിലൊന്നും അല്ലല്ലോ എന്ന് പറയണ്ട. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സർവേ നടത്തിയാലോ? ഒന്ന് ചിന്തിച്ചോളൂ. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, കുറച്ച് പണത്തിന് വേണ്ടി പരസ്പരം മല്ലടിക്കുകയും
ഒരാളെ ഇല്ലാതാക്കാൻ പോലും

ഒരു മടിയും കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ? സ്വന്തം സുഖത്തിനും ആർഭാടത്തിനും വേണ്ടി ആരെയും എങ്ങനെയും ഉപദ്രവിക്കാൻ തയ്യാറുള്ളവരുമുണ്ട് ധാരാളം. അവിടെ സ്വന്ത ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ല, സ്ഥാനവും ഇല്ല. ഇങ്ങനെയെല്ലാം സമ്പാദിച്ചു കൂട്ടിയിട്ട് ആർക്കെങ്കിലും മനസുഖവും സമാധാനവും ഉണ്ടായതായി അറിയാമോ? അങ്ങനെയുള്ള ആരെയെങ്കിലും ലോകം മഹാനായി കരുതിയിട്ടുണ്ടോ? ഇല്ല എന്നത് വാസ്തവമാണ്, അറിയാം. പിന്നെ എന്തിനാണ് പണം സമ്പാദിക്കുന്നതിന് നമ്മൾ അമിതമായ

മുൻപ് ഒരു ടാറ്റ പറഞ്ഞേ കേട്ടോ, മെറ്റ് കോഫിയും സുരേഷ് കാഞ്ഞിരക്കാട്ടും ഇനി നാളെ രാവിലെ ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഹാപ്പി ആയിരിക്കുക, അതിന് ശ്രമിക്കുക. ടേക്ക് കെയർ ബഡീസ്, ബൈ ഫോർ നൗ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ്, യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. വൺസ് അഗെയിൻ ഇറ്റ്സ് എ മൺഡേ മോർണിംഗ്. ഈ തിങ്കളാഴ്ച ദിവസങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഫ്രഷ് പേജ് പോലെയാണ്. അവിടെ എന്തെഴുതി വെക്കണം, അല്ലെങ്കിൽ എന്ത് ചിത്രം എങ്ങനെ വരയ്ക്കണം, ഏത് നിറം ഉപയോഗിക്കണം, ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിലാണ് അതിൻ്റെ പവർ മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആർ ജെ സുരേഷിൻ്റെ മോർണിംഗ് മോട്ടിവേഷനൊക്കെ കിട്ടി, ഒപ്പം തന്നെ ഇതാ എൻ്റെ ഒരു മോർണിംഗ് മൺഡേ മോർണിംഗ് മോട്ടിവേഷനൊക്കെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പതുക്കെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക് പോയാലോ. എന്താണ് കൊച്ചി എഫ് എം റെയിൻബോ നിങ്ങൾക്കായി ഇന്ന് ഒരുക്കിയിരിക്കുന്ന പരിപാടികൾ എന്ന് കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. സ്വാഗതം കൊച്ചി. തുടർന്ന് 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:15 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ, 8:30 മുതൽ 10 വരെ സവാരി ടൈം. പത്ത് മണിക്ക് കേൾക്കാം വാട്സപ്പ്, 11 ഡു യു നോ, ഉച്ചയ്ക്ക് 12 യോ ചോയ്സിന്റെ നേരമാണ്, 12:50 മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം 2 വരെ യോ ചോയ്സ് തുടർന്ന് കേൾക്കാം. 2 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 കേൾക്കാം ട്രിപ്പിൾ ട്രീറ്റ്. രണ്ട് 30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 3 കേൾക്കാം വിവിധ് ഭാരതി റിലേ. തുടർന്ന് 5 കേൾക്കാം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 5:30 മുതൽ 5:45 വരെ കേൾക്കാം ലോകകപ്പ്

0: Hola, Perca. രാത്രി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ, 7:58 കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്, 8 കേൾക്കാം ഇസൈ തെൻട്രൽ, 9 ഉലക സഞ്ചാരം, 10 അരികെ, 11 ഹിന്ദി വാർത്തകൾ, തുടർന്ന് 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾക്ക് ശേഷം 11:10 ആയിരിക്കും നമ്മുടെ സ്റ്റേഷൻ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ റെയിൻബോ എഫ് എം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കേൾക്കാം ലിസ്ണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.
1: സ്വാഗതം
2: സ്വാഗതം.
1: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

ഇരുണ്ട മേഘപ്പുതപ്പ് മാറ്റി പുറത്തു വരാൻ മടിച്ചു നിൽക്കുന്ന പ്രഭാതകിരണങ്ങളും ജാലക ചില്ലകളിൽ ഇറ്റുവീഴുന്ന മഴത്തുള്ളികളും മനസ്സിന്റെ കോണിൽ ഓർമ്മകളിലേക്ക് നനവ് പടർത്തുന്ന മഴക്കാലവും അരികിലിത റേഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം കൊച്ചിയിൽ ഇന്ന് കൂട്ടായിട്ടുള്ളത് ഞാൻ ദൃശ്യ സന്തോഷാണ്. ഇന്ന് June 15 സിനിമ എന്ന മായികാ ലോകം മലയാളിയുടെ മനസ്സ് കീഴടക്കിയ കാലം തൊട്ട് മനസ്സിൽ പതിഞ്ഞൊരു പേരുണ്ട്, സത്യൻ. മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. June 15 നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ മാഷ് ഓർമ്മകളുടെ വെള്ളിത്തിരയിലേക്ക് മറഞ്ഞുപോയത്. ഇന്ന് ഈ ദിവസം കളമശ്ശേരി കുറ്റിക്കാട്ടുകരയിൽ നിന്നും നമ്മുടെ സ്ഥിരം ശ്രോതാവ് MS വിജയൻ തിരഞ്ഞെടുത്തയച്ച സത്യൻ മാഷ് അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യ ഗാനം കേൾക്കാം. സത്യൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, വയലാറിൻ്റെ രചന, G. ദേവരാജൻ്റെ സംഗീതം.

1969-ൽ പുറത്തിറങ്ങിയ മൂലധനം എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മളിപ്പോൾ കേട്ടത്. മലയാള സിനിമയിൽ ആദ്യമായി മികച്ച നടനുള്ള അവാർഡ് നേടുന്നത് സത്യനായിരുന്നു. 1969-ൽ കടൽപാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അവാർഡ്. സ്വാഭാവികമായി കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുന്ന സത്യന്റെ രീതി പിൽക്കാലത്ത് പ്രഗത്ഭരായ പല നടന്മാരും കണ്ടുപഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി കേൾക്കാം കാട്ടുതുളസി എന്ന ചിത്രത്തിനായി വയലാർ എഴുതി MS ബാബുരാജ് ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से.
2: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर.
1: 12 साल विश्वास के, विकास के, जन कल्याण के.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാൻ ആയി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലൊവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
1: 52nd G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13rd തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
3: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं.

0: जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं। भारत और फ्रांस का रिश्ता कुछ ऐसा ही है।
1: പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് എൻടിഎ നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
3: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3,125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യയാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രയ്ക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും USഉം ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാന്റിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനുശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90-ാം മിനിറ്റിൽ നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 തവണ ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഗോളുകളാണ് ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 റൺസിനാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടത്.

0: ഇന്ത്യയുടെ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 ഓവറിൽ 106 റൺസിന് എല്ലാവരും പുറത്തായി. 44 പന്തിൽ 68 റൺസ് നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിക്കറ്റ് വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമ രൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സ്വാഗതം. സ്വാഗതം കൊച്ചി.

കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. ഇന്ന് കുറ്റിക്കാട്ടുകരയിൽ നിന്നും നമ്മുടെ ശ്രോതാവ് എം എസ് വിജയൻ തിരഞ്ഞെടുത്തയച്ച സത്യൻ മാഷിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളാണ് നമ്മൾ സ്വാഗതം കൊച്ചിയിലൂടെ കേൾക്കുന്നത്. ത്യാഗസീമ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും 1952 പുറത്തിറങ്ങിയ ആത്മസഖിയിലൂടെയാണ് മലയാള സിനിമാ ലോകത്ത് സത്യൻ തന്റേതായൊരു ഇരിപ്പിടം ഒരുക്കുന്നത് എന്ന് പറയാം. സിനിമകളുടെ വിജയം മാത്രമല്ല അതിലെ ഗാനങ്ങളും പ്രേക്ഷകരുടെ മനം കവർന്നത് സത്യനെ മലയാളത്തിന്റെ പ്രിയ നടനാക്കി മാറ്റുകയായിരുന്നു.

0: സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ്എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പോയിട്ട് പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.

0: സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സ്വാഗതം കൊച്ചി. ഇന്ന് നമുക്ക് സത്യൻ മാഷിൻ്റെ നമ്മളേവരും ആരാധിക്കുന്ന പാട്ടുകളൊക്കെ എഴുതി അയച്ചതാണ് നമ്മുടെ ശ്രോതാവ്, നമ്മോടൊപ്പം ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ പറയൂ, കേൾക്കുന്നുണ്ടോ? അപ്പോ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
1: പാട്ടുകൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ റേഡിയോക്ക് വെച്ച് ഞാൻ റേഡിയോട്ട് ഇരിക്കായിരുന്നു. പാട്ടൊക്കെ കേട്ട് വളരെ നല്ല വളരെ സന്തോഷമുണ്ട്. പാട്ട് എന്റെ പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ കൊല്ലം അയച്ചിരുന്നു സത്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട്, മാഷിന്റെ ഓർമ്മയ്ക്ക്. പക്ഷെ അന്ന് അത് പ്രക്ഷേപണം ചെയ്തില്ല, വളരെ നിരാശ തോന്നി. ഇപ്രാവശ്യം ആകാശവാണി അത് പരിഗണിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
0: സന്തോഷായി അല്ലേ?
1: അതെ അതെ.
0: പിന്നെ എവിടെയാണ് ശരിക്കും വീട്? കളമശ്ശേരിയിൽ എവിടെയാണ്?
1: കളമശ്ശേരി എന്ന് ഒരു 7 റൂട്ടിലേക്കുള്ള വഴിയാണ്. അപ്പൊ പുതിയ റോഡ് എന്ന് പറയും.
0: നമ്മുടെ FSCT ഒക്കെ അടുത്തായിട്ടാണോ?
1: FSCT അടുത്തൊന്നും പോകണ്ട, കളമശ്ശേരി 1 കിലോമീറ്റർ ഉള്ളു,
0: അത്രേ ഉള്ളു അല്ലേ?

0: ആ
1: ശരി ശരി.
0: കുറ്റിക്കാട്ട് വരാം, കുറ്റിക്കാട്ട് വരാമല്ലോ. ആ
1: കുറ്റിക്കാട്ട് വരാം.
0: കണ്ടെയ്നർ സിഗ്നല് കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് വീട്.
1: അത് ശരി. ആ ഹാ ഹാ. അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടിലിപ്പോ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഭാര്യയുടെ പേര് ഗീത. പിന്നെ
1: ലീല.
0: എനിക്ക് ഗീത ഗീത
1: ഗീത ഗീത. ആ ശരി. ആ ഹാ.
0: പിന്നെ എനിക്ക് രണ്ട് മക്കളാണുള്ളത്, മൂത്തത് മകള്, പിന്നെ രണ്ടാമത് മകനാണ്. മകള് ചെന്നൈ IIT ആണ്, അവിടുത്തെ പ്രൊഫസറാണ്, കല്യാണം കഴിച്ചേക്കണേ.
1: ശരി.
0: പിന്നെ മകൻ ഖത്തറിലാണ്. ഞാൻ ഖത്തറില് ഫെബ്രുവരിയിൽ ഖത്തറിൽ പോയിട്ട് 28 ഫെബ്രുവരി 28 ഫ്ലൈറ്റ് തുടങ്ങി 3 മാസം
1: അവിടെ വിസിറ്റ് ചെയ്തു.
0: അവിടെ ആയി പോയി, 1 മാസം വിസിറ്റിംഗ് വേണ്ടി പോയതാണ്.
1: ഓ അത് ശരി, യുദ്ധത്തിന്റെ ബുദ്ധിമുട്ടുകളല്ലേ.
0: 3 മാസം പിന്നെ അവിടെ തന്നെ ആയി പോയി.
1: അവിടെ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ 1 മാസം നന്നായിട്ട് ആസ്വദിച്ചോ?
0: ആദ്യത്തെ 1 മാസത്തെ നന്നായിട്ടൊക്കെ പല സ്ഥലങ്ങളൊക്കെ പോയി കണ്ട്, ഖത്തറിലുള്ള പല വിവിധങ്ങളൊക്കെ പോയി കണ്ട് ആസ്വദിച്ചു. പിന്നെ 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ആയപ്പോൾ യുദ്ധം തുടങ്ങി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് 5-ാം തീയതിയാണ് ഇങ്ങനെ നാട്ടിലെത്താൻ പറ്റിയത്,
1: തിരിച്ചു വരാൻ പറ്റിയത്. പേടിച്ചു പോയില്ലേ?
0: യുദ്ധം ലൈവായിട്ടൊക്കെ കൊറേ കണ്ടു ഞാൻ.
1: അതെ,
0: തൃശ്ശൂരം കാണുന്ന പോലെയൊക്കെ ഉള്ള ഒരു രീതിയായിരുന്നു.
1: ഒറ്റയ്ക്കാണോ പോയത്? ഗീത ചേച്ചി ഉണ്ടായിരുന്നോ കൂടെ?
0: ഗീത ഉണ്ടായിരുന്നു, രണ്ടുപേരും പോയത്. അപ്പോ മകൻ മകൻ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വന്നപ്പോ മകന്റെ കൂടെയാണ് പോയത്. പിന്നെ എന്റെ മകന്റെ പേരാണ് സുമേഷ്.
1: സുമേഷ്
0: പുള്ളി IIT പ്രൊഫസറാണ്. പിന്നെ മകള് പുറത്ത് ഒരു സ്കൂളിലെ ഒരു പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു,
1: ചെന്നൈയിൽ തന്നെ.
0: ചെന്നൈയിൽ തന്നെ. പിന്നെ മകൾക്കൊരു കുട്ടിയുണ്ട്, പേര് അനഘ. അനഘ. പിന്നെ മകൻ മകനും ഉണ്ട് ഒരു കുട്ടി, അതിന്റെ പേര് അമീഗ.
1: അമീഗ.
0: അപ്പൊ മാച്ച് ചെയ്തിട്ടുള്ള പേരാണ്. അപ്പൊ രണ്ട് പേര കുട്ടികളുടെ ഒക്കെ അപ്പൂപ്പനാണ് ഞാൻ.
1: അപ്പൂപ്പനാണ്. മക്കളും കൊച്ചുമക്കളും ആയിട്ട് ഹാപ്പിയാണ്.
0: ഞാൻ കാംകോയിലാണ് വർക്ക് ചെയ്തത്, കേരള അഗ്രോ മിഷറി കോർപ്പറേഷൻ. കാംകോ എന്ന് പറയും.
1: കാംകോ. ഇപ്പൊ റിട്ടയർ ചെയ്തു അല്ലേ?
0: ഞാൻ 2014 റിട്ടയർമെന്റ് ആയി. ഇപ്പൊ ഈ മാർച്ച് ആകുമ്പോഴേക്കും 10 വർഷം തികയും.
1: ഓ അത് ശരി. റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി അല്ലേ?
0: 10 വർഷമായി.
1: അപ്പൊ എങ്ങനെയാണ് ഈ 10 വർഷം സമയം പോവാനായിട്ട്?
0: 10 വർഷം സമയം പോയിട്ട് ഇടയ്ക്ക് മോളുടെ അടുത്ത് പോയി 1 മാസം ചെന്നൈയിൽ ഒക്കെ നിൽക്കും. പിന്നെ ഇടയ്ക്ക് ഖത്തറിൽ തന്നെ 2 പ്രാവശ്യം പോയി. പിന്നെ വീട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടല്ലോ.
1: ഓ അതുണ്ട്, ചെറിയൊരു കൃഷിയുണ്ട്.
0: ചെറിയ ഒരു നമ്മുടെ വീട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളും കൃഷികളൊക്കെ ഉണ്ട്.
1: പിന്നെ
0: കുറച്ച് വാഴകളൊക്കെ പറമ്പിൽ നട്ടിട്ടുണ്ട്.
1: നട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ പരിപാലിച്ച് നടക്കും അല്ലേ?
0: പിന്നെ പെൻഷൻ ഒക്കെ കിട്ടും, പിന്നെ കമ്പനിയിൽ കിട്ടിയ ആനുകൂല്യത്തിന്റെ ഒക്കെ ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഞങ്ങള് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ജീവിതം.
1: ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ കൃഷിയില്?
0: ചേച്ചി സഹായിക്കും, എന്നാ നിങ്ങളൊക്കെ അവര് സഹായിക്കും. അവര് പിന്നെ അടുക്കള പണിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആക്റ്റീവ് അല്ല.
1: പിന്നെ ഈ സത്യൻ മാഷിന്റെ ആരാധകനാണോ?
0: അത് പറഞ്ഞല്ല ഞാൻ ഈ പറയുന്ന വണ്ണം, സത്യൻ, പ്രേംനാഥ്, മധു ഇതൊക്കെ ഇവരുടെ സിനിമകളാണല്ലോ ചെറുപ്പം മൂലം കാണുന്നത്. ഞാൻ മിക്കവാറും എല്ലാ സിനിമ സത്യൻ മാഷിന്റെ തന്നെ ഒരു 80% സിനിമ ഞാൻ കണ്ടു കാണും. അപ്പൊ ഈ ഇവരുടെ സിനിമകളൊക്കെ അങ്ങനെ ചെറുപ്പം മൂലം കണ്ട് എനിക്ക് ഇവരുടെ പടങ്ങൾ സിനിമകളൊക്കെ യൂട്യൂബിൽ വന്നാലും ഞാൻ വിടില്ല, കാണും
1: അല്ലേ.
0: അപ്പൊ അതാണ് പ്രേംനസീറിന്റെ ഒക്കെ ഒരു മിക്കവാറും 80% സിനിമകൾ ഞാൻ കണ്ടു കാണും. എന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാല് എല്ലാം ശനിയാഴ്ച വെള്ളിയാഴ്ച ടൈം സ്കൂൾ അവധിയല്ലേ, സിനിമ കാണുക എന്നുള്ളത് എന്റെ ഒരു ഹോബിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പടത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും.
1: പുതിയ സിനിമകളും കാണാറുണ്ടോ അങ്ങനെ?
0: പുതിയ സിനിമ ഈ അടുത്ത കാലത്ത് Drishyam 3 കണ്ടു.
1: കണ്ടു. ഓ ശരി.
0: തിയേറ്ററിൽ പോയി കണ്ടു. പുതിയ സിനിമ കാണുക, അത് സെലക്റ്റീവ് ആയിട്ടുള്ള സിനിമ
1: കാണും. ബാക്കി ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് സുഖമാണല്ലേ, പഴയ സിനിമകളൊക്കെ എപ്പോ വേണമെങ്കിലും കാണാം. അപ്പോ ഏതായാലും വീട്ടില് എല്ലാരോടും, മക്കളും കൊച്ചുമക്കളും ഒക്കെ വിളിക്കുമ്പോ അന്വേഷണം പറയാം, ഗീത ചേച്ചിയോടും അന്വേഷണം പറയാം. എല്ലാം നല്ല നല്ല പാട്ടുകളാണ്, കേൾക്കാൻ നല്ല രസമുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും തുടർന്ന് പാട്ടുകൾ കേൾക്കാം.
0: ഓക്കെ,
1: ഓക്കെ. അപ്പോ കത്തയച്ചതിന് നന്ദി.
0: ഓക്കെ,
1: താങ്ക് യു.

കുറ്റിക്കാട്ടുകാരിൽ നിന്നും നമ്മുടെ ഇന്നത്തെ ശ്രോതാവ് MS വിജയനാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം എഴുതി അയച്ച കത്തിൽ ഇന്ന് സത്യൻ മാഷിൻ്റെ സ്പെഷ്യൽ പാട്ടുകളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഗാനം കേൾക്കാം, മൂന്ന് പൂക്കൾ എന്ന ചിത്രത്തിൽ നിന്ന്.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: You are listening to Rainbow FM 110.5, musically yours.

അറുപതുകളുടെ പകുതിയോടെ സത്യന് പകരം വയ്ക്കാൻ മറ്റൊരു നടനില്ല എന്ന് ഒറ്റ സ്വരത്തിൽ മലയാള സിനിമ പറഞ്ഞു. അത്രയധികം മലയാളത്തിന്റെ നിറസാന്നിധ്യമായി സത്യൻ മാറിയിരുന്നു. കഠിനാധ്വാനവും സമർപ്പണവും കൈമുതലായ മഹാനടൻ മലയാളത്തിന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായി ഉയർന്നു വരികയും ചെയ്തു.

തന്റെ അവസാന നാളുകളിൽ വേദന കടിച്ചമർത്തി അഭിനയത്തിൽ മുഴുകി നിന്ന് കലയോട് നീതി പുലർത്തിയ ആ മഹാനടനെ മലയാള സിനിമ എങ്ങനെ മറക്കും? പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ആ പ്രതിഭയുടെ അസ്തമയം മലയാള സിനിമയിൽ ഒരു യുഗാന്ത്യം എന്ന് രേഖപ്പെടുത്തുന്നു. പ്രിയനടൻ സത്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു ഇന്നത്തെ സ്വാഗതം കൊച്ചി.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സൂപ്പർഹിറ്റ് സോങ്സ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

യെസ് മോർണിംഗ് എനർജി ഫുൾ ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടുള്ള ആ വോയിസ് ആരുടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിൽപ റാവുടെയാണ്, ഫ്രം ദി മൂവി ഇംഗ്ലീഷ് വിംഗ്ലീഷ്. അപ്പൊ ദാ ഫുൾ എനർജി പാക്ക് ചെയ്ത് നമ്മൾ ഈ മൺഡേ മോർണിംഗ് നമ്മളും വീണ്ടും ആ പഴയ വീക്കെൻഡിന്റെ ക്ഷീണമൊക്കെ മാറ്റിയൊക്കെ വെച്ച്, മൺഡേ ബ്ലൂസ് ഒക്കെ മാറ്റി വെച്ച് നമ്മുടെ പഴയ ഒരു ബിസി ബി ലൈഫ് ഉണ്ടല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്, ആ ലൈഫിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്.

ഈ വീക്കിലെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു തമാശകളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് കൂടെയുള്ളത് ഞാൻ ദൃശ്യ സന്തോഷാണ് സവാരി ടൈമിൽ. അപ്പോൾ നിങ്ങളുടെ രാവിലത്തെ യാത്രയിലാണ്, യാത്രയിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാണ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാം, ഇഷ്ടപ്പെട്ട പാട്ടും ചോദിക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം, 0484-2428-101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ച് ഈ മോർണിംഗ് വിശേഷങ്ങളൊക്കെ പറയാം. രാവിലെ എന്തൊക്കെയാണ് വഴിയിൽ കാണുന്ന കാഴ്ചകൾ, ഈ ബിസി മൺഡേ മോർണിംഗിൽ നിങ്ങൾ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ വഴിയിൽ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇതൊക്കെ എന്നെ വിളിച്ച് പറയാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-2428-101. അതിനു മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മുടെ KCB നമുക്ക് എവിടെയാണ് പണി തരുന്നത് എന്നുള്ള കാര്യമാണ്, എവിടെയാണ് ഇന്ന് കറണ്ട് പോകുന്നത് എന്നുള്ളൊരു ചെറിയൊരു അറിയിപ്പാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കാലേക്കുട്ടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലേക്കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ ചിറ്റേത്തുകര KP കുര്യൻ റോഡ്, ഹീര വാസ്തു ഗ്രാമം, ഓൾഡ് പോലീസ് സ്റ്റേഷൻ, നിലംപതിഞ്ഞ മുകൾ, പാറക്കാമുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും എന്ന് KCB അറിയിപ്പുണ്ട്. അപ്പോൾ ഈ അറിയിപ്പ് മാനിച്ചുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കറണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു 9 മണിക്ക് മുന്നേ ആയിട്ട് ഇനി ഒരു അരമണിക്കൂർ കൂടി കഷ്ടിച്ചുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ, 0484-2428-101. ഇതിലേക്ക് വിളിക്കാം, വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാം. ഒപ്പം വെറുതെ പാട്ട് ചോദിച്ച് വിളിച്ചാൽ പോരട്ടോ, വിശേഷങ്ങളും കൂടി പറയണം. എന്താണ് നിങ്ങൾ ഇന്നത്തെ യാത്രയിൽ, ഇപ്പോൾ ഓഫീസിലേക്കോ കോളേജിലേക്കോ എങ്ങോട്ടാണോ യാത്ര, ആ യാത്രയിൽ നിങ്ങൾ കണ്ട കാഴ്ചയും കൂടി അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യവും കൂടി എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment. യെസ്, സവാരി ടൈമിൽ നമുക്ക് എന്താ ഒരു പുതിയ കോളർ വന്നിട്ടുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ആ ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: എന്റെ പേര് അജയ് ഘോഷ്.
0: അജയ് ഘോഷ്, എവിടുന്നാ വിളിക്കുന്നത്?
1: പെരിങ്ങനം സംസാരിക്കുന്നു.
0: പെരിങ്ങനം, പെരിങ്ങനം എവിടെയാണ് സ്ഥലം?
1: പെരിങ്ങനം കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരും ഉള്ള റൂട്ടിലേ. കൊടുങ്ങല്ലൂരിന്ന് പോരുമ്പോൾ ഗുരുവായൂർക്ക് പോരുമ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാല് പെരിങ്ങനെത്തും.
0: ഓ, അത് ശരി. ആഹാ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ആ വഴി അധികം വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കണം. അപ്പോ യാത്രയിലാണോ, എവിടെയാണ്?
1: ഞാൻ യാത്ര കഴിഞ്ഞപ്പോ ജോലി സ്ഥലത്ത്
0: എത്തി.
1: യാത്രയിലുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചത്.
0: ഓക്കെ, ആ പോരട്ടെ, കഥ പോരട്ടെ.
1: ഞാൻ എന്തല്ല, പെരിഞ്ഞത്ത് നിങ്ങളുടെ മെയിൻ റോഡിലേക്ക് കയറിട്ട് ഏകദേശം 5 കിലോമീറ്റർ ഉള്ളു ഞങ്ങള്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പൊ എന്റെ ഫ്രണ്ടിലായിട്ടൊരു ലോറിയില് ആന പോണു.
0: ആന
1: അപ്പൊ അതിന്റെ ബാക്കിൽ കൂടെ തൊട്ട് തൊട്ടില്ല എന്നൊരു രീതിയിൽ ആനനെ ആസ്വദിച്ച് വണ്ടി ഓടിക്കായിരുന്നു. പെട്ടെന്ന് മൂന്നുടെ ഒരു മൂന്നും കൂടി സെന്ററാണ് അവിടെ, ഈ ആനനെ കൊണ്ട് ലോറി പെട്ടെന്ന് സ്ഥലം ബ്രേക്ക് ഇട്ടു.
0: അയ്യോ,
1: എന്റെ വണ്ടിക്കാണെങ്കിൽ ബ്രേക്കും ഇല്ല, ബാക്ക് ബ്രേക്ക് ഇല്ല,
0: അയ്യോ, എന്നിട്ട്
1: ഫ്രണ്ട് ബ്രേക്ക് ഉള്ളു. ഞാൻ നേരെ കൊണ്ട് വണ്ടി ലോറിയുടെ ബാക്കിൽ ഇടിച്ചു. ലോറിയുടെ ബാക്കിലായതുകൊണ്ടും ഞാൻ ബൈക്ക് ആയതുകൊണ്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റില്ല. ചെറുതായിട്ടൊരു ഫീലിംഗ് ഇത് വന്നു. ബൈക്കിലല്ലേ, ഞാൻ വീണു ഇല്ല. അപ്പൊ അങ്ങനെ ഒരു
0: അനുഭവം ഉണ്ടായില്ല. അപ്പൊ
1: എന്റെ ശ്രദ്ധ റോട്ടിലല്ലായിരുന്നു,
0: ആനയിലായിരുന്നു. അതുകൊണ്ടാണ് അതുള്ള. അപ്പൊ രാവിലെ ഒരു മെസ്സേജും കൂടിയാണ് തന്നത്. പല കാഴ്ചകളും നമ്മളിങ്ങനെ മനസ്സ് മാറ്റാനായിട്ട് കാണും, പക്ഷെ അതിലൊന്നും ശ്രദ്ധിക്കരുത്. നമ്മുടെ വഴി എവിടെയാണോ അവിടെ നോക്കി ഓടിക്കാം അല്ലേ. ഓക്കെ, അപ്പോ ഏതായാലും ഈ അനുഭവം, രസകരമായ അനുഭവം വിളിച്ച് പറഞ്ഞതിന് നന്ദി കേട്ടോ. ആൻഡ് ഏത് പാട്ടാണ് വേണ്ടത്?
1: ആ
0: പാട്ടാണ് വേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?

0: ർക്കും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാവർക്കും, സാറിനും സാറിന്റെ ഭാര്യമാർക്കും, രണ്ട് സാറുമാരുണ്ട്, രണ്ട് ബ്രദേഴ്സ്, രണ്ടുപേരും നടത്തുന്നത്
1: ഓ അത് ശരി.
0: അവരെ സമ്മതിക്കാൻ വേണ്ടിട്ട്.
1: എവിടെ വർക്ക് ചെയ്യുന്നത്?
0: ഞാൻ ഇവിടെ ഞങ്ങളെ വീടിന് ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാല് ഒരു ഇതുണ്ട്, ഒരു പമ്പുണ്ട്, ഇഞ്ചിൻ ഓയിലിന്റെ. അവിടെ CNG കംപ്രസർ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: അത് ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കെത്താ ദൂരത്ത് കണ്ടെന്നിട്ട് എന്നാൽ മുമ്പിലെ പാട്ട് കേൾക്കാം കേട്ടോ.
0: ശരി,
1: ഓക്കെ. അപ്പോൾ വിളിച്ചതിൽ ഒത്തിരി നന്ദി.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു. ഈ സജയഘോഷ് ആയിരുന്നു വിളിച്ചത് കേട്ടോ. അപ്പൊ രസകരമായിട്ട് അനുഭവം പറയുന്നതിനൊപ്പം തന്നെ ഒരു മെസ്സേജും കൂടി തന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയാണ്, ബിസി മോർണിംഗ് ആണ്, എല്ലാവരും പല പല ചിന്തയിലായിരിക്കും വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മളും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ രക്ഷ നമ്മുടെ കയ്യിലാണ് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണം. നമ്മളല്ലാതെ ബാക്കി എല്ലാവരും, എൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കണം ഈ ലോകത്ത് നമ്മൾ മാത്രമാണ് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്നത്, ബാക്കി ചുറ്റും കാണുന്ന എല്ലാവരും ശ്രദ്ധയില്ലാതെയാണ് ഓടിക്കുക എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യും. ഓക്കെ, ആരെങ്കിലും ഇങ്ങോട്ട് വഴിതെറ്റ് വരും എന്നുള്ള ഒരു പ്രിക്കോഷനോട് കൂടിയായിരിക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ശ്രദ്ധ തിരിക്കുന്ന പരസ്യ ബോർഡുകൾ ഉണ്ടാകും, പല കാഴ്ചകൾ ഉണ്ടാകും. അപ്പൊ അതിലേക്കൊക്കെ ഒരു നോട്ടം നോക്കാം. എന്നാലും കൂടുതൽ സമയം അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടാണെങ്കിലും വണ്ടി എടുക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പൊ ഏതായാലും നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. ഒപ്പം നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കേണ്ട നേരമാണ്. സവാരി ടൈമിന്റെ സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റും 38 സെക്കൻഡും. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: जानते हैं, कुवैत जैसे देश की GDP से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
4: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
3: 12 साल विश्वास के, विकास के, जन कल्याण के।
5: Rainbow FM 107.5, musically yours.
6: സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആവുകയാണ്. നമുക്കിതാ പുതിയൊരു ലിസ്ണറോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
7: ഹലോ
6: ഹലോ, ആ നമസ്കാരം. ഇതാരാണ്? ഇന്ദിര. ഓക്കെ, എങ്ങോട്ടാണ്? അമ്പലത്തിൽ പോയിട്ട് വരാണ്. ഓ, അത് ശരി. ആഹാ, അപ്പോ എന്താണ്, എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ട് പോയതാണോ അതോ? പറഞ്ഞു
7: അല്ല, നമ്മള് ഇന്ന് 1-ാം തീയതി.
6: 1-ാം തീയതി ആയതുകൊണ്ട് പോയതാണ് അല്ലേ? അത് ശരി.
7: നമുക്ക് വനിതകൾക്ക് സന്തോഷിക്കാവുന്ന ഒരു ദിവസമല്ലേ, നമുക്ക് സൗജന്യ യാത്ര.
6: ഓ, അത് ശരി. അതിലും ഹാപ്പിയാണ് അപ്പൊ?
7: അതിലും നമ്മൾ ഹാപ്പി ആവണ്ടേ?
6: പിന്നല്ല,
7: നമ്മുടെ ജീവിതത്തില് ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമല്ലേ.
6: തീർച്ചയായിട്ടും. അപ്പൊ ഏത് സൈഡിലത്? രണ്ട് തരത്ത് സംസാരിക്കുന്നവരുണ്ടല്ലോ, ഫ്രീ ആയിട്ട് യാത്ര വേണ്ടെന്നും വേണം എന്നും പറയുന്നവരുണ്ട്. അപ്പം ആരുടെ കൂടെ നിക്കുന്ന?
7: ഫ്രീ ആയിട്ട് യാത്ര വേണം ഉള്ള കൂട്ടത്തിലുള്ള ആളാണ്.
6: വേണം എന്നാണ് പറയുന്നത് അല്ലേ?
7: വളരെ സന്തോഷമായിട്ടുള്ള ഇതാണ്. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ബസ്സില്ല, അത് വേറെ വിഷയം.
6: KSRTC അങ്ങോട്ട് ഇല്ല.
7: ഇല്ല.
6: എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്?
7: മാളയിന്ന്.
6: അങ്ങോട്ട്
7: ഇങ്ങനെ ഏരിയയിലേക്ക് പോരി.
6: ഉള്ളേരിയയിലാണ് അല്ലേ, കുറച്ച് അകത്താണ്.
7: അതെ.
6: ശരി ശരി. ഓക്കെ ഓക്കെ.
7: അപ്പൊ അങ്ങനെ നമുക്ക് ഇന്ന് ഒരു അടിച്ചുപൊളി പാട്ട് വേണം, സന്തോഷിക്കേണ്ട ദിവസമല്ലേ.
6: അത് ശരി. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
7: മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്.
6: മുഖ്യമന്ത്രിക്കാണ് ഡെഡിക്കേറ്റ് ആണല്ലേ, ഫ്രീ യാത്രയുടെ സന്തോഷത്തിലല്ലേ.
7: ഇപ്പൊ അത് ഉദ്ഘാടനത്തിന്റെ തിരക്കിലാണ്.
6: ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ. നരസിംഹത്തിലെ പാട്ട്. ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ആ, ഡെഡിക്കേഷൻ പിന്നെ എന്റെ ഹസ്ബൻഡ് എന്റെ അടുക്കാണ്. ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. ശ്രീധര പ്രഭു എന്നാണ് പേര്.
6: ശ്രീധര പ്രഭു എന്നാണ് പേര്. അദ്ദേഹത്തിന് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ?
7: ആദ്യം കേൾക്കണ്ട, ഞാൻ ഇവിടെ എത്തി കേൾക്കണ്ട്.
6: ഉണ്ട് അല്ലേ.
7: കേൾക്കുമ്പോ കിടന്ന് ചിരിച്ചു.
6: ചിരിക്കൂല്ലേ.
7: ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ.
6: ആ, അപ്പൊ ശ്രീധരൻ ചേട്ടൻ എന്തായാലും കേൾക്കുന്നുണ്ട് എന്ന്.

0: മനസ്സിലാവുന്നുണ്ട്. അപ്പം അടുത്ത പാട്ട് ചേട്ടന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ
1: അതെ, നമ്മളെ
0: ദിവസത്തിൻ്റെ സന്തോഷവും എല്ലാം അല്ലേ?
1: അതെ, പിന്നെ വലിയ സന്തോഷമാണ്. പിന്നെ അങ്ങേർക്ക് തിയേറ്ററിലായിരുന്നു ജോലി,
0: ആഹാ,
1: സിനിമാ തിയേറ്ററിലായിരുന്നു ജോലി.
0: ഓ അത് ശരി. ആ
1: പാട്ട് പാടും, പക്ഷെ ഇപ്പൊ പാട്ട് പാടാൻ പറ്റാത്ത അവസരമൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ. ജീവിതം തിയേറ്ററിലായിരുന്നു.
0: ഓ അത് ശരി. ആഹാ
1: അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കാര്യങ്ങൾ പറയലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ആഹാ അത് ശരി. ആഹാ നമുക്കിപ്പോൾ ഏതായാലും അടുത്ത പാട്ട് അദ്ദേഹത്തിനടുത്തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ?
1: അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കി പോയി.
0: അത് ശരി. ആഹാ ഹാ
1: അതൊക്കെ നമ്മള് ആൾക്ക് വായിലൊക്കെ കൊടുക്കണം,
0: ആ വാരി കൊടുക്കണം അല്ലേ?
1: വാരി കൊടുക്കണം.
0: വേറെ ആരൊക്കെയാണ് വീട്ടിലുള്ളത് അപ്പോൾ?
1: വീട്ടില് ഞങ്ങള് രണ്ടുപേര് മാത്രമേ എന്റെ കുട്ടികളില്ല.
0: ഓ അത് ശരി. ആ
1: പിന്നെ എന്റെ ആങ്ങളയുടെ മക്കളാണ്, ചേച്ചിയുടെ മക്കളാണുള്ളത്.
0: അവരടുത്ത് തന്നെ ഉണ്ടോ?
1: അവരടുത്ത് തന്നെ ഉണ്ട്. പിന്നെ അവർക്ക് രണ്ട് ചെറിയ മക്കളുണ്ട്.
0: ആഹാ
1: ഒരാളുടെ പേര് ആര്യൻ, ഒരാളുടെ പേര് ധീര.
0: ആഹാ അത് ശരി.
1: രണ്ടാങ്ങളമാർക്ക് ഉള്ള പേരെ കുട്ടികള്.
0: ആഹാ
1: ആരുടെ കുട്ടികള്? രണ്ട് പെൺകുട്ടികളെ, ആളുടെ നാരായണൻ, നീതു, നിമിഷ.
0: ശരി.
1: നീതു ബാംഗ്ലൂരാണ്, നിമിഷ ഇവിടെ ഐരാണിക്കുളം പോസ്റ്റ്മാനാണ്.
0: ആഹാ അത് ശരി. അപ്പൊ എല്ലാരും ഉണ്ട് അടുത്ത് തന്നെ.
1: അതിന്റെ മൂത്ത ചേട്ടൻ ഗോപാലകൃഷ്ണ, അത് ഗുരുവായൂരാണ്. ആൾക്കൊരു കുട്ടിയുണ്ട്.
0: അവരൊക്കെ വരുമോ അങ്ങോട്ട്? എല്ലാരും വരുമോ?
1: ആ വരും വരും വരും. പിന്നെ എടാ, എല്ലാ ആളുടെ ഭാര്യയുടെ പേര് ഒരിക്കലും ഞാൻ വിളിച്ചപ്പോ പേര് പറഞ്ഞു പരാതിണ്ട്, സുജാത.
0: സുജാത
1: ചേച്ചി, ചേച്ചി മരണപ്പെട്ടു. ചേച്ചിയുടെ എനിക്ക് രണ്ട് മക്കളുണ്ട്, സന്ധ്യ, ചന്ദ്രിക. ഓരോ മക്കളുണ്ട്, അനക, ശ്രീരാജ്.
0: ഇപ്പൊ എല്ലാവരുടെയും പേര് പറഞ്ഞല്ലോ.
1: ഞങ്ങൾക്ക് ഉള്ള മക്കളാണ് അവര്.
0: അത് ശരി. ആ
1: ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള മക്കളാണ് അവര്,
0: ഇവരെല്ലാരും അല്ലേ? തീർച്ചയായിട്ടും. ഇതാ അടുത്തായിട്ട് വരുന്നുണ്ട് നരസിംഹത്തിലെ പാട്ട് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് KSRTCയിലെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കൂടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാല്ലേ?
1: എല്ലാവർക്കും സന്തോഷമുള്ളതല്ലോ. 9 മണിക്ക് ശേഷം നമുക്ക് ഫ്രീ യാത്രയാണല്ലോ.
0: ഓക്കെ.
1: അപ്പൊ എല്ലാവർക്കും, എല്ലാ വനിതകൾക്കും സർക്കാരിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ, അടിച്ചുപൊളി ഒരു പാട്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുക. ശ്രീധരൻ ചേട്ടനോടും അന്വേഷണം പറയുന്നു, ചേട്ടൻ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ.
1: സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും,
0: ആ എല്ലാരോടും പറയാം.
1: എല്ലാവർക്കും
0: ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആവുകയാണ്. 9 മണിയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിളിച്ചത് ഇന്ദിര ചേച്ചിയായിരുന്നു മാളയിൽ നിന്ന്. ചേച്ചി ആവശ്യപ്പെട്ടത് ഒരു അടിച്ചുപൊളി പാട്ടാണ്. അപ്പോൾ ഇന്ന് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാവിലെ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഫ്രീ യാത്ര എൻജോയ് ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടുള്ള ശ്രീധര പ്രഭു ചേട്ടനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നരസിംഹത്തിലൊരു സൂപ്പർ ഹിറ്റ് സോങ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

സവാരി ടൈമിൽ സമയം ഇങ്ങനെ 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5-ൽ ദൃശ്യ സന്തോഷാണ് കൂടെയുള്ളത്. എൻ്റെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ഒരാളും കൂടി ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ യെസ്, ആ ഒരു ഫോൺ വെച്ചിട്ട് ആൾ ആ വഴിക്ക് പോയി എന്നാണ് തോന്നുന്നത്. റിദ്ധി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും റിദ്ധി, ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിദ്ധി, എത്ര റിദ്ധി മറന്നുപോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കോൾ ഉണ്ടായിരുന്ന കാര്യം തന്നെ ആൾ മറന്നുപോയെന്ന് തോന്നുന്നു. സാരമില്ല, നമുക്ക് ഏതായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസം രാവിലെ എല്ലാവരും ഇങ്ങനെ ബിസി ആയിട്ട് യാത്രയിലേക്കൊക്കെ ഇറങ്ങുന്നൊരു നേരമായിരിക്കും. നിങ്ങളുടെ ഓഫീസിലേക്കും അല്ലെങ്കിൽ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ഉള്ള യാത്രയുടെ സമയമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട്, ഒപ്പം യാത്രയിൽ നിങ്ങൾ കാണുന്ന ഒരു കൗതുകകരമായ കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-228-101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-248-101. 0484-248-101. അപ്പോൾ ഞാൻ ആ കോളിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: അറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: You are listening to FM Rainbow 107.5, musically yours.

യെസ് മെർസൽ എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് ട്രാക്ക് കേട്ടിട്ട് നമ്മൾ കാത്തിരിച്ചിരിക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ഇരുന്നപ്പോഴാണ് ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് June 15 ആണ്, ഇന്ന് വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, എൽഡർലി പീപ്പിൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുറച്ച് മുതിർന്ന വാർദ്ധക്യത്തോട് അടുക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യം ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. വീട്ടിൽ മാത്രമല്ല നമുക്ക് ചുറ്റും ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അവർക്കെതിരെയുള്ള അബ്യൂസുകളെ, അവർക്കെതിരെയുള്ള ഉപദ്രവങ്ങളും അവർക്കെതിരെയുള്ള ആ ഒരു ഭീഷണികളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുക്കുന്ന അല്ലെങ്കിൽ ചെറുക്കണം എന്നൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് UN ഒപ്പം തന്നെ WHO ഇവർ ചേർന്നിട്ടാണ് ഇങ്ങനൊരു ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ നിസാര കാര്യങ്ങളാണ് അല്ലെങ്കിൽ വീടുകളിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് കരുതി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും, നമുക്ക് പ്രായമുള്ള ആളുകൾക്ക് എതിരെ നടത്തുന്ന അബ്യൂസുകളെല്ലാം വളരെ സീരിയസ് ആയി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു മേജർ പാർട്ടും എന്ന് പറയുന്നത് എൽഡർലി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കെതിരെ നടക്കുന്ന ഫിസിക്കൽ ഹാം ആവട്ടെ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു അബ്യൂസ് ആവട്ടെ, ഫിനാൻഷ്യലായി അവരെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കെതിരെ നടക്കുന്നതാവട്ടെ, അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാതെ നമ്മൾ അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നതാവട്ടെ, ഇങ്ങനെയുള്ള എന്തൊരു കാര്യമാണെങ്കിലും, സോഷ്യൽ ഐസൊലേഷൻ ആണെങ്കിലും മിസ് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ എന്ത് തന്നെ ആണെങ്കിലും ഇതെല്ലാം വളരെ സീരിയസ് ആയി നമ്മൾ കണക്കിലെടുക്കേണ്ട പ്രശ്നങ്ങളാണ് എന്നൊരു മെസ്സേജാണ് ഈ ഒരു ദിവസം നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ട് കൂടി അവരെ ഓർക്കേണ്ട ഒരു ദിവസമാണ്. അവർ നമുക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ഒരു എൽഡർലി ടൈമിലേക്ക് ഒതുങ്ങിക്കൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്കറിയില്ലാത്ത കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ മനഃപൂർവ്വം ആളുകളെ പറ്റിക്കാനിടയുള്ള സാഹചര്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട കെയറും അവർക്ക് എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്, സമൂഹത്തിൽ എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു അറിവ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ യങ്ങർ ജനറേഷന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം അവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഓർക്കാം, അവർക്ക് വേണ്ടി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ശ്രമിക്കാം കേട്ടോ. കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ

107.5 സവാരി ടൈമാണ്. നിങ്ങളൊരു യാത്രയിലൊക്കെയാണ്, രാവിലത്തെ യാത്രയിലാണ്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അർജൻറ്റായിട്ട് പോവുകയാണ്, ഒരു കുറച്ച് സമയമുണ്ട് നമ്മളെ വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാനും ഒപ്പം വിശേഷങ്ങളൊക്കെ പറയാനും എന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാം, ഒപ്പം തന്നെ യാത്ര എങ്ങോട്ടാണ്, യാത്രയുടെ വിശേഷം എന്താണ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഹലോ, മൂവിയിലൊരു സൂപ്പർ ഹിറ്റ് ട്രാക്ക് കേട്ടിട്ടാണ് നമ്മളിതാ തിരിച്ച് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു ലിസ്ണറുണ്ട്. ഹലോ,
1: ആ നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: എൻ്റെ പേര് ജെസ്സി, ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വിളിക്കുന്നത്.
0: ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എങ്ങോട്ടാണെന്ന് യാത്ര?
1: ഞാൻ മോളുടെ വീട്ടിലേക്ക് ആലത്തൂർക്ക് പോവാൻ.
0: ആലത്തൂർ എന്താണ് വിശേഷം? ഒന്ന്
1: മോളുടെ ബർത്ത്ഡേ ആണ് നാളെ, മറ്റന്നാൾ ജൂൺ
0: മറ്റന്നാൾ.
1: 17.
0: ആഹാ, അപ്പോൾ എല്ലാ വർഷവും അവിടെ പോയിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യോ?
1: ആ വവ്വ് വരണ്ട്, അല്ലെങ്കിൽ മോൾ ഇങ്ങോട്ട് വരാറുണ്ട്.
0: ഇങ്ങോട്ട് വരാറുണ്ട്. കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണോ പോകുന്നത്?
1: ആ ഇന്നലെ മോൾ രണ്ടാമത്തെ മോള് ചേച്ചിക്ക് കേക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു.
0: കൊണ്ടു കൊടുത്തിട്ടുണ്ട്, അത് ശരി. ആഹാ,
1: രണ്ടുപേരും ജോലിക്ക് പോണവരാണേ.
0: ഓ അത് ശരി. ആഹാ, അപ്പോൾ എല്ലാവരും അന്ന് വീട്ടിലുണ്ടാവും അല്ലേ? ചേച്ചിയുടെ വീട്ടിലുണ്ടാവും.
1: ആ ചിലപ്പോ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റന്നാ അങ്ങോട്ട് പോവും, വൈകുന്നേരം ആദ്യം പോവും അങ്ങോട്ട്.
0: ആ അത് ശരി. എല്ലാവരുടെയും
1: ചേട്ടനാ
0: ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ വീട്ടിൽ?
1: അവ അത്യാവശ്യം ചെയ്യാറുണ്ട്,
0: ഉണ്ട് അല്ലേ?
1: അത്യാവശ്യം ചെയ്യാറുണ്ട്. ഞങ്ങൾ മക്കൾ രണ്ട് രണ്ട് മക്കളാണ്, അവരും കൊച്ചുമക്കളും മരുമക്കളും കൂടി കൂടാറുണ്ട്.
0: എല്ലാവരും കൂടാറുണ്ട് അല്ലേ? എല്ലാവർക്കും കൂടാൻ ഒരു കാരണമാണ് ബർത്ത്ഡേസ് ഒക്കെ.
1: അതെ അതെ അതെ, രണ്ട് പെൺമക്കളാണ്.
0: രണ്ട് പെൺകുട്ടികളാണ് അല്ലേ? ശരി, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു.
1: രണ്ടുപേർക്കും ഒരേ ആൺകുട്ടികൾ,
0: ആൺകുട്ടികളുണ്ട്.
1: എബ്രഹാമും ഇസഹാക്കും.
0: ഓ അത് ശരി. ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: വിശ്വം കാക്കുന്ന നാഥ, അഭിഷേക നാഥ എന്നുള്ളത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ.
0: ആ ആ ആ, വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ ആ പാട്ട്
1: ആ
0: വെച്ച് തരാം. അപ്പോൾ അത് ആ ബർത്ത്ഡേക്കാരിക്കാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: അതെ അതെ, എല്ലാവിധ ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.
0: തീർച്ചയായിട്ടും, അപ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു
1: ആ ആ
0: അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് കൂടെ പറഞ്ഞേക്കൂ. എന്താണ് ബർത്ത്ഡേ ആളുടെ പേരെന്താണ്?
1: ടെജിമോള്, ടെജിമോള്.
0: ടെജി. ഓക്കെ, അപ്പോൾ
1: ആ ആ
0: ടെജിക്ക് ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്ഡ് ആയിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞേക്കൂ.
1: എല്ലാവർക്കും
0: ആ
1: എല്ലാവർക്കും വേണ്ടിയിട്ടും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.
1: ആ ആ
0: ശരി.

0: എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബാ വർത്തമാൻ സുധാരണ ഭവിഷ്യ സോച്ച
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ടേൺ ഓഫ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.
3: സവാരി ടൈമിൽ നമുക്ക് പുതിയൊരു കോളർ ഉണ്ട്. ഹലോ
4: ഹലോ,
3: ഇതാരാണ്? ബഷീർ മൂവാറ്റുപുഴ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ, റേഡിയോ ഉണ്ടോ അടുത്ത്? ഒന്ന് വോളിയം കുറച്ച് വെക്കാമോ? ആ, ഓക്കെ. അപ്പോ ഇന്ന് എങ്ങോട്ടാണ് യാത്ര?
4: ആഹാ,
3: അത് ശരി. ഒറ്റയ്ക്കുള്ളോ?
4: ആഹാ,
3: ശരി. സൈക്കിളിലാണ് വെച്ചിരിക്കണ അല്ലേ? അത് ശരി.
4: വൈകുന്നേരം
3: ആവും ഓഫ് ചെയ്യുമ്പോ അല്ലേ? ആഹാ, അപ്പൊ ഞങ്ങളൊക്കെ പരിചയാണ്. രാവിലത്തെ ചായയുടെ കഴിഞ്ഞോ? എന്നിട്ടാണോ ഇറങ്ങണത്? എല്ലാം കഴിഞ്ഞു. എത്ര മണിയാവുമ്പോ തുടങ്ങും ഇപ്പോ?
4: 6 മണിക്ക്
3: വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലേ? അത് ശരി. അപ്പൊ ഇന്ന് വിൽപ്പനയൊക്കെ തുടങ്ങിയോ? അതവിടെ എത്തിയോ അതോ പോകുന്ന വഴിയാണോ? തീരാറായി. അത് ശരി. ആഹാ, നല്ല ദിവസമാണെന്ന്. എപ്പോഴാ വീട്ടിലേക്ക് പോവാ?
4: 12 മണിയാകുമ്പോ
3: പോവും അല്ലേ? അത് ശരി. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? കറുത്ത പെണ്ണെ, ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് അറിയാമോ? എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് അല്ലേ? ഏത് സിനിമയാണെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ വെച്ചുതരാവേ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? തേന്മാവിൻ കൊമ്പത്തിലെ പാട്ടാണ് എന്നാണ് ഇതിൽ കാണിക്കണത്. അതന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ആ പാട്ട് വെച്ച് തരാം കേട്ടോ.
4: ഓക്കെ,
3: ആ അപ്പൊ ഇനിയും വിളിക്കണേ. ശരി, താങ്ക് യു.
4: താങ്ക് യു.
3: ഓക്കെ, ബൈ.

നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.

0: अब दूर नहीं रहा, नॉर्थ ईस्ट अब दिल के भी पास है, दिल्ली के भी पास है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
0: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: You are listening to Rainbow FM 107.5, musically yours.

0: സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവുകയാണ്. നമുക്കിത് ആ ഒരു കോളർ ഉണ്ട് സവാരി ടൈമിൽ. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ആർദ്ര.
0: ആർദ്ര, ആർദ്ര എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ +2 പഠിക്കുകയാണ്.
0: +2 പഠിക്കുകയാണ്. പതുങ്ങി പതുങ്ങിയാണല്ലോ സംസാരിക്കുന്നത്. പേടിച്ച് സംസാരിക്കുന്നതാണോ?
1: അല്ലല്ല.
0: അല്ലല്ലേ, വെറുതെ ചോദിച്ചാട്ടോ. അപ്പോ എങ്ങോട്ടാണ് ഇന്ന് യാത്ര?
1: ഇന്ന് ആലപ്പുഴക്കാണ്.
0: ആലപ്പുഴയിൽ എന്താ പരിപാടി?
1: അവിടെ ഒരു കസിന്റെ കല്യാണം. അപ്പൊ അങ്ങോട്ടോ.
0: എന്താ കല്യാണം?
1: കല്യാണം ഇനി ബുധനാഴ്ചയാണ്.
0: ബുധനാഴ്ചയാണ്, അപ്പൊ നേരത്തെ പോവാണ്. അപ്പൊ 3 ദിവസത്തെ ക്ലാസ് ഒക്കെ കളഞ്ഞു അല്ലേ? കൊള്ളാം, സന്തോഷായി. എവിടുന്നാ വിളിക്കണത്? ചേർത്തല. ഓ, ആലപ്പുഴയിലാണ് കല്യാണം. അത്ര ദൂരമൊന്നും ഇല്ലല്ലോ കല്യാണത്തിന്. തലേദിവസം പോയ പോലെ. എത്ര നേരത്തെ പോകുന്ന? എന്തിനാ? കസിനായതുകൊണ്ട്. വേറെ പരിപാടികളൊക്കെ ഉണ്ടോ? ഇന്ന് ഹൽദി ഒക്കെ ഉണ്ടാവും അല്ലേ? ആ, വെറുതെ ഇല്ല. നിങ്ങള് കസിൻസിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അത് ശരി. എത്ര പേരുണ്ട് ഡാൻസ് കളിക്കാൻ?
1: 8 പേരുണ്ട്
0: അല്ലേ? അത് കൊള്ളാം. വേറെന്താ പരിപാടി? ഹൽദി മാത്രമേ ഉള്ളൂ ഇന്ന്?
1: ഹൽദി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച്
0: എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു, ഞാൻ കളിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്താ കല്യാണം കഴിക്കാൻ പോകുന്ന കസിന്റെ പേരെന്താ?
1: ദിവ്യ.
0: ദിവ്യ, ഓക്കെ. അപ്പൊ ദിവ്യക്ക് ഒരു അഡ്വാൻസ് ഹാപ്പി മാരിഡ് ലൈഫ് പറഞ്ഞു എന്ന് പറയണേ. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഞാൻ ഗന്ധർവന്റെ പാലപ്പൂ എന്ന് പറഞ്ഞ
0: പാലപ്പൂ എന്നുള്ള പാട്ട്. ഇഷ്ടപ്പെട്ട പാട്ടാണോ? ദിവ്യക്ക് വേണ്ടിയാണോ ഡെഡിക്കേറ്റ് ചെയ്യണേ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പൊ ഏതായാലും ആ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ ഹാപ്പി ജേണി, കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു വരാം.
1: ഓക്കെ
0: ഓക്കെ, ബൈ.
1: ഓക്കെ ബൈ.

ആർദ്ര ആയിരുന്നു വിളിച്ചത്, ചേർത്തലയിൽ നിന്നും. ആർദ്ര ഒരു കല്യാണത്തിന് പോകുന്ന വിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ ഒരു ടൂറിസം ഒരു കൾച്ചറൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ടൈമാണ്. ടൂറിസം കൾച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ആണ് കൂടുതലും നമ്മുടെ കേരളം ഏറ്റവും ഭംഗിയായിട്ട് കാണപ്പെടുന്നത് എന്ന പണ്ടുകാലം മുതൽക്കേ ഉള്ളൊരു ഒരു ഒരു ധാരണയാണ്. ധാരണ ശരിയായ ധാരണ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ടൂറിസ്റ്റൊക്കെ ഇങ്ങോട്ട് വരാനും നമ്മളും ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും ഒക്കെ ചൂസ് ചെയ്തൊരു സമയവും കൂടിയാണ് ഈ ഒരു മൺസൂൺ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടൂർ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ എന്താണ് ഫ്ലഡിൻ്റെ സാധ്യതകളുണ്ടായിരിക്കും, മറ്റ് പല പ്രകൃതി പ്രതിസന്ധികളുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം അവെയർ ആയിരിക്കണം. ആ ഒരു ലോക്കൽ ഏരിയയെ കുറിച്ചിട്ട് അവിടുത്തെ വെതർ എന്താണ്, ഇന്ന് അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്, ചുറ്റുപാടും എങ്ങനെയാണ്, എൻവയൺമെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണ നമുക്ക് മുന്നേ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മഴക്കാലമായതുകൊണ്ട് തന്നെ രോഗങ്ങൾ ഇപ്പോൾ തന്നെ ഷിഗല്ല അതുപോലെ നിപ്പ വൈറസിൻ്റെയൊക്കെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞും അതിനെതിരായിട്ടുള്ള പ്രിക്കോഷൻസും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം അണ്ടർ കൺട്രോളിലാണ്. എന്നിരുന്നാൽ പോലും നമ്മളുടെ സൈഡിൽ നിന്നുമുള്ള ആ ഒരു കെയർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യാത്രകളൊക്കെ ചെയ്യാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും. മുന്നേ കൂട്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ നടത്തുന്ന യാത്രകളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹാപ്പി എൻഡിങ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്തെ യാത്രകളൊക്കെ അടിപൊളിയാവട്ടെ എന്ന് നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് അടുത്തതായിട്ട് ആർദ്ര ചോദിച്ച പാട്ടാണ് വരുന്നത്. ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ ഒരു പാട്ടാണ്. സ്റ്റേ ട്യൂൺഡ്.

സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 54 മിനിറ്റും 28 സെക്കൻഡും ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമായിരുന്നു. കൂടെ ഉണ്ടായിരുന്നു ഞാൻ ദൃശ്യ സന്തോഷ്. അപ്പോൾ ഇന്ന് യാത്ര

ഇടയ്ക്ക് ആ തിരക്കിനിടയിലൊക്കെ നമ്മളെ ഓർത്ത് നമ്മളെ വിളിച്ച് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം മനോഹരമാക്കാനായിട്ട് നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക് യു. എല്ലാവർക്കും ഒരു ഹാപ്പി മൺഡേ നേർന്നുകൊണ്ട് ഞാൻ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ബൈ ബൈ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുവാണ്. ഇനി വാട്സപ്പുമായിട്ട് ആർ ജെ ധന്യ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ അഡ്വാൻസ്ഡായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ടാറ്റ ബൈ ബൈ ആൻഡ് സി യു ലേറ്റ്.

0: എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇറാന്റെയും അമേരിക്കയുടെയും സമാധാന കരാറിനെ ലോക നേതാക്കൾ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന സുപ്രധാന നയതന്ത്ര മുന്നേറ്റമാണിതെന്ന് നേതാക്കൾ വിശേഷിപ്പിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വാണിജ്യ സർവീസുകൾക്ക് ആരംഭം കുറിച്ചു. രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി കെ റാം മോഹൻ നായിഡു പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്ക് തുടക്കമായി. തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രി CP ജോണും ഉദ്ഘാടന ചടങ്ങിനുശേഷം KSRTC പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് മന്ത്രി CP ജോൺ. സൌജന്യ യാത്രാ പദ്ധതി കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയും കോഴിക്കോട്ട് MK രാഘവൻ MP കണ്ണൂരിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ UDF ഗവൺമെന്റ് വാഗ്ദാന ലംഘനം നടത്തിയെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ചുകൾ. എല്ലാ KSRTC ബസ്സുകളിലും സൌജന്യ യാത്ര എന്നത് നിഷേധിച്ച് ഓർഡിനറികളിൽ മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. CMRL എക്സാലോജിക് മാസപ്പടിക്കേസിൽ ED സമൻസിൽ. CMRL കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. കേസിൽ മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ അടുത്തമാസം ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ പ്രഖ്യാപിച്ചു. ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറും 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇറങ്ങുന്ന അൻസ ബാബുവുമാണ് പട്ടികയിലെ മലയാളി സാന്നിധ്യം. ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് പാട്സപ്പിന്റെ സമയമാണ്. സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. ഇഷ്ടമുള്ള ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദി തമിഴ് മലയാളം ഗാനങ്ങൾ ചോദിക്കാം. ചോദിക്കേണ്ടത് വാട്സപ്പ് വഴിയാണ്. നമ്മൾ ഇതിനുശേഷം കാത്തിരിക്കാം വാട്സപ്പിലൂടെ ആ ഒരു ഗാനം വരുന്നതിനായിട്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. 8547341075. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പായിട്ട് നിങ്ങളുടെ പ്രിയ ഗാനം ഏതെന്ന് എഴുതി അറിയിക്കേണ്ടത്. അപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഗാനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിഷ് ചെയ്യാം, അതുപോലെ ഇപ്പം ഡെഡിക്കേഷൻസ് പറയാം. യെസ്, അപ്പോൾ ഇനി 11 മണിവരെ കൂടെ ഞാനും ഉണ്ടാകും. ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

സമയം ദാ 10 മണി കഴിഞ്ഞ 19 മിനിറ്റും 59 സെക്കൻഡുമായിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് പാട്സപ്പ് ആണ്, ഏർലി ഓൺ ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ട് ഇഷ്ട ഗാനങ്ങൾ അയക്കേണ്ട. ആ ഒരു വാട്സപ്പ് നമ്പർ പറഞ്ഞു തരാം, 8574734107. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങളുടെ വിഷസും ഡെഡിക്കേഷൻസും ഒപ്പം തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന

ഒരു പ്രിയ ഗാനവും സെൻഡ് ചെയ്യേണ്ടത്. യെസ്, അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മെസ്സേജസിലേക്ക് ഒന്ന് പോകാം. ഹായ് ധന്യ, ഞാൻ ഷീബ ബാനു ആണ് ഫ്രം മാള. എനിക്ക് പുഴയോരത്തിൽ പൂന്തോണിയെത്തിയില്ല എന്ന ഗാനം വെച്ച് തരാമോ? ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പാർട്സ് ഓഫ് ഫാൻസിന് വേണ്ടിയിട്ടാണ്ടോ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്? കൊള്ളാം കലക്കി. ഹൈ പാർട്സ് ഓഫ്, നമസ്കാരം. എനിക്കൊരു സോങ് വേണം, നിലാവിയുമായുമോ. ഇന്നേരത്തിലെ പാട്ടാണ്, റസ്വാനാണ് നോർത്ത് പറമ്പൂര് വാണിക്കാട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് റെയിൻബോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഹായ്, ഗുഡ് മോർണിംഗ് റെയിൻബോ. ഞങ്ങളെ വിട്ടകന്ന് സ്വർഗത്തിൽ പോയ ഞങ്ങളുടെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗാനം സമർപ്പിക്കുന്നു. പപ്പയുടെ സ്വന്തം മാളൂട്ടി എന്ന് പറഞ്ഞിട്ടാണ്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോങ് ചോദിച്ചിരിക്കുന്നത് ഏതാണെന്നറിയാമോ? ആയിരം കണ്ണുമായി. എനിക്ക് തോന്നുന്നു നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ട് എന്ന മൂവിയിലെ പാട്ടാണ്. സ്നേഹപൂർവ്വം സീബ ഭാസ്കർ പെരുമ്പാവൂരിൽ നിന്നാണ്ടോ ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റെയിൻബോ. ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട്. കുനുകുനെ, എന്താണ് യോധയിലെ പാട്ട് ചോദിച്ചിട്ട് കണ്ണൻ കാഞ്ഞിരമറ്റും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു പാട്ടാണ്ടോ നമ്മൾ സെലക്ട് ചെയ്ത്, ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞു. സോണിക നോർത്ത് പറവൂരിൽ നിന്ന് ഹാപ്പി മൺഡേ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടുഡേ മലയാള മാസം മിഥുനം 1 ആശംസകൾ ടു ഓൾ. പ്ലീസ് പ്ലേ ദ സോങ് മനസ്സിൽ മിഥുനമഴ. നന്ദനത്തിലെ പാട്ട് ചോദിച്ചിട്ടാണ് ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലീസ് പ്ലേ ദ സോങ് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് സോണിക എന്നത്തെയും പോലെ ഒരു മനോഹരമായ മെസ്സേജ് നമുക്കായിട്ട് സെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹലോ നമസ്കാരം, കുമാർ മുടപ്പല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരാമോ? അലീന എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. യെസ്, അതുപോലെ തന്നെ മാഗി ജോർജ് വൈപ്പിലിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. തന്നെ ഇന്നെങ്കിലും പാട്ട് തരണേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും തന്നല്ലോ, കേട്ടില്ലേ? ഓക്കെ, മേനെ പാക്കിയാലേ ദിൽ ദിവാൻ എന്ന് തുടങ്ങുന്ന പാട്ടിന് വേണ്ടിയിട്ടായിരുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് പിറന്നാളായ ടീനയ്ക്ക് ഒരു വിഷസ് പറയണേ ചേച്ചിരെ മോളാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ടീനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് കാലം അങ്ങ് സുഖമായിട്ട് എല്ലാ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം സർവേശ്വരൻ തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് സുന്ദരി. ഫിലിം ഓർഡിനറിയിലെ പാട്ടാണ്ടോ സുസു എന്ന് പറയുന്ന പാട്ടാണ്. അത് എനിക്ക് മംഗ്ലീഷിൽ എഴുതിയിട്ട് എനിക്കാണ് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഓർഡിനറിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ യാത്രക്കാർക്കും ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു. ജോൺസൺ പെരേരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മതിലകത്ത് നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജിഷ ജോൺസന്റെ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഹാവ് എ നൈസ് ഡേ, പ്ലീസ് പ്ലേ മേഘമായി വന്നു എന്ന് തുടങ്ങുന്ന തുള്ളാത്ത മരവും തുള്ളുന്ന മൂവിയിലെ പാട്ട്, അല്ലെങ്കിൽ മിന്നിത്തിന്നും നക്ഷത്രങ്ങൾ ഫ്രം നിറത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്റെ 10B ക്ലാസ്മേറ്റ് ആയിരുന്ന ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ഷിജോ ആന്റണിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതാ റെയിൻബോയുടെ ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ആരാണ് ഷിജോ ആന്റണി കേട്ടോ. അപ്പൊ ഷിജോ ആന്റണി ചെലവുണ്ട് ബർത്ത്ഡേക്ക്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഹായ് നമസ്കാരം റെയിൻബോ, ഞാൻ വനജയാണ് കടമ്പഴിപ്പുറത്ത് നിന്ന്. എനിക്ക് സ്നേഹസാഗരം എന്ന മൂവിയിലെ പീലിക്കണ്ണെഴുതി എന്ന പാട്ട് വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ അടുത്ത സോങ്ങിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് പാർട്സ് അപ്പാണ് ഓൾ യോൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹേ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Try under waves. Let's play football.

0: ഫിഫ വേൾഡ് കപ്പ് 2026 അപ്ഡേറ്റ്സ്. പതിനഞ്ചാം തീയതി രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് ക്യാപ് ഓവർ ദേ. 16ാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സ്ആപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റും 44 സെക്കൻഡും. വാട്സപ്പിലേക്ക് ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ പറയാം. 8547341075 8547341075. യെസ്, അപ്പൊ നമ്മൾ മെസ്സേജസിലേക്ക് ഒന്ന് പോവാണ്. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ് എന്ന ഗാനം, പൂങ്കാറ്റ് എന്ന മൂവിയിലെ പാതിരാ തെന്നല എന്ന ഗാനം വെച്ച് തരാമോ? ടി അഷ്റഫ് ആണ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരുന്നത്. പലപ്പോഴും ഗാനം ചോദിക്കാറുണ്ടെങ്കിലും വെച്ച് തരാറില്ല. ഇന്നെങ്കിലും വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ്ടോ മെസ്സേജ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാമിലെ ഫസ്റ്റ് പാട്ടായിട്ട് തന്നെ ആ പരിഭവം തീർത്തുകൊണ്ട് നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് വാട്സപ്പ്, ഞാൻ വിജിയാണ്, ഇടക്കൊച്ചിയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? തരാലോ. കണ്ണിൽ കണ്ണിൽ മിന്നും എന്ന പാട്ടാണ്, 3 ഡോട്ട്സ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരുന്നത്. ആ ഒരു പാട്ടാണ് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ ഹൈ പാട്സും ഹാപ്പി മൺഡേ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഇത്തവണ എല്ലാവർക്കും വേണ്ടിയിട്ട് കിഴക്കൻ പത്രോസ് എന്ന സിനിമയിലെ പാതിരാക്കിളി എന്ന ഗാനം വെച്ച് തരാമോ എന്ന് സ്നേഹപൂർവ്വം വാഗീശ്വരി സി ആർ പള്ളുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നമസ്കാരം വാട്സപ്പ്, എന്റെ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഒരു നാൾ വരും എന്ന മൂവിയിലെ മാവിൻ ചൂട്ടിലെ മണമുള്ള എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹര ഗാനം വെക്കാമോ? ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീതാരമേശാണ് കടക്കരപ്പള്ളിയിൽ നിന്ന്. ഹായ് നമസ്കാരം വാട്സപ്പിൽ വീണ്ടും ഗാനവീജികളുടെ കൂടെ ഖിലാബസ് ചേർത്തല. യെസ്. ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ ഗിരീഷാണ്, പ്ലേസ് മാഞ്ഞാലിയാണ്. എനിക്ക് കുടുംബസമേതം എന്ന മൂവിയിലെ നീലരാവിൽ ഇന്നു നിന്റെ, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. ഗിരീഷാണ് കേട്ടോ മാഞ്ഞാലിയിൽ നിന്ന്. അടുത്തത് ഹായ് ഗുഡ് മോർണിംഗ് ധന്യ, ചായ കുടിച്ചോ? ഇതാരാണ് എന്നോട് ചായ കുടിച്ചോ എന്ന് വയ്ക്കുന്നത്? ആശ ചേച്ചിയാണ്ട്, ആശാ ബാബുരാജ് തൊടുപുഴയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാണിക്കക്കല്ല എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട ഒരു പാട്ടിന് വേണ്ടിയിട്ട് അങ്ങ് കാത്തിരിക്കുകയാണ്. യെസ്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ് ധന്യ, ഗുഡ് മോർണിംഗ്. അന്തരിച്ച സിനിമാ നടൻ സത്യൻ മാഷിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പാട്ട് ഏതായാലും മതി. അശോകൻ വലിയ പറമ്പിലാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഐ ആം ഫ്രം ഒറ്റപ്പാലം, ഐ നീഡ് സോങ് ഫ്രം കളിയാട്ടം ഫിലിം, ഇറ്റ്സ് എ ഡെഡിക്കേറ്റ് ടു ഓൾ ഫാമിലീസിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയനാണ് ഒറ്റപ്പാലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ്, ഷാർജ ടു ഷാർജ സിനിമയിലെ ചന്ദന തെന്നല എന്ന ഗാനം വെച്ച് തരാമോ? ഡെഡിക്കേഷൻ എനിക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിനീത ഷിബു ആണ് പുച്ചാക്കളിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അതേതായാലും കൊള്ളാം കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലേ. ലീബ പുരുഷോത്തമൻ ചോദിച്ചിട്ടുണ്ട് അനിയത്തിപ്രാവിലെ ഒരു രാജമല്ലി വിരിയുന്ന ഒരു സോങ്ങിന് വേണ്ടിയിട്ടാണ് ലീബ കാത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൈ ഡിയേഴ്സ്, ഞാൻ അശ്വതിയാണ്, അശ്വതിയാനിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എനിക്ക് കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ പൂവേ ഒരു മണിമുത്തം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹൈ റെയിൻബോ, കേട്ടുകൊണ്ട് കൂടെയുണ്ട്, അമ്പിളിയനിലാണ് വാളകത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെയൊക്കെ കേട്ടുകൊണ്ട് കൂടെ കൂടുമ്പോൾ ഇത് ഈ ഒരു പരിപാടി വാട്സപ്പ് മനോഹരമാകുന്നു. സമയം 10 മണി കഴിഞ്ഞ് 39 മിനിറ്റും 3 സെക്കൻഡും.

ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Musically yours, FM Rainbow 107.5. Stay tuned.

എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി അനിയത്തിപ്രാവ്. കേട്ടോണ്ടിരിക്കുന്നത് പാട്സ് ആണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വായിച്ചു തീർക്കാനുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് പാട്ടുകളും ചേർക്കാനുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് റെയിൻബോ ചിത്രം സുധിനം എന്ന ചിത്രത്തിലെ രാഗാർദ്രം എന്ന് തുടങ്ങുന്ന പാട്ടിന് വേണ്ടിയിട്ട് വാളാഞ്ചേരി കൊടുമുടി ചിത്ര ശ്രീനിവാസനാണ് മെസ്സേജ് അയച്ചിരുന്നത്. ഇന്ന് ഈ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ആ ഒരു പാട്ട് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ഇന്ദിര എന്ന തമിഴ് മൂവിയിലെ തൊടാതൊട എന്ന പാട്ട് ചോദിച്ചിട്ട് ജിജീഷ് കടമക്കുടിയിൽ നിന്ന് നമുക്കായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പാട്സ് അപ്പം, ഞാൻ ഓർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് ദേശാടന കിളികൾ കരയാറില്ല എന്ന മൂവിയിലെ വാനമ്പാടി ഏതോ തീരങ്ങൾ

ഇടുന്ന വാനമ്പാടി എന്ന് സങ്കല്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഹൈ വാട്സപ്പ്, ഞാൻ ബദ്രുദ്ദീൻ ആണ്, ആലപ്പുഴയിൽ നിന്ന്, അല്ല ആലുവയിൽ നിന്ന്, ബദ്രുദ്ദീൻ ഫ്രം ആലുവ. എനിക്ക് കിലുക്കം ഫിലിമിലെ ഊട്ടിപ്പട്ടണം എന്ന ഗാനം കേൾപ്പിച്ച് തരാമോ പ്ലീസ്, അല്ലെങ്കിൽ ജോണി വാക്കർ എന്ന സിനിമയിലെ ചാഞ്ചക്കം തെന്നിയും എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിലെ ഒരു ഗാനമാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്, ഏതാണെന്നൊന്ന് ഗസ് ചെയ്തോളൂ കേട്ടോ. ബീനാരാജ് പറയുന്നുണ്ട്, ഡ്രീം സിനിമയിലെ മണിമുറ്റ താവണി പന്തൽ എന്ന ഗാനം വെച്ചു തരണം. എല്ലാവർക്കുമായിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹായ് വാട്സപ്പ് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് റാണി വർഗീസ് ചേരാനല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗി ജോർജ് നമുക്ക് പാട്ട് വെച്ചു കൊടുത്തതിന് താങ്ക് യു ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഹായ് വാട്സപ്പ് സുഖമാണോ? സുഖമാണല്ലോ. മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് ചോദിച്ചാൽ തരാത്തത് കൊണ്ട് ചോദിക്കുന്നില്ല, കേട്ടുകൊണ്ട് കൂടെയുണ്ട് കേട്ടോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പാട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മളോട് പരിഭവം ഒന്നും വിചാരിക്കരുത്, നമ്മളല്ല കേട്ടോ, നമ്മുടെ സമയമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാട്സ്, ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇരുമ്പനത്ത് അപ്പുക്കുട്ടൻ, അപ്പുക്കുട്ടൻ മുറുത്താട്ടിൽ, ഓക്കെ, എനിക്ക് മാടമ്പി സിനിമയിലെ അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ സജിതയാണ്, പുതുവൈപ്പിൽ നിന്ന്. എൻ്റെ മകൻ അമീറിന് വേണ്ടിയിട്ട് ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു എന്ന പാട്ട് വെച്ച് തരാമോ? ഇതെല്ലാം ഡ്രൈവർമാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി വരുന്ന എല്ലാ പാട്ടും ഞാൻ ഡ്രൈവർമാർക്ക് കൂടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ഗുഡ് മോർണിംഗ് ദനിയജി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമായ ഫെബിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. എൽവിൻ മോന് ആശംസകൾ പറഞ്ഞുകൊണ്ട് മുത്തേ മുത്തേ എന്ന് തുടങ്ങുന്ന പാട്ട്, അല്ലെങ്കിൽ എന്നോമൽ നിധിയല്ലേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? മോന് ആശംസകൾ പറയണേന്ന് പറഞ്ഞിട്ട് ഫൗസിയ മൻസൂറാണ് കേട്ടോ കടുങ്ങലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് എൻവിൻ മോന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഫ്രം റെയിൻബോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ് മോർണിംഗ്, ശാരിക രവിയാണ് ശ്രീമൂലനഗരത്തു നിന്നും. മൂവി ഫാൻഡം വിരൽ തൊട്ടാൽ വിരിയുന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ശാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാളങ്ങളിലെ പാട്ട് ചോദിച്ചുകൊണ്ട് ജയ അഖിലേഷ് കളമശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ പാട്സ് ബാലവിയിൽ നിന്ന് ജൂലിയാണ്. ഒരു പാട്ട് വെച്ച് തരാമോ? ജോക്കർ മൂവിയിലെ പൊൻകസവ് നുറിയും എന്ന പാട്ടാണ്, അല്ലെങ്കിൽ അമരത്തിലെ വെണ്ണില എന്ന് തുടങ്ങുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജിനോയി പറയുന്നു, ജിനോയി ഫ്രം അയ്യമ്പുഴ, പാട്ട് കേട്ട് കൂടെയുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം, എല്ലാവർക്കുമായിട്ട് കസ്തൂരിമാൻ സിനിമയിലെ രാക്കുയിൽ പാടി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ധന്യ, നമസ്കാരം. സുരേഷ് സി ജി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമസ്കാരം, നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ. അതുപോലെ ഹായ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ എസ് എൻ പുരത്ത് നിന്ന് സൈനയാണ്. രാപ്പകൽ എന്ന മൂവിയിലെ പോകാതെ കരിയിലക്കാറ്റ് എന്ന പാട്ട് വെച്ച് തരാമോ? നല്ലൊരു പാട്ടാണ് കേട്ടോ. കുറിയായി മെസ്സേജ് അയക്കുന്നത്, വെച്ച് തരാമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഞാൻ സ്മിത അനിൽകുമാറാണ്. വാതിൽക്കലെ വെള്ളരിപ്രാവ് എന്ന പാട്ട് വെച്ച് തരാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ സ്മിത നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെസ്സേജ് വായിച്ചിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പരിഭവത്തോടെ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആ ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ ദ സോങ് ചെമ്പകമേട്ടിലെ വളയം എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജാണ്, തെന്നിലാപുരത്ത് നിന്ന്. എനിക്ക് തോന്നുന്നു 10:02 അയച്ച മെസ്സേജാണ്, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വായിച്ചില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ താങ്ക്സ് മെസ്സേജ് ഇടയ്ക്ക് വിട്ടതുകൊണ്ടായിരിക്കണം. ഞാൻ ഓർഡറിലാണ് മെസ്സേജ് വായിച്ച് പോകുന്നത്. വീണ്ടും ആ ഒരു മെസ്സേജ് നമ്മൾ വാട്സപ്പിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ലാസ്റ്റ് അയക്കുന്ന മെസ്സേജ് ഏറ്റവും മുകളിലായിരിക്കും. ഞാൻ ആദ്യം തൊട്ടാണ് വായിച്ചു തുടങ്ങുന്നത്, അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാൻ വായിക്കുള്ളൂ. യെസ്, അതുപോലെ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഹായ് വാട്സപ്പ്, ഞാൻ അസ്ലാമാണ്, സൗദിയിൽ നിന്നാണ്. ഞാനൊരു ലോങ് ഡ്രൈവ് വണ്ടിയിൽ ഒറ്റയ്ക്ക് പോകുവാണ്. ഇപ്പോൾ ഡ്രൈവിലാണ്, 4-5 മണിക്കൂർ തന്നെ വൺ സൈഡ് ഉണ്ട്. അപ്പോൾ ബോറടിക്കാതിരിക്കാനുള്ള പാട്ടുകൾ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല കിടിലം പാട്ടുകൾ പോരട്ടെ, ബോറടിപ്പിക്കാത്തുള്ള പാട്ടുകൾ പോരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബോറടിക്കാതിരിക്കാനുള്ള പാട്ടാണ് കേട്ടോ അടുത്തത് വരുന്നത്. അപ്പോൾ ആ ഒരു യാത്ര സക്സസ്ഫുൾ ആവട്ടെ, വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ച് നല്ല സേഫായിട്ട് തിരിച്ചു വരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബിജോയ് തൈക്കൊടുത്തു നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൺമണി നീ എന്ന് തുടങ്ങുന്ന തമിഴ് പാട്ടിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് വൈഫ് ജോമ ആൻഡ് ഓൾ ലിസണേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ഇന്ത്യ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ രാപ്പാടി പക്ഷിക്കൂട്ടം എന്ന ഗാനം വെച്ച് തരാമോ? ഈ ഗാനം എറണാകുളം ഭർത്തയ്ക്കടുത്തുള്ള ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന പ്രാൻ
ഷിയ.

0: ജിത്തു എന്നിവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ദാ നമ്മുടെ സമയം എങ്ങനെ പോയി പോയി, 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 33 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വാട്സപ്പിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ ഏതായാലും ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാനങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് ആ സമയം നമ്മൾ അനുവദിക്കില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ വാട്സപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഞാൻ ആർജി ധന്യ.
1: ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ക്.

ഇന്ന് മലയ നാളെ കോലമ്പ് കോലാലമ്പോ നോക്കിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ ആടിനെത്തിച്ച് ചീറിപ്പായണം.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് ഷില്ലോങ് സന്ദർശിക്കും. ഷില്ലോങ്ങിലെ മൌകസിയാങ്ങിൽ ആരിറ്റി പെർഫോമൻസ് സെന്ററിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഉച്ചകോടിയും പ്രദർശനവും ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസുകൾ പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സ്ത്രീകളുടെ സൌജന്യ യാത്രയെന്നും ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പൌരസമൂഹത്തിന്റെ സ്വത്താണ് കെഎസ്ആർടിസി എന്നും ഡിപ്പോകൾ ജനകീയ ഡിപ്പോകളാക്കി മാറ്റി പരിപാലിക്കുമെന്നും മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ആകാശവാണി എഫ് എം റേഡിയോ കാർഷിക പരിപാടിയായ ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം എന്ന സമഗ്ര പച്ചക്കറി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ഭാഗമായ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ വിവരശേഖരണത്തിന് വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. തുർക്കിയിലെ അൻഡയയിലെ അംബേദ് ലോകകപ്പിൽ ആദ്യ വ്യക്തിഗത സ്വർണ്ണ മെഡലും റിഗർവ് മിക്സ്ഡ് ടീം ഇനത്തിൽ രണ്ടാം സ്വർണ്ണ മെഡലും നേടിയ ധീരജിനെയും സഹതാരങ്ങളായ ആന്ധ്രാപ്രദേശ് ഗവർണർ എസ് അബ്ദുൾ നസീർ അഭിനന്ദിച്ചു. ഈ നേട്ടം ആന്ധ്രാപ്രദേശിനും രാജ്യത്തിനും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ സ്വീഡൻ ടുണീഷ്യയെ 1-5 പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ്പ് വെർദയെ നേരിടും. ന്യൂസ് റെയിൻബോ.
2: ഹായ്, ഹലോ. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ, വിവിധ സർക്കാർ പദ്ധതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടി. ഓരോ മേഖലയിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സമ്പന്നമായിരുന്നു നമ്മുടെ ഭാരതം. എന്നാൽ ഇന്ന് ശില്പകല പോലെയുള്ള തൊഴിലിൽ താല്പര്യവും വൈദഗ്ധ്യവുമുള്ള തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സംരക്ഷണത്തിലൂടെയും അംഗീകാരത്തിലൂടെയും സാമ്പത്തികമായ ഉന്നമനത്തിലൂടെയും പരിശീലനത്തിലൂടെയുമൊക്കെ അവരുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും സ്വയം പര്യാപ്തരാക്കുന്നതിനുമൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ പദ്ധതി. അപ്പോൾ പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഒരു പാട്ടിന് ശേഷം തിരിച്ചു വരാം.

പരമ്പരാഗത സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് 3 ലക്ഷം രൂപ വരെ ഈടുരഹിത വായ്പയടക്കം ഒട്ടേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. അപ്പോൾ PM വിശ്വകർമ്മ സ്കീമിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഒരു പാട്ടിന് ശേഷം തിരിച്ചു വരാം.

0: 107.5 FM റെയിൻബോ.
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. ഡു യു നോ, നമ്മളിന്ന് സംസാരിക്കുന്ന സ്കീം PM വിശ്വകർമ്മ സ്കീമാണ്. PM വിശ്വകർമ്മ സ്കീമിൽ 300,000 രൂപ വരെ ഈടുരഹിത വായ്പ ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വായ്പയ്ക്ക് പുറമെ തൊഴിലുപകരണങ്ങൾ വാങ്ങാനായിട്ട് 15,000 രൂപയുടെ വൗച്ചർ ലഭിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ലഭിക്കും. നൈപുണ്യ വികസന മന്ത്രാലയം

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5-ൽ ഡു യു നോയിൽ നിന്ന് നമ്മളെ സംസാരിക്കുന്നത് പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ചാണ്. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ അവരുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും പുതിയ പുതിയ ടെക്നോളജികളിൽ അവർക്ക് പരിശീലനങ്ങൾ നൽകുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു സ്കീമാണ് പി എം വിശ്വകർമ്മ പദ്ധതി. പി എം വിശ്വകർമ്മ സ്കീമിന് വേണ്ടി അപേക്ഷിച്ച് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് അർഹരായവർക്ക് ഒരു പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും ലഭിക്കും. ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞ ഒരാൾക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതായത് 13% പലിശയിൽ 8% സർക്കാർ വഹിക്കും, 5% മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ. ആദ്യഘട്ടമായിട്ട് 100,000 രൂപയാണ് ലഭിക്കുക. ഈ തുക 18 കൊണ്ട് തിരിച്ചടയ്ക്കുന്നവർക്ക് വീണ്ടും 2,00,000 രൂപ കൂടി ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഇത് 30 കൊണ്ട് തിരിച്ചു

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5-ൽ ഡു യു നോയിൽ നിന്ന് നമ്മളെ സംസാരിക്കുന്നത് പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ചാണ്. ഈ പി എം വിശ്വകർമ്മ സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആധാർ കാർഡ്, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ് ഈ പി എം വിശ്വകർമ്മ സ്കീമിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്.

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഡു യു നോ, ഡു യു നോയിൽ നിന്ന് നമ്മളെ സംസാരിക്കുന്നത് പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ചാണ്. ഇനി പി എം വിശ്വകർമ്മ സ്കീമിന് വേണ്ടിയിട്ട് ആരെയാണ് നമുക്കിതിനു വേണ്ടി സമീപിക്കേണ്ടതെന്ന് നോക്കാം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്.

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഡു യു നോയിൽ നിന്ന് നമ്മളെ സംസാരിക്കുന്നത് പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആർക്കൊക്കെയാണ് ഈ പി എം വിശ്വകർമ്മ സ്കീമിന് അർഹതയുള്ളത് എന്ന് നോക്കാം. മേസൺ, മരപ്പണിക്കാർ, തയ്യൽക്കാർ, ശില്പികൾ, ചെരുപ്പ് നന്നാക്കുന്നവർ, വള്ളപ്പണിക്കാർ, കൊല്ലപ്പണിക്കാർ, അലക്കു തൊഴിലാളികൾ, ബാർബർമാർ, കളിമൺ ശില്പികൾ, കളിപ്പാട്ടം ഉണ്ടാക്കുന്നവർ തുടങ്ങി 18 ട്രേഡുകളിലുള്ളവർക്കാണ് ഈ സ്കീമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക.

0: അപ്പോൾ ഡു യു നോയിൽ ഇന്ന് പി എം വിശ്വകർമ്മ സ്കീമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ദീപ്തി എം നമുക്കൊപ്പം ചേരുന്നുണ്ട്.
1: അസംഘടിത മേഖലകളിലെ 18 തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾക്കായി നൽകി വരുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം വിശ്വകർമ്മ. ഈ സ്കീമിൽ ഉൾപ്പെടുന്ന പ്രധാന മേഖലകൾ മരപ്പണി, മേശരിപ്പണി, തയ്യൽ, സ്വർണ്ണപ്പണി, മൺപാത്ര നിർമ്മാണം, ഫിഷിംഗ് നെറ്റ് നിർമ്മാണം, ബോട്ട് നിർമ്മാണം മുതലായവയാണ്. ഈ പദ്ധതി പ്രകാരമുള്ള അപേക്ഷകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഓൺലൈൻ മുഖാന്തരമാണ് സമർപ്പിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാതല കമ്മിറ്റിയുടെയും പരിശോധനയ്ക്ക് ശേഷം കേന്ദ്ര വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ തൃശൂരുള്ള MSME DFO ഓഫീസിലാണ് അപേക്ഷകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നവർ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത തൊഴിലാളികളായിരിക്കണം. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ ഈ സ്കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. ഗവൺമെൻറ് സർവീസിലുള്ള ജീവനക്കാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഈ സ്കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ധനസഹായങ്ങൾ കൈപ്പറ്റിയവർക്ക് 5 വർഷ കാലയളവിനുള്ളിൽ ഈ സ്കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല. പി എം വിശ്വകർമ്മ സ്കീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആർട്ടിസൻസ് കാർഡ് നൽകിക്കൊണ്ട് പരിശീലനം, ടൂൾ കിറ്റ് വിതരണം, വായ്പാ സഹായം, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇൻസെൻറ്റീവ്, മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്നിവ നൽകുന്നുണ്ട്. പി എം വിശ്വകർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താലൂക്ക് വ്യവസായ ഓഫീസുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.
0: താങ്ക് യു മാം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന്

ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോ. പി എം വിശ്വകർമ്മ സ്കീമിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡു യു നോ വൈകിപ്പിക്കാനുള്ള സമയമായിരിക്കാണ്. പി എം വിശ്വകർമ്മ സ്കീമുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വി എസ് മീതയാണ്. അടുത്ത ആഴ്ച പുതിയ സ്കീമുമായിട്ട് വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.

0: കാണാൻ ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ പോലെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളും അല്ലെങ്കിൽ നല്ല ഗാനങ്ങളും ഇടയ്ക്കിടെ അങ്ങ് മാറിക്കൊണ്ടിരിക്കും. അത് മനസ്സിന്റെ ഒരു മായാജാലമാണ്. യെസ്, അങ്ങനെ ആ ഒരു മായാജാലത്തിൽ ഇനി മനസ്സ് മാറി പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഇപ്പോൾ തന്നെ കേൾക്കാം. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, ഡയൽ ചെയ്തോളൂ 0484242810 എന്ന നമ്പറിലേക്ക്. കാരണം ഇത് യുവർ ചോയ്സിന്റെ നേരമാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ഫോണിലൂടെ ആവശ്യപ്പെടാനുള്ള നേരമാണ്. സമയം 12:30 6:37 അപ്പോ ഇനി 2 വരെ നിങ്ങളുടെ ഗാനങ്ങളുമായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇത് യുവർ ചോയ്സിന്റെ നേരം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: జగన జగన తా దిగ దిగ నగ దిగ జగన జగన తా దిగ దిగ నగ దిగ జగన జగన తా జగన జగన దిగ జగన జగన తా దిగ దిగ నగ దిగ

കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും

0: ചെയ്തു.
1: ഏക് ദശക് പെഹ്ലേ ഭാരത് സോളർ പവർ കെ മാംലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലെ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से.
2: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर.
1: 12 साल विश्वास के, विकास के, जन कल्याण के.
3: Musically yours, FM Rainbow 107.5. Stay tuned.
4: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞും 13:38 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്? കടവന്ത്രയിൽ നിന്ന് ഗ്രേസിയാണ്. കടവന്ത്രയിൽ എങ്ങനെയാ, മഴ പെയ്യുന്നുണ്ടോ? മഴയത്ത് എവിടെ പോകാനെങ്കിലും ഇഷ്ടം തോന്നാറുണ്ടോ? മഴ പെയ്യുന്ന നേരത്തെ എവിടെയെങ്കിലും ഇറങ്ങി പോകാനായിട്ട് ഇഷ്ടം തോന്നാറുണ്ടോ?
5: ഇഷ്ടപ്പെടില്ല, പക്ഷെ മഴ കണ്ടുകൊണ്ടിരിക്കാനും നല്ല ഇതാണല്ല. ഇത്രയും നാള് വരെയും വെയിലായിരുന്നില്ലേ കുറെ നാളൊക്കെ, അപ്പൊ മഴ പെയ്യുമ്പോ നമുക്കൊരു സുഖം.
4: അങ്ങനെ പുറത്തിറങ്ങാൻ വയ്യ, അകത്തിരുന്ന് കാണാനാണ് ഇഷ്ടമുള്ളല്ലേ. മഴ
5: പുറത്തിറങ്ങാൻ പറ്റില്ല.
4: അതെന്താണത്, മഴ നനയുന്നത് ഇഷ്ടമല്ല?
5: മഴ നനയണത് ഇഷ്ടമാണെങ്കിലും ഇപ്പൊ പ്രായമൊക്കെ ഇത്തിരി ആവുമ്പോ നമുക്ക് അതിനോടുള്ള ആ ഒരു
4: ആകുലതകളാണല്ലേ.
5: അതന്നെ, അതെ അതെ അതെ, അതിനോടുള്ള വാസന കുറഞ്ഞു പോയി.
4: ഓ, അത് കുറഞ്ഞു പോയി.
5: നമ്മള് അതെ, പണ്ടെന്ന് പറയുന്നത് സ്കൂളിലൊക്കെ പോകുമ്പോ മഴ നനഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ എല്ലാവർക്കും. അങ്ങനെയൊന്നുമില്ല, ഇത്തിരി പ്രായമൊക്കെ ആയില്ലേ.
4: ഇപ്പൊ ജാലകത്തിലൂടെ കാണുന്ന മഴയാണ് ഏറെ ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രായം നമ്മുടെ മഴയോടുള്ള ഇഷ്ടത്തെ മാറ്റി മറിക്കുന്നതാണ് ഇതിൽ നിന്നൊരു സാരം. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
5: എനിക്ക്
4: ഒരു പാട്ടിനോട് എന്താണ് പ്രത്യേക ഇഷ്ടം? ഈ മഴ പോലെ ഒരു ഇഷ്ടമാണോ?
5: അതല്ല, അങ്ങനെയല്ല. ആ സിനിമ കണ്ടപ്പോ ഒരു ആ പാട്ട് അതില് എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
4: ഓക്കെ,
5: അങ്ങനെയുള്ള ഒരു താല്പര്യം മാത്രമല്ലാതെ വേറെ അതിനൊരു
4: പ്രത്യേകത ഇഷ്ടമൊന്നും ഇല്ല അല്ലെ. യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയൊരു സോങ് കേട്ടാലോ നമുക്ക്? കേൾക്കാട്ടോ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-248-101, 0484-248-1. കേട്ടോണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. മ്യൂസിക്കലി യോഴ്സ്.
3: You are listening to Your Choice, only on Agashavani Kochi from Rainbow 107.5. Your Choice-ലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: എന്റെ പേര് സീത.
0: സീത.
1: ആ,
0: ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു സീത?
1: ഞാൻ പനമ്പുകാട്.
0: ഓക്കെ, പനമ്പുകാട്. എവിടെയായിട്ട് വരും അത്? കറക്റ്റ്
1: അത് വല്ലാർവാടം ചെന്ന് നേരെ വടക്കോട്ടനെ കുറച്ച്
0: ഇപ്പൊ കറക്റ്റ് കിട്ടി. എന്താ ചെയ്യുന്നേ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. ഇനി എന്താണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? ഹോം മേക്കർ എന്നാണല്ലോ.
1: അങ്ങനെ പറയാ, പുരോഗമന പരിപാടി അങ്ങനെയൊക്കെ പറയുന്നത്.
0: അതാണ് പിന്നെ വരണ്ടേ? നമുക്ക് വരണ്ടേ? പുരോഗമനമൊക്കെ വരേണ്ടതല്ലേ? എന്തേ ഇത്ര വൈകിയെന്ന് മാത്രമുള്ള അല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നിപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ബന്ധുക്കൾ ശത്രുക്കളില്ല പൂന്നിറങ്ങം തോടി വന്ന് മാണിക്കെത്താൻ പറ്റി.
0: ബന്ധുക്കൾ ശത്രുക്കൾ ആ ഒരു മൂവി കണ്ടിട്ടുണ്ടോ?
1: ഓ, രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: അതെന്താണ് രണ്ട് മൂന്നിലേക്ക് പോകാനുള്ള കാരണം? അത്രമേൽ ഇഷ്ടപ്പെട്ട ആ ഫിലിം?
1: കോമഡിയും കാര്യമായിട്ട് ചിന്തിക്കാനുള്ളതൊക്കെ ഉണ്ടായില്ലേ?
0: അതാണ്. അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണോ?
1: അങ്ങനെയല്ല, അമ്മ ഇങ്ങനെ ഓടലേ പോകും, എല്ലാരും ഉണ്ട് അതിന്റെ ഉള്ളിൽ.
0: ഒരോളത്തിൽ അങ്ങ് പോകും അല്ലേ?
1: മാത്രമേ ഉള്ളൂ.
0: ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിനെ പറ്റി ഓർത്ത് ഇങ്ങനെ വ്യാകുലപ്പെടുന്ന ആളല്ല?
1: അങ്ങനെ വ്യാകുലപ്പെടാറില്ല. പിന്നെ നമ്മളുടെ ഒക്കെ അത്ര വേണ്ടപ്പെട്ട ആരെങ്കിലും നമുക്ക് ടെൻഷൻ അങ്ങനെ ഉണ്ടാവും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും, എന്നാലും നമ്മുടെ ഉള്ളിലുണ്ടാവും ഒരു
0: ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും അല്ലെ? അതൊരു വിഷമമാണ്, ഒരു പ്രോബ്ലം ആണെന്നുള്ളത്. എങ്ങനെ പരിഹരിക്കാനായിട്ട്
1: അതെ.
0: ശ്രമിക്കാറുണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മളായിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങാറുണ്ടോ പ്രശ്നം പരിഹരിക്കാൻ?
1: പറ്റുന്നോടത്തോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് എത്ര ഇതാക്കണ്ടെന്ന് അതൊക്കെ പറഞ്ഞു കൊടുക്കും.
0: അത്രേ ഉള്ളു. ഓക്കെ, എങ്കിൽ നമുക്ക് സോങ് കേട്ടാലോ?
1: ഓ, തീർച്ചയായിട്ടും.
0: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ കേൾക്കുന്നവർക്ക്, ഞാൻ ഇന്നലെ കൊട്ടിയൂര് പോയിട്ട് ഒന്ന് വെളുപ്പിലാ വന്നത്. പിന്നെ ഞാൻ പോയിട്ട്
0: എവിടെ പോയിട്ട് എവിടെ പോയിട്ട്
1: കൊട്ടിയൂര് പോയി.
0: കൊട്ടിയൂര്? ആഹാ, ഇന്നലെ പോയോ?
1: ആ, ഇല്ല, ശനിയാഴ്ച രാത്രി പോയി.
0: ആ, തിരക്കുണ്ടായിരുന്നോ?
1: ഇല്ല, ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഇന്നലെ തുടരാൻ പറ്റി. ഒരു തിരക്കില്ലായിരുന്നു, അല്ല അതൊക്കെ തിരക്കായിരുന്നു എന്ന് പറയുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നില്ല, പറ്റില്ല.
0: അത് ശരി, അപ്പൊ ഈ ഞങ്ങൾ ഭാഗ്യവന്മാരാണല്ലോ.
1: ആണ്, തീർച്ചയായിട്ടും. എന്തുകൊണ്ടും നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ അടിമത്തി പോയി ഒരു പ്രാവശ്യം ശബരിമല പോയി. എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കെന്ന് പറയാൻ വന്നത്. പക്ഷെ ഞങ്ങളെ ഭഗവാൻ എങ്ങനെയൊക്കെ അതിന്റെ ഉള്ളിലാക്കി തന്നു.
0: അനുഗ്രഹമുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും, നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ട്.
0: ഒരുപാട് അങ്ങനെ ദുഷ്കരാക്കുന്നില്ല യാത്രകൾ?
1: ഇല്ല ഇല്ല ഇല്ല, ബുദ്ധിമുട്ടിക്കാറില്ല.
0: ഓക്കെ, അപ്പൊ ഇനിയും ജീവിതയാത്രകൾ ഇങ്ങനെ സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ദാ ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കണ്ടേ? ഇഷ്ട ഗാനങ്ങൾ കേൾക്കണ്ടേ? വിളിച്ചോളൂ 0484-24-28-101. 0484-28-104-2-8-1-0-1. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജനത്തെ ലോൺ മിലാ ഉനേ ആജ് മഹസൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: நம்மை விட்டு சென்ற இயக்குனர் பாரதி ராஜா அவர்களுடைய பாடல்கள் தான் இந்த வாரம் இசை தன்றல்ல. சோ மறக்காம கேளுங்க திங்கள்கிழமை இரவு 8 மணிக்கு இசை தென்றல் வித் மீ ஆர்ஜே அருணா. ஸ்டே டியூன்ட்.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നമ്മളോടൊപ്പം മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, എവിടെയാണ് ഒരു കുഞ്ഞുവാവിടെ സൗണ്ട് ആണല്ലോ ആദ്യം കേട്ടത്. ഹലോ, ഇതാരാണ്? ഇച്ചുവാണ്. ഇച്ചുവാവയ്ക്ക് എത്ര വയസ്സായി?
3: 2.5
2: വയസ്സ്. ശരിക്കും പേരെന്താ?
3: ഋഷി.
2: ഋഷി, ഓക്കെ. പാട്ടൊക്കെ കേൾക്കോ വാവാ?
3: പാട്ടൊക്കെ കേൾക്കും, പാട്ട് ഇഷ്ടം.
2: അമ്മയോടൊപ്പം പാട്ട് കേൾക്കാൻ കൂടിയേക്കാണ് അല്ലേ? എന്താ പേരെന്താണ്? നമ്മുടെ പേരെന്താ?
3: മീനാക്ഷി.
2: മീനാക്ഷി, എവിടെ നിന്ന് വിളിക്കുന്നു?
3: കോലഞ്ചേരി.
2: കോലഞ്ചേരി, പത്തനംതിട്ട. ഓക്കെ, അപ്പൊ എപ്പോഴും ഈ റെയിൻബോ കേൾക്കാൻ വാവയും കൂടി ഉണ്ടാവോ?

0: അടുക്കളല്ല എന്റെ കൂടെ.
1: അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ കേട്ട് കേട്ട് ഭാവിക്കും ശീലായല്ലേ. ഓക്കെ, ആരാണ് ഈ പേര് സെലക്ട് ചെയ്തത്? ഋഷി
0: മോന്റെ അച്ഛനാ.
1: അച്ഛനാ, നല്ലൊരു പേരാണ് കേട്ടോ.
0: താങ്ക് യു.
1: ഓക്കെ, അച്ഛനെന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? സൗദിയിലാണ്. ഇപ്പൊ ഒരുപാടായോ വന്നു പോയിട്ട്? ഒരു വർഷമാകുന്നു. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
0: എനിക്ക് ഇൻഡിപെൻഡൻസ്
1: എന്ന പാട്ടാണ്. ആ മൂവി കണ്ടിട്ടുണ്ടോ?
0: ഓക്കെ,
1: പുതിയ മൂവിയൊക്കെ കാണാറുണ്ടോ?
0: കാണാറുണ്ട്.
1: ഓക്കെ, ഈ വാവെ സമ്മതിക്കോ കാണാനായിട്ട്? നമുക്ക് 2-2.5 മണിക്കൂറൊക്കെ ഇരുന്ന് കാണാനായിട്ട്.
0: ഇല്ല, ഇന്ന് ഓൺലൈനിൽ പോയിട്ടില്ല.
1: അതിനു മുന്നേ കാണുമായിരുന്നല്ലേ. ഇനി വാവെ ഒന്ന് സിനിമയും കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങണം. ഇരിക്കില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് വാവ ഒന്ന് കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കാണാം അല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ, പറഞ്ഞോളൂ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമാണ്, ആർ ജെ ശരത്തിനും കിരൺ ബേബി ചേട്ടനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവർ ആരൊക്കെയോ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായാലും രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻസ് എന്ന മൂവിയിലെ ആ ഒരു പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. പാട്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെ പാട്ടിന് വേണ്ടിയിട്ട് വിളിച്ചോളൂ 0484242810104842811.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിമാരി ഖർച്ച ബിക്കനെ ബച്ചാ ഹൈ ഗിർവി രക്കനെ ബച്ചാ ഹൈ ആയുഷ്മാൻ ഭാരത് ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.
3: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനങ്ങൾക്കായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 04842810. ഹലോ,
4: ഹലോ,
3: യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്?
4: സെൽവിയാണ്.
3: എവിടുന്ന് വിളിക്കുന്നത് സെൽവി?
4: കൊടുങ്ങല്ലൂർ.
3: കൊടുങ്ങല്ലൂര്. ഓക്കെ, ഒരുപാട് നാളായോ കൊടുങ്ങല്ലൂർക്ക് താമസമായിട്ട്? തമിഴ്നാടും കൊടുങ്ങല്ലൂരും തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലേ? ഓക്കെ, തമിഴ്നാട്ടിൽ എവിടെയാണ്? മധുരയിലാണ്. ഓക്കെ, മധുരയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടോ?
4: ഇല്ല, അവിടെ ഞാൻ അമ്മ മരിച്ചപ്പോ കൂടി പോന്നു.
3: ഓക്കെ, പിന്നെ ഇവിടെയാണ് അല്ലേ?
4: പിന്നെ
3: ഇവിടെയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് കൊടുങ്ങല്ലൂര്?
4: അടിപൊളിയല്ലേ?
3: അടിപൊളിയാണ്. പെട്ടെന്ന് ഇഷ്ടം, കൊടുങ്ങല്ലൂർക്ക് എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആദ്യത്തെ വരി എന്തായിരിക്കും?
4: നമ്മുടെ കൊടുങ്ങല്ലൂർ.
3: അതാണ് ഞാൻ ഉദ്ദേശിച്ചു, അതായിരിക്കും എന്ന് ഊഹിച്ചു. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ഓക്കെ, കാര്യസ്ഥൻ എത്ര പ്രാവശ്യം കണ്ടു? എത്രയോ തവണ അല്ലെ? എത്ര എണ്ണമില്ല.
4: അതിന്റെ
3: മെയിൻ കാരണം കോമഡിയാണോ? അതാണ്
4: അത് ഓർത്തെടുക്കാനുള്ളത്. മറ്റേ സുരാജിന്റെ കണ്ണട വെച്ചിട്ടുള്ള ഒരു ഇത് വില നോക്കിയില്ല.
3: അതാണല്ലേ, നമുക്ക് ഇന്ന് എല്ലാവർക്കും ചിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം അല്ലെ? ആർക്കാ കരയാൻ ഇഷ്ടം? ആർക്കും
4: കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയത്ത് നമ്മൾ അതൊന്നും ഓർക്കരുത്.
3: ചിലപ്പോ
4: കാണുന്ന ആൾക്കാരെ നാളെ കാണില്ല,
3: അത്രേ ഉള്ളൂ. അപ്പൊ ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കാം. അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സന്തോഷത്തോടെ ആ ഒരു പാട്ട് കേട്ടാലോ?
4: ഓക്കെ,
3: പറഞ്ഞോളൂ.
4: ഞാനിപ്പോ VHS JTSല് ക്യാൻറ്റീങ് നടത്തണതാ.
3: ഓക്കെ,
4: അവിടെ എല്ലാ മാഷിമാരും ടീച്ചർമാർക്കും പിന്നെ എന്റെ ചേട്ടനും.
3: ചേട്ടനും അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യസ്ഥൻ എന്ന മൂവിയിലെ പാട്ട്.

0: യെസ്, ആശംസകൾ ഏകാനായിട്ട് മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
1: നമസ്കാരം രമ്യാജി.
0: ആ, നമസ്കാരം. ആരാണ്?
1: ഞാൻ ഷാജു വടത്തമ്പടിയാണ്.
0: ഓക്കെ ഷാജു. അപ്പൊ വൈകിയ വേളയിലാണല്ലോ, മീൻസ് നമ്മുടെ നമ്മുടെ ന്യൂസ് വരാനുള്ള സമയത്താണ് വിളിച്ചത് കേട്ടോ.
1: അതാണ് എനിക്ക് വേഗം പാട്ടുണ്ടായി.
0: ആ, വേഗം. ഏത് പാട്ടാണ് വേണ്ടത്?
1: അഥർവത്തിലെ പാട്ടില്ലേ?
0: അഥർവത്തിലെ പുഴയോരത്തിലെ ഈ ഒരു പാട്ട് ചോദിച്ചിട്ട് ഷീജ ബാനു മാളയിൽ നിന്ന് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വാട്സപ്പില്, ആ, അപ്പൊ നാട്ടുകാർ തന്നെ വാട്സപ്പിൽ നമ്മുടെ ഒരു ഷോയില് പ്രോഗ്രാമില് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോയാലോ. മടത്തുംപടിയാണ്. ഓക്കെ
1: ഓക്കെ,
0: ഇതാ പാട്ട് വരുന്നു കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസറിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസറിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ

0: പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
1: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിൽ ഉടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട 60 ദിവസത്തിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ USഉം ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 പോയിന്റ് ഉയർന്ന് 76,453-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 പോയിന്റ് നേട്ടത്തിൽ 23,905-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 രൂപ വർദ്ധിച്ച് 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.

0: ഇൻ എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
1: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് ജൂൺ 16 തൊട്ട് ജൂൺ 30 വരെയാണ്. അപ്പൊ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി ജൂലൈ 1 to ജൂലൈ 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21 യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2 സ്ലൊവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് 1 കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: നിങ്ങളുടെ ചോയ്സിനൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കൊപ്പം കുറച്ചു നേരം ഇത് യുവർ ചോയ്സിന്റെ സമയം. സമയം 1 മണി കഴിഞ്ഞ് 1:44. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, ആ ആരാണ്? പറഞ്ഞോളൂ, സ്വാഗതം. നമ്മുടെ യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ആരാണ്?

0: ചന്ദ്രൻ പറവൂർ.
1: ആ ചന്ദ്രനാണ്, പറവൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, തട്ടുകട നടത്തുന്ന ആളാണല്ലേ. ആ ഓക്കെ, ഒരുപാട് നാളായോ ഈ ഒരു ഫീൽഡിലെത്തിയിട്ട്? ആഹാ, ഒരുപാട് നാളൊന്നും ആയില്ല, ഒരു 13 വർഷമായിട്ടുള്ളൂ. അതൊരു വലിയ പിരീഡ് അല്ലേ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സമയം? ഓക്കെ, അപ്പൊ വൈകിട്ട് 6 മുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചന്ദ്രൻചേട്ടന്റെ തട്ടുകടയിൽ എത്താം. എവിടെയാണ് എത്തേണ്ട സ്ഥലം? അതിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടോ? ആ, 1 മണിക്ക് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ലഞ്ച് ടൈമില്.

0: തന്നെയാണ്. ഓക്കെ, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടോ?
1: പിന്നെ ചിക്കൻ ടിക്ക ഫ്രൈ, ബീഫ് ഫ്രൈ, ബീഫ് കറി, ബീഫ് കറി, വട്ടൻ കറി, കപ്പ പുട്ട്.
0: ആ, 1 മണിക്ക് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ലഞ്ച് ടൈമിലെ.
1: ഒരു ദിവസം വിശ്വാസം വന്നിട്ടായിരുന്നു കടയിൽ.
0: ആ, ആർജി ഉഷസ് എത്തിയിട്ടുണ്ടായിരുന്നോ?
1: വന്നിട്ടുണ്ടായിരുന്നു.
0: ആഹാ, കൊള്ളാലോ, ഉഷസ് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, തട്ടേടയിൽ ഒരു റേഡിയോ ഉണ്ടോ? ആ, റേഡിയോ ഉണ്ട്. അപ്പൊ 6 മണി മുതൽ വന്നിട്ടുണ്ടെങ്കിൽ വിഭവ സ്വാദിഷ്ടമായ വിഭവങ്ങൾക്കൊപ്പം ഒരു സോങ്ങും കേൾക്കാം അല്ലേ? പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇന്ന് എത്തട്ടെ, 6 മണിക്ക് ശേഷം പാട്ട് കേട്ട് സായം സന്ധ്യ തൊട്ട് 11 മണി വരെ നമുക്കൊരു തട്ടുകടയിലെ വിഭവങ്ങൾ ആസ്വദിക്കാമല്ലോ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? എന്റെ പേര് ധന്യ. ആ, വീട് എറണാകുളത്ത് തന്നെയാണ്. തട്ടുകടയിലേക്ക് എത്താനാണോ? ഞാനും വരുന്നുണ്ട് ഒരു ദിവസം. അതെ അല്ലേ, ഓക്കെ, ഞാനും എത്തുന്നുണ്ട് കേട്ടോ ഒരു ദിവസം. പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കാമല്ലോ, സ്വാദിഷ്ടമായ ഭക്ഷണം. ഈ തട്ടുകടയുടെ സ്പെഷ്യാലിറ്റി എന്താ, പെട്ടെന്ന് പെട്ടെന്ന് ചൂടോടെ കിട്ടും എന്നുള്ളത് തന്നെയല്ലേ? ആ, അതാണ്. കുട്ടി കുട്ടി ദോശകളുണ്ടോ? ഓക്കെ, ദോശകളുണ്ടോ അവിടെ? ദോശ ദോശയില്ല അല്ലേ. സാധാരണ നമ്മൾ തട്ടുകട ഇങ്ങനെ കണ്ടു പോകുമ്പോൾ ദോശകൾ ഇങ്ങനെ കൂടുതൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഫുഡ് ഏതാണ്? ചില്ലി ചിക്കനും പിട്ട്. ഓക്കെ, ആ ആ, അതിനാണ് കൂടുതൽ ആരാധകരല്ലേ. ഓക്കെ, അതാണ് നമ്മുടെ ഫേമസ് ഐറ്റം. അപ്പൊ അവിടെ വന്നാൽ പരീക്ഷിക്കേണ്ടത് അതാണ്. നോക്കാം, ഒരു കൈ നോക്കാം ഒരു ദിവസം. ഓക്കെ, ഇന്ന് പെയ്ത് പാട്ടാണ് കേൾക്കേണ്ടത്. ആ, അതൊരിത്തിരി സങ്കടപ്പാട്ടല്ലേ. എന്തോ ഈ സങ്കടം. അതാണ് ഇന്ന് ഈ പാട്ട് ചോദിക്കാൻ കാരണം അല്ലേ. ഓക്കെ, എങ്കിൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോ യേശുദാസ് പാടിയ പാട്ടാണ്, കൈതപ്രമാണ് മ്യൂസിക്കും ലിറിക്സും എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോവാട്ടോ. ഓക്കെ, താങ്ക് യു.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: You are listening to Your Choice only on Agashavani Kochi FM Rainbow 107.5. Yes, appo samayam ingane poikonde irikkana appo nammalode samsarikkanayitte ishtakana chodikkanayitte oral koodi cherunnunde. Hello.
4: Hello.
3: Hello, namaskaram, aarana?
4: Jama.
3: ആ, രമയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? പുതിയ ഗാവിന്ന് വിളിക്കുന്നു. ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ? ആഹാ, ഒരുപാട് നാളായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണോ? അപ്പൊ കർത്താവിന്റെ പാട്ട് ചോദിക്കാൻ എന്തേ ഇത്ര വൈകിയത്? എന്തേ നമ്മളെ വിളിക്കാൻ വൈകിയത്?

0: പാടും,
1: എന്നിട്ട്
0: അപ്പൊ വരികളൊന്നും ശരിക്കും കിട്ടില്ല.
1: കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ആരാണ് വിളിക്കാൻ സഹായിച്ചത്? ഇളയ മകനാണ്. ഓക്കെ, മകന്റെ പേരെന്താണ്? പ്രശാന്ത്. അപ്പൊ പ്രശാന്ത് മകനാണ് നമ്മളിന്ന് സഹായിച്ച് ഇന്ന് ഇങ്ങനെ റെയിൻബോയിലേക്ക് ഒന്ന് വിളിക്കാൻ സാധിച്ചതല്ലേ. ഓക്കെ, അപ്പൊ പ്രശാന്ത് മകന് ഇന്ന് വർക്കിന് പോകുന്ന ആളാണോ? ആ, അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോ വിളിക്കാൻ സാധിച്ചല്ലേ. ആ, അതാണ്. അപ്പൊ ഇനി ഇങ്ങനെ വർക്കിന് പോവാതിരിക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് വിളിക്കാൻ സഹായിക്കുമെന്ന് ചോദിക്കോ. ആ, ചോദിക്കോ അല്ലേ. ഓക്കെ കേട്ടോ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? ഒരു മറവത്തൂർക്കനവ് എന്ന മൂവിയിലെ പാട്ടാണ്. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് തന്നെയാണോ പറയുന്നേ? ആ, അതാണല്ലേ. അങ്ങനെ കർത്താവിന്റെ ആ ഒരു ടൈപ്പ് പാട്ടുകൾ നമ്മുടെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന മൂവിയിലുണ്ട്, അങ്ങനെ പല സിനിമകളിലും ഉണ്ട്. കേട്ടിട്ടുണ്ടോ അതൊക്കെ? കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, പാടുന്ന ആളാണോ? അപ്പൊ പാട്ട് പാടാറുണ്ടോ? ഇല്ല. എന്നാലും ഒന്ന് മൂളോ അല്ലേ. ഓക്കെ, നമുക്കിപ്പൊ മൂളണോന്നുണ്ടോ? എന്നായിക്കോട്ടെ. ആ, അതാ വരുന്നുണ്ട് കേട്ടോ പാട്ട്. കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
1: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
0: 12 साल विश्वास के, विकास के, जन कल्याण के।
2: Rainbow FM presents Giant of Waves. Giant of Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. പതിനഞ്ചാം തീയതി രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ, 16-ാം തീയതി പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്, പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ, രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
4: This is Rainbow FM 107.55. Non-stop music, non-stop entertainment.
5: ഇഷ്ടമുള്ള ഗാനങ്ങളുടെ നേരം, ഇത് യുവർ ചോയ്സിന്റെ സമയം. സമയം 1 മണി കഴിഞ്ഞ് 21:27. അപ്പൊ നമ്മളോടൊപ്പം മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട്. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം. ആരാണ്?
6: വിനു.
5: വിനു, എവിടെന്നാണ് വിനു വിളിക്കുന്നേ?
6: വടകര.
5: വടകര?
6: വരിക്കാംകുന്ന്.
5: വരിക്കാംകുന്ന്, വടകരയിൽ നിന്ന് വിളിക്കുന്ന ബിനു. ബിനു ആണോ? ബിനു ആണോ?
6: ബിനു.
5: ബിനു ആണ്. അപ്പൊ എങ്ങനെയാണ്, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണോ വർക്ക് ചെയ്യുന്ന ആളാണോ, വീട്ടിലാണോ?
6: ഞങ്ങൾ ടൈലറിംഗിന്റെ ഇതിലാണ്. ടൈലറിംഗ്.
5: ഓക്കെ, അപ്പൊ അവിടെ ആ സ്ഥാപനത്തിൽ എത്ര പേരുണ്ട്?
6: അവിടെ ഇപ്പൊ ഞങ്ങൾ 6-7 പേരെയുള്ളൂ. പിന്നെ ഹിന്ദിക്കാരുണ്ട്, അവര് നാട്ടിൽ പോയിരിക്കുവാണ്.
5: എത്ര ഹിന്ദിക്കാര് നാട്ടിൽ പോയി?
6: ഇപ്പൊ 4 പേര് പോയി, വരുമ്പോ 6 പേര് വരും.
5: അത് നല്ലൊരു കടുങ്കഥയാണല്ലോ. പോയത് 4 പേര്, വരുന്നത് 6 പേരോ? അതാണ് ആ കടുങ്കഥയുടെ ഉത്തരം. പോകുമ്പോ 4 പേര് പോയി, വരുമ്പോ 6 പേര് വരും. കാരണം ചോദ്യം എന്താണ് അല്ലേ, ഉത്തരം ഓണം ആയതുകൊണ്ട്. അത് കലക്കിയിട്ട് ഏതായാലും. അപ്പൊ ഓണത്തിന് എങ്ങനെയാ സ്പെഷ്യൽ? നിങ്ങൾ എങ്ങനെയാ, ഹോൾസെയിൽ ആണോ?
6: അത് എറണാകുളം കൊണ്ട് അവിടുന്ന് കട്ടിങ് കൊണ്ടുവന്നിട്ട് അവിടെ

0: കൊടുക്കുക.
1: ഓക്കെ, എല്ലാവിധ ഡ്രസ്സുകളും ഉണ്ടോ? ജെൻസും
0: ഷർട്ട് മാത്രമുള്ളൂ.
1: ഷർട്ട് മാത്രമേ ഉള്ളൂ? ഓൺലി ഷർട്ട്?
0: അതെ.
1: അപ്പൊ പല സൈസുകളിൽ നിങ്ങനെ അടിച്ചടിച്ച് വിടും?
0: പല സൈസ് ഉണ്ട്.
1: ആഹാ, അത് ശരി. ആ
0: 2, 38,
1: ആ
0: അങ്ങനെ ഓരോ കട്ടിങ് വരുന്നതനുസരിച്ച്. പിന്നെ അവിടെ ചേട്ടൻ കട്ടിങ് ചെയ്യും. അങ്ങനെ
1: ഏത് ചേട്ടൻ?
0: ഞങ്ങൾക്കൊരു ഓണറുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ കട്ട് ചെയ്യും, നമ്മള് സ്റ്റിച്ച് ചെയ്യും അല്ലേ? അപ്പൊ ഇത്രയും നാളായിട്ട് കട്ട് ചെയ്യാൻ അറിയാമോ?
0: അത് ചെയ്യാറില്ല, ചെറിയ ചെറിയതൊക്കെ.
1: ഓക്കെ, അപ്പൊ ഏതായാലും എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്?
0: 17 വർഷമായി.
1: അപ്പൊ നമ്മളുണ്ടോ 17 വർഷമായിട്ട് അവിടെ? ഓക്കെ, അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലേ. ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും?
0: സ്റ്റിച്ച് ഞാൻ അതിന്റെ ഹോളറും പടി ഒട്ടിച്ചു കൊടുക്കുള്ളൂ. നമുക്ക് തേപ്പ് പൊട്ടിയുടെ വർക്കാ.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ തിരിച്ച് തിരിച്ച് തന്നേക്കാണല്ലേ. എന്നാലും സ്റ്റിച്ച് ചെയ്യാൻ അറിയാമോ?
0: മൂന്നാല് ചേച്ചിമാരുണ്ട്, അവരും ഈ ഹിന്ദിക്കാര് വരുന്നവരും ചെയ്യണം.
1: എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒരു ഷർട്ട് ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നത്.
0: പാക്കിംഗ് ഉണ്ട്, ഹോളടിക്കും, ബട്ടൺസ് വെക്കണവരുണ്ട്, തയ്യൽക്കാരുണ്ട്, അങ്ങനെ പല സെക്ഷനും ഉണ്ട്.
1: അപ്പൊ എത്ര പേരുടെ കരവിരുതാണല്ലേ നമ്മളിടുന്ന ഓരോ ഷർട്ടും. ഓക്കെ ഓക്കെ, പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? സമയം അപൂർവമാണല്ലേ, നമുക്ക് കിട്ടുന്ന സമയമൊക്കെ അപൂർവമാണ്. അപ്പൊ ഇതിനു മുമ്പ് റെയിൻബോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഇന്ന് ആദ്യമായിട്ട് കിട്ടി. അപ്പൊ ഇനി ഓണം അങ്ങ് കലക്കണം കേട്ടോ. ഹിന്ദിക്കാരെ പോയ 4 പേര് തിരിച്ചു വരുന്ന 6 പേരൊക്കെ ചേർത്ത് അടിപൊളിയാക്കണം, ഏ കളറാക്കണം. ഓക്കെ, അപ്പൊ പാട്ടിലേക്ക് പോവാണേ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2428 1 0 1, 0484 2428 1 0 1. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ യുവർ ചോയ്സ്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആത്തങ്കര മറമേ അരസമര ഇലയേ.
3: നമ്മെ വിട്ട് സെൻട്ര ഇയർക്കുനർ ഭാരതിരാജ അവർകളോടിയ പാടലുകൾ താ ഇന്ന് വാറോ ഇസൈ തെണ്ടറല്ല. സോ മറക്കാമ കേളുങ്ക തിങ്കൾക്കിഴമ ഇരവ് 8 മണിക്ക് ഇസൈ തെണ്ടറൽ വിത്ത് മീ ആർ ജെ അരുണ. സ്റ്റേ ട്യൂൺഡ്.
4: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
5: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
6: സമയം 1 മണി കഴിഞ്ഞ് 32:37 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇനി ആരാണ് നമ്മളോടൊപ്പം ചേരുന്നതെന്ന് നോക്കാം. ഹലോ,

0: ഹലോ.
1: ആ ആരാണ്?
0: ഷീലയാണ്.
1: ഷീലയാണ്. ഓക്കെ, ആളൂരിന്നല്ലേ?
0: അതെ,
1: ഓ, ആലുവ.
0: ആലുവയിലെ ആളൂരി
1: ആളൂര്.
0: ആളൂരി പൊരുന്നിങ്ങുന്നു.
1: ഓക്കെ, ആളൂരിൽ നിന്ന് ഷീലയാണ്. എപ്പോഴും വിളിക്കാറുള്ള നമ്മുടെ ഷീല ചേച്ചി തന്നെയല്ലേ?
0: ഇപ്പൊ വിളിച്ചിട്ടില്ല.
1: അതെന്തേ, പിണക്കമായോ?
0: 5 മാസം
1: 5 മാസായി.
0: ഇപ്പോഴും ഞാൻ വിളിക്കുന്നു, കംപ്ലൈന്റ് വരണായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാറില്ല.
1: അതാരാണോ ഈ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞത്? ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ഏത് സോങ് ആണ്, ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത്? ആ, ഭാരതത്തിലെ പാട്ട്. മോഹൻലാൽ ഫാനാണോ? ലാലേട്ടൻ ഫാനാണോ? മോഹൻലാൽ ചിത്രങ്ങളൊക്കെ കാണാറുണ്ടോ? ഓക്കെ, ആ നമുക്കെന്നാ പാട്ടിലേക്ക് പോയാലോ. മണവാട്ടിയുടെ പേരെന്താ? വധുവിന്റെ പേരെന്താ? പേരെന്താ? അത് ശരി. ഇപ്പോഴാണോ അന്വേഷിച്ചറിയുന്നേ? ഏ, ഇത്ര അടുത്ത വീടായിട്ട് ഇപ്പോഴാണോ? ഓക്കെ, അപ്പൊ അർച്ചനയ്ക്കും വിനായകനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാ വിധ ആശംസകളും. ഓക്കെ, അപ്പൊ കല്യാണത്തിനൊക്കെ പോകണ്ടേ നമുക്ക്?
0: പിന്നെ കല്യാണത്തിന് വേണം. ആളൂര് എടത്താടൻ അമ്പലത്തിൽ വേണം.
1: അവിടെ വെച്ചാണ്?
0: പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എത്തു.
1: അപ്പൊ ഗുരുവായൂർ പോണം, കല്യാണം കൂടണം. അത് സാരില്ല, നമുക്ക് സദ്യ ഉണ്ടിട്ട് അങ്ങ് പകരം വിട്ടാം. ഏ, ആ ഓക്കെ, നമുക്ക് പോയി സദ്യ ഉണ്ടാട്ടോ. ആ അതാണ്. ഓക്കെ, അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വിളിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ പാട്ടിലേക്ക് പോയാലോ, ഭാരതത്തിലെ പാട്ട്. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, പ്രിയ ഗാനം ചോദിക്കാം, ഡെഡിക്കേഷൻസ് പറയാം, വിഷസ് പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 1. 0184242810 1. കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: Rainbow FM presents Try and Dog Win.

0: Try Underdog Waves.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. 15th രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. 16th പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
3: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
4: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ആകാശവാണി FM റെയിൻബോ 107.5.
6: യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ് 44 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനം ചോദിച്ചിട്ട് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
7: ഹലോ,
6: നമസ്കാരം.
7: നമസ്കാരം.
6: ആരാണ് വിളിക്കുന്നത്?
7: ഞങ്ങള് എന്റെ പേര് മായ.
6: മായ, എവിടെ നിന്ന് വിളിക്കുന്നു?
7: കൊരട്ടി.
6: എന്തു പറയും?
7: മാമ്പ്ര.
6: കൊരട്ടിയിൽ നിന്നല്ലേ? ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
7: അതെ.
6: ഇന്നിപ്പോ ആര് സഹായിച്ചു വിളിക്കാനായിട്ട്?
7: ഹസ്ബൻഡ് സഹായിച്ചു.
6: ഓക്കെ, അപ്പൊ ഇത്രയും നാളെ എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ എന്തു പറയും? അതാണ്, ഇന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമല്ലേ? എനിക്കും സന്തോഷായിട്ടോ. സംസാരിക്കാൻ സാധിച്ചല്ലോ. അതാണ്, എനിക്കും ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളിങ്ങനെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞോണ്ടിരുന്ന പാട്ടാര് ചോദിക്കും? ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
7: എനിക്ക് രാവണ പ്രഭുവിലെ പാട്ട് മതി. മോഹൻലാലിന്റെ റോളിൽ അഭിനയിച്ച ഒരു പാട്ടുണ്ടല്ലോ,
6: പടം
7: ആകാശ ദീപങ്ങൾ
6: സാക്ഷി. അത് ഇച്ചിരി സാഡാണല്ലേ? എന്താണ്, സങ്കടത്തിലാണോ? സാഡ് പാട്ടൊക്കെ
7: സങ്കടം.
6: ഇല്ലായികയിലൊരില്ലായികയുണ്ടല്ലോ.
7: അത് ഞങ്ങള് യാത്ര പോയി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് കൊച്ചിന്റെ കമ്മല് നഷ്ടപ്പെട്ടു.
6: അതാണ് സങ്കടം.
7: എന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടെൻഷനായിട്ട് കുറച്ച് ദിവസമായി നടക്കണേ ഞാൻ.
6: ഓക്കെ, അപ്പൊ യാത്ര പോയിട്ട് തിരിച്ചു വന്നോ? യാത്രയിലാണോ നഷ്ടപ്പെട്ടത്?
7: യാത്ര പോയി തിരിച്ചു വീട്ടിലെത്തിയപ്പോ കാണുന്നു.
6: ഇനിയിപ്പൊ നോക്കുക എന്നുള്ളൊരു പ്രക്രിയയുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അവിടെയല്ലേ നഷ്ടപ്പെട്ടത്? നമ്മൾ ഇവിടെ നോക്കിയോണ്ട് കാര്യമില്ലല്ലോ. പിന്നെ മറ്റേ ആ ഒരു പഴഞ്ചൊല് പോലെ കുന്തം കൊടത്തിലും തപ്പണം. അത് പക്ഷെ അങ്ങനെ പഴഞ്ചൊല്ലായിട്ട് മാത്രം ഇരിക്കട്ടെ. നമ്മൾ അവിടെ സാധനം നഷ്ടപ്പെട്ടില്ല, ഇവിടെ തപ്പിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? എന്നാലും മനസ്സിലൊരു കുഞ്ഞു വിഷമം. അത് നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോ അങ്ങ് മാറിക്കൊള്ളും. പക്ഷെ ഇന്ന് കിട്ടിയ സമയത്ത് ക്ലാസ്സിൽ പോയല്ലേ? പോട്ടെ. കുഞ്ഞുമോളുടെ പേരെന്താ?
7: പാർവതി.
6: പാർവതി. അപ്പൊ പാർവതി മോൾക്ക് ഇരിക്കട്ടെ ഈ ഒരു പാട്ട്.
7: പിന്നെ ഒരു മോളും കൂടി ഉണ്ട് എനിക്ക്, കുഞ്ഞുമോളുണ്ട് ജാനകി.
6: അപ്പൊ ജാനകിക്കും പാർവതിക്കും
7: 10 മാസമായിട്ടുള്ളൂ.
6: അപ്പൊ പേരുകൾ രണ്ട് പുരാണങ്ങളിൽ നിന്ന് ഇങ്ങനെ ചീന്തി എടുത്തേക്കാണല്ലോ.
7: രണ്ടാംകുട്ടികളാണ്. എനിക്ക് മൂത്തത് പെൺകുട്ടിയാണ്, അവൾക്ക് രണ്ടാംകുട്ടികള്. അത് ദർശനും ധ്രുവും.
6: അതോ അങ്ങനെ തന്നെ. ആരാണ് ഈ പേരൊക്കെ സെലക്ട് ചെയ്യുന്നത്?
7: പേരൊക്കെ അവരുടെ അവരച്ഛനും

0: അച്ഛനും അമ്മയും തന്നെയാണ് അല്ലേ? നല്ല ബെസ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞേ കേട്ടോ
1: ആ
0: അച്ഛനും അമ്മനോടും. പേര് സെലക്ട് ചെയ്തവരാണ്. അപ്പൊ ഏതായാലും കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ആ
1: ആയിക്കോട്ടെ.
0: പോയതൊക്കെ പോട്ടെ, നമുക്ക് പുതിയത് സെറ്റാക്കാം, അത്രേ ഉള്ളൂ.
1: ഓക്കെ
0: ഇതാ പാട്ട്
1: ഓക്കെ
0: വരുന്നുണ്ട് കേട്ടോ.
1: ശരി
0: ഓക്കെ,
1: ശരി.
0: താങ്ക് യു.

0: മ്യൂസിക്കലി യോഴ്സ്. നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
4: ആത്മസമ്മാൻ ബാധാ വർത്തമാൻ സുധാരണ
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ.
5: ആ നമസ്കാരം. ആരാണ്? ആ എന്താണ് ഒരു അണപ്പ്? ആ അതിന്റെ കിതപ്പാണല്ലേ. അണപ്പും കിതപ്പൊക്കെ ആയിട്ട് വന്നേക്കാണ്. പേടിക്കണ്ട കേട്ടോ. എത്ര നാളായി വിളിക്കാൻ തുടങ്ങിട്ട്? ഇന്ന് കിട്ടി ആദ്യമായിട്ട്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റി. ശില്പ അല്ലേ പേര്? എവിടുന്നാ വിളിക്കുന്നേ? സ്ഥലം? ഓക്കെ. അപ്പോ ഇന്നിപ്പൊ വിളിച്ചിട്ട് ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
6: എനിക്ക് മഹാസമുദ്രത്തിലെ മാൻമിഴി പോവോ നീന്തടിച്ചേലെന്നുള്ള
5: ആ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ ഇന്ന് ഇപ്പൊ ലാസ്റ്റ് കോളറായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. വിളിച്ചിട്ട് പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ടൈം ആയപ്പോ നമുക്ക് ഏതായാലും കിട്ടിയല്ലോ. അതൊരു ഭാഗ്യല്ലേ. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്ന ആളാണോ?
6: അല്ല, ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല മാഡം.
5: ഓക്കെ ഓക്കെ. അപ്പൊ പഠനമൊക്കെ പെട്ടെന്ന് പഠിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്റെ പേര് ധന്യ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ, കാരണം നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവർ ചോയ്സിന്റെ ലാസ്റ്റ് കോളറാണ് ഇന്നത്തെ. ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് പാട്ട് കേൾക്കാം. എന്നിട്ട് അതാണ് നമ്മൾ ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടിയിട്ട് സന്തോഷത്തോടെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, താങ്ക് യു. എന്നാ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പാട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ ഇയർ ചോയ്സിന്റെ സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിളിച്ചവർക്ക് ഏതാ ഇതുപോലെ ഒരുപാട് സമയമായിട്ട് വിളിച്ചിട്ട് കിട്ടാത്തവർക്കും അതുപോലെ പാട്ട് കേട്ട് കൂടെ കൂടിയവർക്കും ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനിയും മറ്റൊരു ദിവസത്തിൽ കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയാ കേ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച് 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
0: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: Listen to music to your hot content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സൂപ്പർഹിറ്റ് സോങ്സ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമഗ്ര പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണ. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവെക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് പെട്രോളും ഡീസലും മതിയായ തോതിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രഖ്യാപനമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ കെ ബിജു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ നാളെ മുതൽ ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഷിഗെല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായി വിപുലമായ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് മന്ത്രി കെ മുരളീധരൻ. ഭക്തർക്കായി വെർച്വൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തുമെന്നും വികസന പദ്ധതികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ദേവസ്വം മന്ത്രി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം റേഷൻ കടയും കാറും തകർത്തു. 26-ാം തവണയാണ് കാട്ടാന റേഷൻ കട തകർക്കുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ്പ് വെറുതെയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗെ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത്
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ വിദ്യയുണ്ട്, വിദ്യക്കൊപ്പം ബെല്ലടിച്ച് കണ്ടക്ടറായിട്ട് ഞാനും ഉണ്ട്, ഞാൻ ആർജേശ്വരൻ. തുടങ്ങല്ലേ?
1: പിന്നല്ലേ.
0: സൗജന്യ യാത്ര പ്രിയദർശിനി, ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ കാത്തിരുന്ന യാത്രകളിലൂടെ ഒരു അവസരം ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് ബസ്സിലൊക്കെയും പതിവില്ലാത്ത തിരക്കുകളൊക്കെയുണ്ട്, പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ആർജെ ധന്യ ബസ്സിൽ കയറിയപ്പോ പറഞ്ഞു ആയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ഇലിപ്പിയായ ഒരു അനുഭവം ഒക്കെ പറയാനുണ്ടായിരുന്നു. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിളിക്കുക, ഇന്നത്തെ ദിവസത്തിൽ അതുപോലുള്ള യാത്രാനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ വിളിക്കാവുന്നതാണ്. പക്ഷെ ഗെയിം ഏതാണെന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ വേണം എന്തെങ്കിലും വിളിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താണ് വിദ്യക്ക് പറയാനുള്ളത്?
1: ഇന്ന് എനിക്ക് കെ എസ് ആർ ടി സി, സാധാരണ സ്ഥിരം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എനിക്ക് ഇന്ന് കയറാൻ പറ്റിയില്ല.
0: പറ്റില്ല,
1: അത് സാങ്കേതിക തടസ്സങ്ങൾ മൂലം കയറാൻ പറ്റി.
0: വൈകി ബസ് കിട്ടില്ല, അത്രയേ ഉള്ളൂ, അതിനാണ് സാങ്കേതിക തടസ്സം.
1: നമ്മൾ എന്ത് പറയുമ്പോഴത്തേനും ഭംഗിയാക്കി പറയണ്ടേ? ബസ് സ്റ്റോപ്പിലേക്ക് ഓടി ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു സാങ്കേതിക തടസ്സം.
0: അപ്പോ മനോഹരമായ ദിവസം, ഗംഭീര മഴ രാവിലെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, പിന്നെ നല്ല വെയിലടിച്ചു വന്നു. അങ്ങനെ
1: പക്ഷേ ഇന്ന് ഒരുപാട് പേരുടെ

0: ഉണ്ടല്ലോ,
1: എന്തായിരുന്നു
0: സൗജന്യ യാത്രയുടെ പ്രിയദർശിനി.
1: യെസ് യെസ്. അപ്പൊ എന്തായാലും വളരെ വളരെ ഇഷ്ടത്തോടെ യാത്രകൾക്ക് ഒരുങ്ങുന്ന ഒരുപാട് പേർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, സ്ത്രീകളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് ഒരു കാര്യമായിട്ട് അത് മാറ്റി വെച്ച് നീക്കിരിപ്പായിട്ട് മാറ്റുമെന്നുള്ള ഒരു സ്ത്രീകളെ വിശ്വസിച്ച് അവർക്ക് ഒരു ഒരു ഒരു ഒരു
0: അതാണ് ഞങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ എല്ലാം ഇങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ്. തിരിച്ചൊരു കമന്റ് വേണ്ട,
1: ഇല്ല ഞാൻ
0: നിരോധിച്ചിരിക്കുന്നു.
1: നിങ്ങൾ എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തി തത്ര ദേവതാന്നാണല്ലോ.
0: അതാണല്ലേ,
1: ആയിക്കോട്ടെ, അങ്ങനെ
0: തഥാസ്തു
1: തഥാസ്തു. ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ആനന്ദം തോന്നുന്ന ഒരു പാട്ട് ഞാൻ വെച്ചു. ഹിന്ദി പാട്ട് വെച്ച് തുടങ്ങുകയാണ് നമ്മൾ കേട്ടോ.
0: അതെ.
1: അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് ഗെയിം, എന്താണ് മറ്റു വിശേഷങ്ങളും വിവരങ്ങളൊക്കെ വഴിയെ പങ്കുവെക്കാം. കൂടെ എന്തായാലും ഞങ്ങളുണ്ട്.
0: അതെ, കുറച്ചധിക സമയം കൂടെ ഞങ്ങളുണ്ട്.
1: ഞങ്ങളുണ്ട്, സഹിക്കണ്ട.
0: ലക്കാത്ത പാട്ടും
1: ലക്കാത്ത പാട്ടും
0: പിരിയാത്ത കൂട്ടും.
1: സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 മ്യൂസിക്കലി
0: യുവേഴ്സ്.

0: ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എവിടെയാണ്?
1: എവിടെയാണ്? ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഒരു ഡൗട്ടും വേണ്ട, ഇവിടെ മാത്രമേ ഉള്ളൂ
0: വണ്ടിഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: പിന്നെ നിനക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്, പിന്നെ ഞങ്ങളും
0: അത്തന്നെ
1: അത്താണ്. അപ്പൊ വൈബായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഐശ്വര്യായിട്ട് ആദ്യം പറഞ്ഞ കാര്യം, അങ്ങനെയൊക്കെ നടക്കൂ, തമിഴ്നാട്ടിൽ നടന്നു, ഇവിടെ നടക്കൂ എന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എന്താ പറയാ,
0: നടത്തിയെടുത്തു.
1: ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷമുള്ള കാര്യം കൂടി കണ്ടായിരുന്നു. ഒരു ചേച്ചി ബസ് ഓടിച്ച് വനിതാ ഡ്രൈവറായിട്ടൊരു ചേച്ചിനെ കണ്ടിരുന്നു. ഇതുപോലെ ബസ് ഓടിക്കാനായിട്ട് പറ്റൂ എന്നൊക്കെ ഉള്ളത് പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു അനുഭവമാണ്. അവർ പറഞ്ഞത് ഹസ്ബൻഡും ഫ്രണ്ട്സെ കൂടി ഇങ്ങനെ കൂട്ടം കൂട്ടിക്കുന്ന സമയത്ത് അവളതിന് കാർ ഓടിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വളരെ ചിരിച്ചുകൊണ്ട് കൂട്ടുകാരുടെ ഒരു ഗാദറിംഗ് ആണ്, ഫാമിലി ഗാദറിംഗ് ഗെറ്റ് ടുഗദറാണ് എല്ലാവരും ഉള്ളപ്പോൾ ഫ്രണ്ട്സൊക്കെ.

0: അപ്പം അപ്പോൾ ഹസ്ബൻഡ് കളിയാക്കിയിട്ട് പറഞ്ഞു, വീട്ടിൽ നെല്ലുണക്കാനിട്ട കാക്കനെ പോലും അവൾ ഓടിക്കൂല, പിന്നെയാണ് അവൾ വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭീകരമായിട്ട് അങ്ങ് പുച്ഛിച്ചു. ഇത് ചേച്ചിക്ക് കൊണ്ടു ഒരു ഹസ്ബൻഡ് അറിയാണ്ട് വളരെ കാര്യമായിട്ട് ഹസ്ബൻഡ് സർപ്രൈസ് കൊടുക്കാൻ പോയതാണ്, ഡ്രൈവിംഗ് ഓടിച്ചു. പക്ഷേ ഇത് സർപ്രൈസ് പൊട്ടിക്കാൻ അവസരം കിട്ടിയത് ഹസ്ബൻഡിന്റെ അച്ഛന് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ ബാംഗ്ലൂരാണ്, അദ്ദേഹം വല്ലപ്പോഴും വീട്ടിൽ മനുഷ്യനാണ്. ഈ ലേഡി അച്ഛന് ചെസ്റ്റ് പെയിൻ ആരംഭിച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് എറണാകുളത്തുള്ള
1: ഹോസ്പിറ്റലിൽ
0: എത്തിച്ചു, അച്ഛനെ രക്ഷിച്ചപ്പോഴാണ് ഈ ഒരു സ്കില്ല് നിനക്ക് അറിയാമായിരുന്നു തിരിച്ചറിയുന്നതും ഹസ്ബൻഡ് പൊട്ടിക്കാഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്തൊരു അനുഭവം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ പലപ്പോഴും ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ പുറത്തെടുക്കുന്ന ചില സ്കില്ലുകളുണ്ട്. ചോദ്യം അത് തന്നെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ട്
1: ഞാൻ ഒരെണ്ണം പറയട്ടെ.
0: എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഓങ്ങി വെച്ചേക്കെ ഒന്ന് പറ
1: അങ്ങനെയല്ല, വിളിച്ചിട്ട് ആളുകളോട് പറയാൻ. അപ്പൊ ഈ മുമ്പിലിരിക്കുന്ന എനിക്ക് പറയാനുള്ള കഥ കേൾക്കണ്ടേ?
0: അതെ, നമുക്ക് നമ്പർ പറഞ്ഞിട്ട് ഇത് കേട്ടാ പോലെ.
1: തൽക്കാലത്തേക്ക്
0: ഞാൻ തന്നെ കേൾക്കണല്ലോ ഇതൊക്കെ.
1: കേൾക്കണം.
0: 04-442-8101 04-442-8101 ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങൾ സാധിപ്പിച്ചെടുത്ത് വാശി കൊണ്ട്
1: തള്ളിക്കളഞ്ഞിട്ട്
0: എന്ന് പറഞ്ഞോടുന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് എന്നെ കൊണ്ട് പറ്റും, ഐ ആം ദ ആൻസർ എന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ പാട്ട് കണ്ട് പറയണോ ചാച്ചിക്ക് പറയാനുള്ളത്?
1: പാട്ട് കണ്ട് പറയാം.
0: ആ ഫ്ലോ അങ്ങ് പോയല്ലേ?
1: ആ ഫ്ലോ അങ്ങ് പോയി. ഞാൻ ആ കാർ ഓടിച്ച ചേച്ചിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച്
0: വന്നപ്പോഴത്തേക്കും
1: അതപ്പോഴേ ഓർമ്മ വന്നത്. പക്ഷെ കളഞ്ഞില്ലേ, കളഞ്ഞു
0: മൊത്തം തള്ളിക്കൊണ്ട് വന്നിട്ട്
1: ശ്രോതാക്കളെ എനിക്കൊരു അവസരം തരാതെ
0: തരുന്നില്ല.
1: നിങ്ങളുടെ യാർജേ ശരത്ത്
0: നമ്മൾ തുടക്കം പറഞ്ഞു വനിതകൾക്കാണ് പ്രാധാന്യം.
1: പക്ഷെ എന്നൊക്കെ പറഞ്ഞു
0: പറയുന്നില്ലേ? അത്
1: പറയുന്നുണ്ട് പറയുന്നുണ്ട്.
0: എന്തൊക്കെയാ കുട്ടി പറയണേ? എന്തായാലും നല്ലൊരു പാട്ട് വെച്ചുതരാം. ആ പാട്ടിൽ കണ്ടോ, ഈ പാട്ട് തന്നെ കണ്ട ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കല്യാണം നടത്താൻ വേണ്ടി കിടന്ന പെടാപ്പാറാണ് ഈ പാട്ട്, ഉസ്താദിലെ പാട്ട്. സോ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ പറയാണ്, 04-842-8101 ഒപ്പം എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജിലും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന നിങ്ങളുടെ നമ്മളുടെ എഫ് ബി പേജിലും വന്നിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കാതിരുന്നു എന്ന് വിചാരിച്ച കാര്യം സാധിപ്പിച്ചെടുത്ത ആ മൊമെന്റിനെ കുറിച്ച് പ്രൗഡ് മൊമെന്റ്,
1: ആ പ്രൗഡ് മൊമെന്റ് നമുക്ക് ഷെയർ ചെയ്യാം ഇന്നത്തെ ദിവസം. അല്ലെ,
0: നമ്മള് കാത്തിരിക്കുകയാണ് കേൾക്കാനായിട്ട്.
1: അത് മാത്രമല്ല, കുറച്ചുപേരെ കേൾപ്പിക്കാനും കൂടി ഉണ്ടാവില്ലേ? അത്
0: ലോകം മുഴുവനും സത്യം അറിയട്ടെ. ഇന്ത്യ അറിയാത്ത കേരളം അറിയാത്ത സത്യം പറഞ്ഞിട്ടേ
1: പിന്നല്ല.

0: മ്യൂസിക് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വിദ്യ കയറ്റി വിടട്ടെ.
1: ആരൊക്കെ?
0: ഹലോ. ആ ഉറക്കെ പറഞ്ഞു. വിദ്യക്ക് ചെവി അത്ര പോരാ, ഉറക്കെ പറയൂ.
2: ഹലോ,
0: ആരാണ്?
2: ബാലൻ.
1: ബാലൻ ചേട്ടാ, എവിടെന്നാ വിളിക്കണേ? എവിടെന്നാ വിളിക്കണേ?
0: തൃശ്ശൂര് ഭാഗമല്ലേ ആല?
2: യെസ്,
0: കൊടുങ്ങല്ലൂര്. ബാലേട്ടന്റെ ലൈഫില് ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് എന്താ പറയാ, പറ്റൂല എന്ന് പലരും പറഞ്ഞിട്ടും ബാലേട്ടൻ സ്വന്തമാക്കിയ നേടിയ ഒരു കാര്യം എന്താണ്? ബാലേട്ടൻ മനസ്സിലായോ ചോദിച്ചത്? ചോദിച്ചത് മനസ്സിലായോ?
1: ആരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേടിയെടുത്ത എന്തെങ്കിലും കാര്യം ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ?
0: നിന്നെ കൊണ്ട് പറ്റില്ല മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത ഒരു അനുഭവം പറയാനുണ്ടോ?
1: അങ്ങനെ ഒന്നുമില്ല അല്ലേ?
0: ആണോ? അപ്പൊ എന്തായാലും ഒന്ന് കേട്ടിരുന്നിട്ട് പിന്നെ വിളിക്കട്ടോ. ഓക്കെ ബാലേട്ടാ, ബൈ ബൈ. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ സ്ട്രിക്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ച മറ്റുള്ള ആൾക്കാർ നിങ്ങളെ കളിയാക്കിയ ഒരു കാര്യം പിന്നെ നിങ്ങളുടെ ലൈഫിൽ വാശിയോടെ കേട്ട് എന്താ പറയാ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഭവമാണ് പറയേണ്ടത്.
1: അതെ, അതായത് പുച്ഛിച്ച് എന്നെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്താ പറയാ ഫിനിക്സ് പക്ഷിയെ പോലെ ഇങ്ങനെ പറന്നുയർന്നത്.
0: എന്തായാലും ഇനി നമുക്ക് കാൽപന്ത് കളിയുടെ ആവേശം ഹൃദയതാളമായി എടുക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഒരുക്കുന്ന ഓളപ്പെരുക്കം. ദാ കേൾക്കാം നമുക്ക് ഇനി അങ്ങോട്ട്. കുറച്ച് നേരത്തേക്ക് കാൽപന്ത് കളിയുടെ എല്ലാ സന്തോഷങ്ങളും ആ പ്രതീക്ഷകളും ആവേശവും നിറക്കുന്ന ഫുട്ബോൾ സമ്മാനം റെയിൻബോയുടെ വക നിങ്ങളിലേക്ക്.
3: ലോകകപ്പ് ഓളപ്പെരുക്കം 2026.

48 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ. ലോകകപ്പ് മത്സരങ്ങളിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ബൃഹത്തായ മത്സരം. ആര് നേടും എന്ന പ്രഹേളികയിലേക്ക് ലോകം കണ്ണും കാതും കൂർപ്പിക്കുന്ന വശ്യമനോഹരമായ കായിക വിനോദം. അതെ, അതാണ് ലോകകപ്പ് ഫുട്ബോൾ.

കഴിഞ്ഞ 11 മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ പോപ്പ് ഗായിക ഷക്കീറ ഡൈ ഡൈ എന്ന് പാടിയുണർത്തിയ ത്രസിപ്പിക്കുന്ന താളത്തിൽ ഗാലറിയിൽ ഉയർന്ന ആരവങ്ങളുടെയും മെക്സിക്കൻ ഓളപ്പെരുക്കത്തിന്റെയും അകമ്പടിയോടെ സ്റ്റേഡിയം തൊട്ട ട്രയോണ്ട ബോൾ ഉയർന്നു പറക്കുമ്പോൾ ലോകം അതിനു പിന്നാലെ. ലോകമൊന്നാകെ ഒരു ബോളിലേക്ക് ചുരുങ്ങുകയും ഒരു ബോൾ ഭൂലോകത്തോളം വളരുകയും ചെയ്യുന്ന അത്ഭുത കാഴ്ചയിലേക്ക് വഴിമാറുകയാണ്. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പ് മാമാങ്കം മെക്സിക്കോ സൌത്ത് ആഫ്രിക്ക മാച്ച്

തുടക്കത്തിൽ തന്നെ അട്ടിമറികളോട് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മത്സരങ്ങൾ തുടങ്ങിയത്. ആദ്യ കളിയിൽ മെക്സിക്കോ ജയിച്ചെങ്കിൽ യൂറോപ്യൻ ടീമായ ചെക്ക് റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് ഏഷ്യൻ ശക്തിയായ കൊറിയ ആദ്യ അട്ടിമറിക്ക് തുടക്കമിട്ടു. രാഷ്ട്രീയപരമായി വെനിസ്വേലയിൽ അട്ടിമറി നടത്തിയ USA ഫുട്ബോളിലും അട്ടിമറി ആവർത്തിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ചു. ഇത്തവണ ലാറ്റിൻ അമേരിക്കൻ ടീമായ പാരാഗ്വേയെ തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ട് USA ടൂർണമെന്റിലേക്കുള്ള വരവ് അറിയിച്ചു. അങ്ങനെ അട്ടിമറികളിലൂടെ കുഞ്ഞൻ ടീമുകൾ പലപ്പോഴും പമ്പൻ ടീമുകൾക്ക് മുന്നിൽ പന്ത് തട്ടുമ്പോൾ സ്റ്റേഡിയത്തിൽ വിരിയുന്നത് ഫുട്ബോൾ എന്ന മാന്ത്രിക കളിയുടെ മനോഹാരിതയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ നടന്ന കളികളുടെ വിവരണവുമായി സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.

ലോകകപ്പ് 2026 വർണ്ണാഭവും സംഭവ ബഹുലവുമായ തുടക്കം. ആതിഥേയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയിലെ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തികച്ചും രാജോചിതമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നടന്ന ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ മെക്സിക്കോ ആഫ്രിക്കൻ കരുത്തരായ സൗത്ത് ആഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏറെ സംഭവബഹുലമായിരുന്നു ഈ മത്സരം. സ്വന്തം കാണികളുടെ മുമ്പിൽ ആവേശത്തോടെ പന്ത് തട്ടിയ മെക്സിക്കോ കൂടുതൽ നേരം പന്ത് കൈവശം വെക്കുകയും 16 വട്ടം ഗോൾ വലയം ലക്ഷ്യമാക്കി പന്ത് തൊടുക്കുകയും ചെയ്തുവെങ്കിലും 2 ഗോളുകൾ മാത്രമാണ് അടിക്കാൻ സാധിച്ചത്. 9th മിനിറ്റിൽ ക്യൂനോസും 67th മിനിറ്റിൽ റൌൾ ഗിമിനസും ഗോൾ നേടി. ആഫ്രിക്കൻ പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് വലയിലേക്ക് തൊടുത്ത് സ്ട്രൈക്കർ യൂലിയൻ ക്യൂനോസ് ആതിഥേയരെ മുമ്പിലെത്തിച്ച ശേഷം 2nd പകുതിയിൽ മധ്യനിരക്കാരൻ ചിത്തോളയെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ആഫ്രിക്കൻ ടീമിന് ക്ഷീണമായി. അവസരം മുതലെടുത്ത് മെക്സിക്കോ 1 ഗോൾ കൂടി നേടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. അൽവാറോയുടെ പാസിൽ സ്റ്റാർ സ്ട്രൈക്കർ ജിമിനസ് ആണ് 2nd ഗോൾ നേടിയത്. പലപ്പോഴും പരുക്കനായി മാറിയ കളിയിൽ റഫറി പെരേരയ്ക്ക് പിന്നെയും 2 വട്ടം കൂടി ചുവപ്പ് കാർഡ് പുറത്തെടുക്കേണ്ടതായി വന്നു. സൗത്ത് ആഫ്രിക്കയുടെ സ്വാനെ 84th മിനിറ്റിലും മെക്സിക്കോയുടെ പ്രതിരോധക്കാരൻ മോണ്ടസ് 91st മിനിറ്റിലും ചുവപ്പ് കാർഡ് കണ്ട് കളിയിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പിലെ 2nd മത്സരം തികച്ചും ആവേശകരമായിരുന്നു. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ അരങ്ങേറിയ മത്സരത്തിൽ ഏഷ്യൻ ശക്തികൾക്ക് 2-1 തകർപ്പൻ ജയം. ലോകകപ്പിന്റെ അരങ്ങിൽ മുമ്പും വമ്പന്മാരെ മറിച്ചിട്ടുള്ള കൊറിയക്കാരാണ് ആദ്യ പകുതിയിൽ കളിയിൽ ആധിപത്യം പുലർത്തിയത്. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. 2nd പകുതിയിൽ കളിയുടെ ഗതിക്കെതിരെ ചെക്ക് ടീമാണ് ആദ്യം ലീഡെടുത്തത്. വലതുഭാഗത്തു നിന്നുള്ള കൗപ്പലിന്റെ നീളൻ തുറോയിൽ പ്രതിരോധക്കാർക്കിടയിൽ നിന്നും ഉയർന്നുചാടിയ കെജിക്ക് വലയിലേക്ക് തലകൊണ്ട് ചെത്തിയിട്ടു. 1-0 ചെക്കിയ എന്ന അപരനാമമുള്ള ചെക്കുകാർ മുമ്പിലെത്തി. അപ്രതീക്ഷിത ഗോളിൽ തളരാതെ മുന്നേറിയ കൊറിയക്കാർക്ക് 67th മിനിറ്റിൽ അതിന്റെ ഫലവും ലഭിച്ചു. ലീൻ കാങ് ബോക്സിലേക്ക് നൽകിയ ത്രൂ ബാൾ പിടിച്ചെടുത്ത് പ്രതിരോധക്കാരെയും ഗോളിയെയും മറികടന്ന് മനോഹരമായി പോസ്റ്റിന്റെ മൂലയിലേക്ക് ഷിപ്പ് ചെയ്ത് ഹാങ്ങിനാം കൊറിയയുടെ സമനില ഗോൾ കണ്ടെത്തി. 80th മിനിറ്റിൽ കൊറിയ കാത്തിരുന്ന മുഹൂർത്തമെത്തി. വലതു വിങ്ങിൽ നിന്നും ആദ്യ ഗോൾ നേടിയ ഹാങ്ങിന്റെ അസിസ്റ്റിൽ ഹ്യുയാൻ ഗുവയെ പന്ത് വലയിലേക്ക് എത്തിച്ചു. കൊറിയ 2, ചെക്ക് റിപ്പബ്ലിക് 1. കളിനീരി മുമ്പേ സമനില പിടിക്കാൻ ചെക്കുകാർ ആഞ്ഞു പൊരുതിയെങ്കിലും 2 ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളുമായി ഗോൾ കീപ്പർ കിം കൊറിയൻ ടീമിന്റെ രക്ഷകരായി. ലോകകപ്പിന്റെ സഹ ആതിഥേയരിൽ ഒരാളായ കാനഡ അവരുടെ ആദ്യ മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയോട് 1-1 സമനിലയിൽ പിരിഞ്ഞു. ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിൽ പക്ഷേ ആദ്യം ഗോളടിച്ചത് ബോസ്നിയയാണ്. വലതുഭാഗത്ത് നിന്ന് കോർണറിൽ തലവെച്ച് ലൂക്കിക് ടീമിനെ മുമ്പിലെത്തിച്ചു. സ്വന്തം കാണികളുടെ മുമ്പിൽ സമനിലയ്ക്കായി പൊരുതിയ കാനഡയ്ക്ക് 78th മിനിറ്റ് വരെ കാത്തിരിക്കും.

0: ക്കേണ്ടി വന്നു. സമനില ഗോളിനായി ബോക്സിലേക്ക് വന്ന പന്ത് പിടിച്ച് പ്രയാസമുള്ള അംഗളിൽ നിന്നും വലയിലേക്ക് തൊടുത്ത് ലാറിൻ ടീമിനെ ഒപ്പമെത്തിച്ചു. മത്സരത്തിൽ രണ്ടു വട്ടം ഗോൾ ലൈൻ സേവുകൾ നടത്തിയ ബോസ്നിയ പ്രതിരോധവും അവസാന മിനിറ്റുകളിൽ കനേഡിയൻ തള്ളിക്കയറിനെ വിജയകരമായി പ്രതിരോധിച്ചതോടെ മത്സരം 1-1 സമനിലയായി. കാനഡയ്ക്കും മെക്സിക്കോക്കും ഒപ്പം ലോകകപ്പിന്റെ സഹ ആതിഥേയരായ അമേരിക്കയ്ക്കും ആദ്യകളിയിൽ ആധികാരിക ജയം. ലോസ്ആഞ്ചലസ് മൈതാനത്ത് എതിരാളികളായ പരാഗ്വേയെ സമ്പൂർണമായും വാരിക്കളഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 4-1 തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. 7 മിനിറ്റിൽ ബോബാ ഡിലയുടെ ദാനഗോളിന് മുമ്പിലെത്തിയ അമേരിക്ക പിന്നെ തിരിഞ്ഞുനോക്കേണ്ടി വന്നില്ല. മത്സരത്തിൽ മിന്നും പ്രകടനം നടത്തിയ സ്ട്രൈക്കർ ബാലഗോൺ 31 മിനിറ്റിലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പും ഗോളടിച്ച് കളി അമേരിക്കയുടെ പക്ഷത്താക്കി. രണ്ടാം പകുതിയുടെ 71 മിനിറ്റിൽ മൗറീഷ്യോ പരോഗയ്ക്കായി ഒരു ഗോൾ കൂടി മടക്കി എങ്കിലും കളി നിയന്ത്രിച്ചത് അപ്പോഴും അമേരിക്ക തന്നെയായിരുന്നു. അവസാന സെക്കൻഡുകളിൽ റെയ്ന ഒരു ഗോൾ കൂടി നേടിയതോടെ 4-1 സമ്പൂർണ്ണ ജയത്തോടെ അമേരിക്ക കളം വിട്ടു. ലോകകപ്പിലെ തുല്യശക്തികളുടെ ഗ്രൂപ്പ് എന്ന വിശേഷണമുള്ള ഗ്രൂപ്പിൽ സ്വിറ്റ്സർലാൻഡിനെ സമനിലയിൽ കുരുക്കി ഖത്തർ. കളിയുടെ സിംഹഭാഗം സമയം പന്ത് കൈവശം വെച്ച സ്വിസുകാർ 17 മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി മുതലാക്കി 1-0 മുന്നിലെത്തിയ ശേഷം മത്സരത്തിന്റെ അവസാന ഘട്ടം വരെ മുൻതൂക്കം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ പരിക്കു സമയത്ത് ലഭിച്ച അവസരം മുതലെടുത്ത് ഏഷ്യൻ ടീം വിലപ്പെട്ട സമനിലയും 1 സ്വന്തമാക്കുകയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ ടീമുകളിലൊന്നാണ് ബ്രസീൽ. അത് വെറുതെ ഉണ്ടായതല്ല. സൗന്ദര്യമുള്ള കളിയും അഭിമാനാർഹമായ അവസാന ഫലങ്ങളും കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. അങ്ങനെയൊരു ടീം ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ എത്രയും ആ മത്സരത്തിലേക്ക് ആവുന്നത് സ്വാഭാവികം. മൊറോക്കോക്കെതിരെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ മുൻ ലോക ചാമ്പ്യന്മാർക്ക് പക്ഷേ 1-1 സമനില മാത്രം. തങ്ങളുടെ എതിരാളികളുടെ പേരിനും പെരുമയ്ക്കും മുമ്പിൽ ഭയക്കാതെ പന്ത് തട്ടിയ മൊറോക്കോ ആദ്യം ലീഡ് നേടി. 21 മിനിറ്റിൽ ഇസ്മായിൽ ഷബാരി ആഫ്രിക്കൻ രാജ്യത്തെ മുമ്പിലെത്തിച്ചു. 1 പരിങ്ങിയ ബ്രസീൽ പക്ഷെ വൈകാതെ തിരിച്ചടിച്ചു. സൂപ്പർ താരം വിനീഷ്യസ് 32 മിനിറ്റിൽ എതിർ ബോക്സിൽ നിന്ന് തൊടുത്ത വലങ്കാലിനടി വലയുടെ വലതുപാർശ്വത്തിൽ പതിച്ചു. 1-1 അവസാനം വരെ ലീഡിനായി ഇരു ടീമുകളും പോരടിച്ചുവെങ്കിലും കളി 1-1 അവസാനിച്ചു. സി ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു കളിയിൽ ഹെയ്തിക്കെതിരെ സ്കോട്ട്ലൻഡ് ജയം നേടി. 1 പകുതിയുടെ 28 മിനിറ്റിൽ പ്രീമിയർ ലീഗ് താരം മഗ്ഗീനാണ് സ്കോട്ടിഷ് ടീമിന്റെ വിജയഗോൾ നേടിയത്. ഗ്രൂപ്പ് ഡിയിൽ ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങിയ തുർക്കി ഓസ്ട്രേലിയയോട് ഏകപക്ഷീയമായ 2 തോൽവി വഴങ്ങി. കൂടുതൽ നേരം പന്ത് കൈവശം വച്ചതും എതിർവലരാക്കി കൂടുതൽ അടികൾ പായിച്ചതും തുർക്കിയായിരുന്നു. പക്ഷേ കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിർ ഗോൾമുഖം വിറപ്പിക്കുക എന്ന തന്ത്രം പിന്തുടർന്ന ആസ്ട്രേലിയ ഇരുപകുതികളിലുമായി നേടിയ 2 പ്രത്യാക്രമണ ഗോളുകളിലൂടെ കളി തങ്ങളുടേതാക്കി മാറ്റി. ആദ്യ ലോകകപ്പ് കളിക്കുന്ന കുറസോവയെ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി തകർത്തത് 1-7. ഒരു ഘട്ടത്തിൽ 1-1 സമനിലയിലെത്താനായി എന്നതും ലോക സ്റ്റേജിൽ ആദ്യ ഗോൾ കണ്ടെത്താനായി എന്നതും കുറസോവയ്ക്ക് ആശ്വാസമായി. നൊമാച്ച, ഷോൾട്ടർബാക്ക്, ജമാൽ മുസിയല, ഡെന്നിസുണ്ട, ബ്രൌൺ എന്നിവർ ഓരോ വട്ടവും, കൈ ഹാവർട്സ് 2 ജർമ്മനിക്കായി സ്കോർ ചെയ്തു. കമൻസിയ കുറോസോയുടെ ആശ്വാസ ഗോൾ നേടി. ഗ്രൂപ്പ് എഫിലെ നെതർലാൻഡ് ജപ്പാൻ മത്സരം ഈ ലോകകപ്പ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ആവേശം നിറഞ്ഞ കളിയായിരുന്നു. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പ്രതിരോധ നിരക്കാരൻ വിർജിൽ വാൻഡൈക്കിന്റെ ഹെഡർ ഗോളിലൂടെ ഡച്ചുകാരാണ് സ്കോറിംഗ് തുടങ്ങിയത്. 6 നക്കാമുറായയുടെ ഗോളിൽ ജപ്പാൻ ഒപ്പം പിടിച്ചു. 64 മിനിറ്റിൽ സോമർവില്ലിന്റെ വലതുവിങ്ങിൽ നിന്നുള്ള വലങ്കാലിനടി നെതർലാൻഡ്സിന് വീണ്ടും ലീഡ് നൽകി. പക്ഷേ വിടാതെ പൊരുതിയ ജപ്പാൻ കളി തീരാൻ 1 മാത്രം ശേഷിക്കെ കമാദയുടെ ഗോളിലൂടെ സമനില പിടിച്ചു. യുപിയിലെ ഐവറിക്കോസ്റ്റ് ഇക്വഡോർ മത്സരവും ആവേശം നിറഞ്ഞതായിരുന്നു. സ്വീഡൻ ടുണീഷ്യ മത്സരവും ഏകപക്ഷീയമായിരുന്നു. യൂറോപ്യൻ കരുത്തന്മാരായ സ്വീഡനെതിരെ ആധിപത്യം നേടാൻ ടുണീഷ്യക്ക് കളിയുടെ ഒരു ഘട്ടത്തിലും സാധിച്ചില്ല. സ്വീഡൻ 5-1 മത്സരം ജയിച്ചത്. ലോകകപ്പ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിലൂടെ പുരോഗമിക്കുകയാണ്. പ്രമുഖ ടീമുകളിൽ ബ്രസീലും ജർമ്മനിയും നെതർലാൻഡ്സുമെല്ലാം ഇതിനകം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കിരീട പ്രതീക്ഷ സൂക്ഷിക്കുന്ന ടീമുകളിൽ മുമ്പന്മാരായ അർജന്റീനയും ബെൽജിയവും സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടുമെല്ലാം കളത്തിലിറങ്ങാൻ ഒരുങ്ങുന്നതേയുള്ളൂ.
1: ഒരു ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ചരിത്രത്തിൽ സ്ഥാനം നേടിയ കളികളുണ്ടാകും, കളി മുഹൂർത്തങ്ങളുണ്ടാകും, ഇതിഹാസ താരങ്ങളുണ്ടാകും, ഒപ്പം അട്ടിമറികളും തിരിച്ചടികളും.
2: ലോകകപ്പ് ഓളപ്പെരുക്കത്തിൽ നമ്മുടെ മനസ്സിൽ ചേക്കേറുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത്

0: സ്പോർട്സ് ലേഖകനും ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയുമായിരുന്ന ശ്രീ കെ എം നരേന്ദ്രൻ.
1: നമ്മൾ ലോകകപ്പിലൊക്കെ തിരിച്ചടി തിരിച്ചടി എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഒരാൾ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം കഴിഞ്ഞ് മറ്റേയാൾ ഒരു തിരിച്ച് അടിക്കുന്നതിന് തിരിച്ചടി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓരോ ലോകകപ്പിലും അങ്ങനെ തിരിച്ചടികളുണ്ടാവും. വലിയ ടീമിനെ ചെറിയ ടീം തോൽപ്പിക്കുകയാണെങ്കിൽ അതിനും ഒരു തിരിച്ചടി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് നമ്മൾ ഏതിനെയാണ് കണക്കാക്കേണ്ടത്? അങ്ങനെ ഒരു കളി ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു കളിയാണ് പണ്ട് പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് 1966 ലോകകപ്പായിരുന്നു. 1966 ലോകകപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും ഓർക്കുക ഇംഗ്ലണ്ടിനെ മാത്രമാണ്. കാരണം ഇംഗ്ലണ്ടാണ് അക്കാലത്ത് ചാമ്പ്യന്മാരായത്. ബോബി ചാൾട്ടനും ബോബി മോറും ജോർജ് ബെസ്റ്റും ഒക്കെ കളിക്കുന്ന ആ പഴയ കാലത്ത് ഇംഗ്ലണ്ടിനെ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം അവരാണ് ചാമ്പ്യന്മാരായത്. പക്ഷെ ആ സമയത്ത് അതേ കൊല്ലം 1966 തന്നെ പോർച്ചുഗൽ എന്താണ് കളിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അവരുടെ ഒരു കളി, അവരുടെ ക്വാർട്ടർ ഫൈനലിലെ ഒരു മത്സരം വടക്കൻ കൊറിയയുമായിട്ടായിരുന്നു. പോർച്ചുഗലിനെ കുറിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് യൂറോപ്യൻ കളിക്കാർക്ക് ധാരാളം അറിയാം. നേരെ മറിച്ച് വടക്കൻ കൊറിയയെക്കുറിച്ച് ഏഷ്യക്കാർക്ക് പോലും അറിയാത്ത ഒരു കാലമായിരുന്നു അത്. തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് വടക്കൻ കൊറിയ കളിക്കാൻ പോകുന്നത് എന്ന് അറിയായിക കാരണം പോർച്ചുഗൽ ഒന്ന് ശങ്കിച്ചാണ് തുടങ്ങിയത്. പക്ഷെ ശങ്കിക്കാനൊന്നും നേരമുണ്ടായില്ല. 1st minute തന്നെ പാക് സ്വിങ്സിൻ എന്ന അവരുടെ മിഡ്ഫീൽഡർ വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചു. 1st minute കളി തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും ഗോൾ അടിച്ചു. അതിന്റെ ക്ഷീണം മാറി പതുക്കെ നോക്കുന്ന സമയത്ത് 22nd minute ചെയ്ത ലീ ഡോങ് വോങ് അവരുടെ ഫോർവേഡ്, വടക്കൻ കൊറിയയുടെ ഫോർവേഡ് 2nd ഗോളും അടിച്ചു. അങ്ങനെ 2 ഗോളുകൾക്ക് പോർച്ചുഗൽ പിന്നിൽ. കഴിഞ്ഞില്ല, 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. യാങ് സുക് കുക്ക് എന്ന കളിക്കാരൻ ഫോർവേഡാണ്. അദ്ദേഹം 25th minute വടക്കൻ കൊറിയയ്ക്ക് വേണ്ടി 3rd ഗോളും അടിച്ചു. അങ്ങനെ 3 ഗോളുകൾക്ക് മുന്നിലാണ് വടക്കൻ കൊറിയ. ആ സമയത്ത് ഇതാ വരുന്നത് പോർച്ചുഗലിന്റെ തിരിച്ചടിക്കൽ. 27, 43, 56, 59 മിനിറ്റുകളിൽ 4 ഗോളുകൾ തിരിച്ചടിച്ചു പോർച്ചുഗൽ. ഈ 4 ഗോളുകളും അടിച്ചത് മഹാനായ ഇതിഹാസ താരം യുസേബിയോ എന്ന കളിക്കാരനായിരുന്നു. അങ്ങനെയാണ് യുസേബിയോ എന്ന പേര് ലോകം ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവരുടെ വടക്കൻ കൊറിയയുടെ പ്രതിരോധങ്ങളൊക്കെ താട്ടി തകർത്തുകൊണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് തകർക്കുകയാണുണ്ടായത്. അതിനുശേഷം 80th minute ജോസ് അഗസ്റ്റോ 5th ഗോളും അടിച്ച് 3-5 എന്ന സ്കോറിന് വടക്കൻ കൊറിയയെ തോൽപ്പിച്ച് പോർച്ചുഗൽ അന്ന് സെമി ഫൈനലിലേക്ക് എത്തുകയുണ്ടായി. വാസ്തവത്തിൽ 1966 ലോകകപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ കുറിച്ച് മാത്രം ഓർത്താൽ പോരാ, അതിനേക്കാൾ വലിയൊരു വിജയമാണെന്ന് യുസേബിയോ പോർച്ചുഗലിന് വേണ്ടി ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ യുസേബിയോ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം ആഫ്രിക്കൻ വംശജനാണ്. മൊസാംബിക് എന്ന രാജ്യത്തെ ഒരു എന്താ പറയുക, അനാഥനായിട്ടൊക്കെ വളർന്ന ഒരു പാവം കുട്ടിയാണ് ഈ യുസേബിയോ. അവിടെ നിന്ന് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ്. കൊച്ചുകുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒന്നായിട്ട് അദ്ദേഹത്തെ കണ്ടെടുക്കുകയാണുണ്ടായത് ബേല ഗുഡ്മാൻ എന്ന പ്രശസ്തനായ കോച്ച്. അങ്ങനെ ചെറിയ ക്ലബ്ബ് ആദ്യം ബെനിഫിക്കയുടെയൊക്കെ ഈ ജൂനിയർ ടീമിലൊക്കെ പ്രവേശിപ്പിച്ച് പതുക്കെ പതുക്കെ പോർച്ചുഗലിന്റെ ടോപ്പ് ടീമിലേക്ക് എത്തുകയാണ് ഉണ്ടായത് യുസേബിയോ. യുസേബിയോയുടെ പ്രത്യേകത, അതേ ലോകകപ്പിൽ തന്നെ അദ്ദേഹം മൊത്തം അടിച്ചത് 9 ഗോളുകളാണ്. ഒരു ലോകകപ്പിൽ 9 ഗോളുകൾ അടിക്കുക എന്ന് പറയുന്നത് ഇല്ല. 1966 തൊട്ട് ഈ 2026 വരെയുള്ള ലോകകപ്പിന്റെ ചരിത്രം മൊത്തം പരിശോധിച്ചു നോക്കൂ. ഒരു ലോകകപ്പിൽ ഒരു കളിക്കാരൻ 9 ഗോളുകൾ അടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. തൊട്ട് താഴെ വരുന്നത് ഒരു പക്ഷേ ഗേർഡ് മുള്ളർ കുറച്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാപ്പി കഴിഞ്ഞ പ്രാവശ്യം 8 ഗോളുകൾ അടിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും യുസേബിയോയുടെ 9 ഗോളുകൾ തന്നെയാണ് വളരെ മുകളിൽ നിൽക്കുന്നത് എന്ന് മാത്രമല്ല, അക്കൊല്ലം പോർച്ചുഗലിൽ 3rd സ്ഥാനം നേടുകയുണ്ടായി. അവർ തോറ്റുപോയത് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനോടായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു ബോയ്ഹുഡ് ഹീറോ എന്ന് പറയുന്നത് പെലെയായിരുന്നു. കൊച്ചുകുട്ടിയാവുന്ന സമയത്ത് യുസേബിയോയും മറ്റ് കളിക്കാരും കൊച്ചുകുട്ടികളും ചേർന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ ബെലെയാണ്, ഞാൻ ഗരിഞ്ചയാണ്, ഞാൻ വാവയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രസീലിയൻ കളിക്കാരുടെ പേര് സ്വയം അണിഞ്ഞ് അവർ മൈതാനത്ത് കളിക്കാനിറങ്ങും. അവരുടെ ധാരണ അവർ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന പോലെയാണ്. അവരൊക്കെ വലിയ കളിക്കാരാണെന്നുള്ള മട്ടിൽ അവസാനം ഇതേ യുസേബിയോ ജൂനിയർ ടീമിന് വേണ്ടി പോർച്ചുഗലിലെത്തി. ഒരു ദിവസം അദ്ദേഹം കളിച്ചത് പെലെയുടെ സാന്റോസ് എന്ന ക്ലബിനോടാണ്. അപ്പോൾ എതിർ ടീമിൽ കളിക്കുന്നത് തന്റെ ബോയ്ഹുഡ് ഹീറോ ആയ പെലെ, സാക്ഷാൽ പെലെ. അന്ന് ഉണ്ടായത് എന്താണെന്ന് അറിയുമോ? അന്ന് പെലെയുടെ ടീം ഇവരെ തോൽപ്പിച്ചു, ബെനിഫിക്കയെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 3 ഗോളുകൾ ഒരുമിച്ചടിച്ചത് യുസേബിയോ ആയിരുന്നു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന ഫോട്ടോ പെലെയുടെ ആയിരുന്നില്ല, മറിച്ച് യുസേബിയോടെ ആയിരുന്നു. അതാണ് അന്നത്തെ യുസേബിയോയുടെ കളി. വാസ്തവത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് മുമ്പ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയേക്കാൾ മുകളിൽ എത്തിയ ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ യുസേബിയെ ഓർക്കണമെന്നാണ് എന്റെ അഭിപ്രായം.
2: ലോകകപ്പ് അതിന്റെ ആവേശ പ്രയാണം തുടരുകയാണ്. ത്രസിപ്പിക്കുന്ന താളത്തിൽ ആകാംക്ഷയും ആശങ്കകളും നിറച്ച് മൈതാനങ്ങളിൽ ആരവങ്ങൾ ഉയർത്തി ആഹ്ലാദങ്ങളും കണ്ണീരും സമാസമം കലർത്തി

0: അതിശയപ്പന്ത് മുന്നോട്ട് കുതിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന കുറേയധികം കളികൾക്കായി, ടൂർണമെന്റിൽ ഉയർന്നു വരുന്ന പുതു താരങ്ങൾക്കായി എങ്ങും ഓളപ്പെരുക്കം സൃഷ്ടിച്ചുകൊണ്ട് ട്രയമണ്ട കുതിക്കുന്നു പുറകെ ലോകവും. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം.
1: ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
2: Music lead yours. You are listening to Rainbow FM Kochi 107.5.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
4: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
5: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: ബാക്ക് ടു ദി ഷോ ഓൺ ദ ഗുഡ് ഡയറ്റ് ആൻഡ് മ്യൂസിക്. അപ്പോ മേളപ്പെരുക്കം എല്ലാം കേട്ട് എന്താണ് ഈ ഒരു ഓളപ്പെരുക്കത്തിന്റെ മൂടെന്ന് അറിഞ്ഞു നമ്മൾ. ഫുട്ബോൾ മേളത്തിന്റെ ഓളപ്പരപ്പിലേറിയുള്ള യാത്രയായിരുന്നു. തിരിച്ചു വന്നിരിക്കുന്നു നമ്മൾ. വിദ്യന്തം ഇണ്ടാത്ത എന്താണ്?
1: എനിക്കൊരു അവസരം തരണ്ടേ?
0: അടി ഗോളടി, അടിച്ചോ അടിച്ചോ, അടിച്ചോ പിടിച്ചോ. എന്താ ചോദ്യം? എന്തായിരുന്നു റേ
1: ചോദ്യം? നമ്മളുടെ മറ്റുള്ളവരെ നമ്മളെ പുച്ഛിച്ചിട്ട് നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് അവരെ കാണിച്ചു കൊടുത്ത ഒരു കാര്യം. നമ്മുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനാണ്
0: പറഞ്ഞത്.
1: അത് പറയാല്ലേ, ഫുട്ബോളിന്റെ ആ ഒരു മേള എന്താ പെരുക്കത്തിലിരിക്കാനുള്ളത് അപ്പൊ ഇപ്പൊ പറയാം. അതുപോലെ തന്നെ വീട്ടിലെ ഹസ്ബൻഡിന് ബുള്ളറ്റ് ഉണ്ട്, പഴയ ബുള്ളറ്റ്. അപ്പൊ ബുള്ളറ്റ് എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. ബുള്ളറ്റ് നല്ല വാഹനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ക്രേസ് ആണ്.
0: അങ്ങനെ എന്തെങ്കിലും ഓടിച്ചുള്ള എന്തെങ്കിലും പരിചയം ഉണ്ടോ?
1: വാഹനങ്ങൾ ഓടിക്കും, അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഓടിക്കും, പക്ഷേ ബുള്ളറ്റ് ഒന്നും ഓടിച്ചിട്ടില്ല, പരിചയം ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ
0: ലോറി
1: ഓടിക്കും, പിന്നെ 16 ലോറിയാണ്, അതാണ് എനിക്ക് ഇഷ്ടം. അടുത്തുള്ള വീട്ടില് മീൻ, അല്ല അടുത്തുള്ള ഷോപ്പിൽ മീൻ വാങ്ങിക്കാൻ പോവാൻ,
0: ഷോപ്പിൽ
1: പപ്പടം വാങ്ങിക്കാൻ പോവാനൊക്കെ ഞാൻ
0: ലോറിക്കാ
1: പോകുന്നത്. ഇത്രയും നല്ല
0: മതിയല്ലോ അല്ലേ?
1: അപ്പോ ഇങ്ങനത്തെ ഒരു ബുള്ളറ്റ് എനിക്ക് ഭയങ്കര ക്രേസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഒക്കെ പറയും ബുള്ളറ്റ് ഓടിച്ചോ എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ്, ഇതിന്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്റെ ബ്രദർ എന്നോട് പറഞ്ഞു, നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്, എല്ലാവരും ഇപ്പൊ ലേഡീസ് ഒക്കെ ബുള്ളറ്റ് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തു. ഞാൻ
0: അതാണ്
1: ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഞാൻ ഈ ബുള്ളറ്റ് എടുത്ത് നേരെ വെക്കും, ചരിച്ചു വെക്കും, അങ്ങനെയൊക്കെ ചെയ്തപ്പോ എന്നോട് എന്റെ ഒരു കസിൻ ഉണ്ട്, എന്നോട് പറഞ്ഞു പിന്നെ ഇതിപ്പോ നടന്നത് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്ന് എന്താ നമ്മളുടെ ഒരു ഇന്നർ ഈഗോ ഇല്ലേ, അതിങ്ങനെ ഇങ്ങനെ കത്താൻ തുടങ്ങി, കത്തി കത്തി കത്തി. അപ്പൊ ഞാൻ എന്നിട്ടും എനിക്ക് ഇതിന്റെ വെയിറ്റ് അപ്പൊ ഞാൻ കൊതുകിരിക്കുന്ന പോലെ തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കാണ്. പക്ഷെ നമ്മളുടെ സൗന്ദര്യത്തിനെ പറ്റി പറഞ്ഞപ്പോ ഞങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല. വാശിപ്പുറത്ത് എന്റെ ബ്രദർ എന്നെ ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരു മൂന്നാല് ദിവസമൊക്കെ അങ്ങനെ ഒന്നൊന്നും അവതൊക്കെ പോയി കിതച്ചെങ്കിലും ഒരാഴ്ച കൊണ്ട് പതുക്കെ കരപറ്റി തുടങ്ങി. ഇപ്പൊ അത്യാവശ്യം നല്ല ഭംഗിയിൽ ഓടിക്കും. അപ്പൊ ഇതുപോലെ തന്നെ അതാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും ആ കസിനോട് പറയും നീ എന്നിങ്ങനെ പുച്ഛിച്ചത് കൊണ്ടാണ് എനിക്കിത് നേടാൻ പറ്റിയതെന്ന്.
0: ചിലപ്പോ ചില ആൾക്കാരെ വാക്കുകള് നമുക്ക് ഇൻസൾട്ട് ആണ്, മുരളി ഏറ്റവും സിദ്ധിക്കട്ടെ പറയണ വെറുതെ അല്ല. എന്തായാലും 0484-2-4-2-8-1-0-1 നമ്പറിലേക്ക് ഇപ്പൊ വിളിച്ചാലുള്ള ഫോൺ കട്ടായി പോയി.
1: 0484-2-4-2-8-1-0-1 പെട്ടെന്ന് വിളിച്ചോളൂ. ഇങ്ങനെ
0: ഇതുപോലുള്ള ഇൻസ്പയറിംഗ് ആക്കാനുള്ള കഥകൾ പറയാം, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും
1: ശരത്തിന് അങ്ങനത്തെ അനുഭവം ഉണ്ടോ?
0: എനിക്കോ? എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടും കണ്ടുമായിട്ട് കിടക്കില്ല, ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല. പറയണ്ടല്ലോ, പാട്ട് കണ്ട് പറയാം, അപ്പോഴേക്കും നമുക്ക് ആരെങ്കിലും ദേ
1: വന്നു.
0: എന്താ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഹലോ,
2: നിശാന്ത്
0: എവിടെ നിന്നാണ്?
1: നിശാന്തിന് എന്തോ കഥ പറയാനുണ്ട്.
0: ഉണ്ട്,
1: പറഞ്ഞോളൂ.
0: പാട്ട് തരാം. നിശാന്ത് വാശിക്ക് നേടിയെടുത്ത ഒരു കാര്യം എന്താണ്? ജോലി ഒന്നുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ

0: ഞാൻ എന്റെ സ്വന്തം കാറിന് വരും അല്ലേ, അതാണ് വാശി. നിശാന്തിന് ജോലി കിട്ടും അല്ലേ. അയ്യോടാ ബ്രോ, ഈ കളിയാക്കുന്ന മനുഷ്യന്മാരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട. അവരുടെയൊക്കെ മുമ്പിൽ ഏറ്റവും ധൈര്യത്തോടെ മിടുമെടുക്കാനായിട്ട് ഒരു ജോലിയും പിന്നെ
1: ഒരു വണ്ടിയും
0: എല്ലാ സ്വപ്നങ്ങളും.
1: ഫോർ വീലർ അല്ലേ,
0: അതാണ്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? പാട്ട് ഞങ്ങൾ വെച്ചുതരാം, ബാക്കി എല്ലാം സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടായിരിക്കും. പാട്ട് ഞാൻ വെച്ചുതരാം. ഏത് വേണം? രാവണപ്രഭുവിലെ പാട്ട്. യെസ് വെച്ചുതരാം കേട്ടോ. അപ്പോ വീണ്ടും വിളിക്കുക, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ ബ്രോ, ശരി. ജോലി പക്ഷെ ഭയങ്കര തിരക്കാണ് പുള്ളിക്ക്. ഓക്കെ ഓക്കെ, ബൈ ബൈ. ജോജി സിനിമയിൽ പറയുന്നത് ശ്രദ്ധിച്ചു. ജോജി സിനിമയില് ഒരു കാര്യമായിട്ട് ഫഹദിനെ ക്യാരക്ടർ ബാബുരാനെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാം. അപ്പൊ ഷമിത്രയും ചോദിച്ചു, എന്താ ജോജിയ, അവൻ കുറച്ച് തിരക്കിലാ, പിന്നെ വിളിക്കാം. നമ്മളെ വിളിച്ചിട്ട് അങ്ങോട്ട് പറയണ കുറച്ച് പിന്നെ വിളിക്കാം. അങ്ങനത്തെ ഉണ്ടൻ ചക്കൻ. ഇപ്പൊ എന്തായാലും രാവണപ്രഭു സിനിമയിലെ
1: നിശാന്തിന് അതല്ല പറ്റിയത്.
0: എന്താണ്
1: ആ വിളിക്കുമ്പോ ഒരു അങ്കലാപ്പ് ഉണ്ടാവില്ലേ?
0: പ്രത്യേകിച്ചും
1: ഈ ആർജ ശരത്തിനോടൊക്കെ അല്ലേ ഇത്ര ഹെഡ് വെയിറ്റ് ഉള്ള ആളോടല്ലേ സംസാരിക്കണേ. അല്ലെങ്കിൽ തിരിച്ചു പറയണോ?
0: അല്ല, എനിക്കിപ്പോ ഞാൻ
1: ഫേമസ് ആയിട്ടുള്ള ആർജ ശരത്തിനോട് സംസാരിക്കുമ്പോ ആ ഒരു പെട്ടെന്ന് വരുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ആ ഒരു
0: അസാനം.
1: ഇനി
0: ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവളെ, ഞാൻ ഈ പാട്ട് കേട്ടു. തകില് പുകില് വേണോ പൊട്ടുകുത്തടി വേണോ?
1: പൊട്ടുകുത്തടി.
0: നിങ്ങള്
1: പൊട്ടുകുത്തിയിട്ടുള്ള കളികൾ മതി ഇവിടെ.
0: ഓക്കെ അമ്പ്ര, ദേ വരുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഞങ്ങളെ വിളിച്ചിട്ട് വാശിപ്പുറത്ത് നിങ്ങൾ നേടിയെടുത്ത കാര്യം.
1: അടുത്ത കോൾ റെഡിയാണ്,
0: നമുക്ക് പാട്ട് കേട്ട് ഓടി വരാം.
1: ഓക്കെ,
0: 0484
1: 2428101.
0: യെസ്.

0: musically yours. You are listening to Rainbow FM Kochi 107.5. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഓൺ ദി ഗോ ടൈം ടൈം മ്യൂസിക് ആണ്. നമ്മളോടൊപ്പം ദാ ഒരാൾ കേറിയിട്ടുണ്ട്. എടുക്കട്ടെ,
0: എടുത്തു.
1: വർഗീസ് ഏട്ടൻ, ഹലോ.
2: ഹലോ
1: ആലുവക്കാരാ,
0: നമസ്കാരം. വർഗീസ് ഏട്ടാ, എന്താ അനുഭവമാണ്?

0: നമ്മളോടൊപ്പം ഇതാ ഒരാൾ കയറിയിട്ടുണ്ട്, എടുക്കട്ടെ.
1: എടുത്തോ.
0: വർഗീസ് ഏട്ടൻ, ഹലോ.
2: ഹലോ,
0: ആലുവക്കാരാ?
2: നമസ്കാരം.
1: നമസ്കാരം വർഗീസ് ഏട്ടാ, എന്തനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളത്? ആ, എന്തനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളതെന്ന്
0: വാശി പിടിച്ച് നേടിയെടുത്ത കാര്യം അങ്ങ് പറഞ്ഞോളൂ, ക്ലിയർ ആയിക്കോളും.
1: ഹലോ
0: വർഗീസ് ഏട്ടാ, വാശി പിടിച്ച് നേടിയെടുത്ത ആ കാര്യം എന്താണ്? നീ പറഞ്ഞോ. ആ
2: ഹലോ,
0: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
2: ഞാന് ഗൾഫിൽ പോണെന്ന് ഭയങ്കര
0: ഗൾഫിൽ പോണെന്ന് ആ
2: പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനങ്ങനെ അപ്പൊ അവരൊക്കെ ഗൾഫിലാണ്, അവര് വരെയും പോയേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചു, എന്നെ കൊണ്ടുപോകും. ഞാനിപ്പോ അവര് പറഞ്ഞു ഒരു തൊഴിലും പഠിക്കാണ്ട് ഒന്നുമില്ലാണ്ട് വെറുതെ നിന്നെ എങ്ങനെ കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ അപ്പൊ ഇതിനെന്തോ വഴി, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കൺസ്ട്രക്ഷൻ ബിൽഡിലേക്ക് ഇറങ്ങി. അങ്ങനെ എന്റെ കൂടെ ഇന്ന് ഒരു കൊല്ലം രണ്ടു കൊല്ലത്തെ ഒന്നും പണി ശരിക്കും പഠിച്ചില്ല. ഞാൻ 6 മാസം കൊണ്ട് പറഞ്ഞവരുണ്ട്, എല്ലാം പണിയൊക്കെ
1: പഠിച്ചു.
2: ഒരു ഒരു ഡിസൈൻ ഒരു പ്ലാൻ ലഭിക്കുക, സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ധൈര്യം ഒക്കെ വന്നു. അങ്ങനെ ഞാൻ ഇവിടെ എറണാകുളത്ത് സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, വലിയ ഫ്ലാറ്റൊക്കെ. അവരുടെ ഈ കാക്കനാട് ജില്ലയുണ്ട്, ഈ ഒരുപാട് സിനിമയിൽ ഒക്കെ ഉണ്ട്. കേട്ടോ, അതൊക്കെ ഞാൻ പണവാ പണിക്കാരെ കിട്ടി. അങ്ങനെ എന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളി നല്ലൊരു പണിയൊക്കെ അറിയാവുന്ന നല്ലൊരാളെ വേണം അവിടുത്തെ കമ്പനിയിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് 1.5 മാസം റെഡി ചെയ്തു ഞാൻ പോയി. ആ നിപ്പ് 12 കൊല്ലം പണും പോയി, 12 കൊല്ലം
1: പിന്നല്ല.
2: അങ്ങനെയൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഇന്നലെ ഒരു സെറ്റപ്പ് ആയി. മോളൊക്കെ നല്ല നിലയിൽ കെട്ടിച്ച് വീട് എല്ലാം കാര്യം കണ്ടീഷൻ ആയി. ഇന്നിപ്പോ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. മക്കള് ജോലിക്കാരായി, ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയായിട്ട് ഇരുന്നു. അതിന്റെ അടുത്ത് ഷുഗർ ഉണ്ട്,
0: അതൊക്കെ വേണം, അത് കുറച്ചതൊക്കെ വേണം. അവരോട് പറയാൻ ഒരു ഗമയൊക്കെ വേണ്ടേ?
2: ആ, ഇപ്പൊ ഒന്നിനും പോണില്ല. ഇപ്പൊ വീട്ടിൽ കൊച്ചുമക്കള് പേർക്കാവുണ്ട്.
0: അത് നിങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കട്ടാ.
2: മോളുടെ ചോദിച്ചു, മോളും കൂടില്ല, മോളും കഴിച്ചില്ല.
1: തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര അഭിമാനമാണല്ലേ.
2: തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഗ്രാം പരിപാടി കേൾക്കുമ്പോഴേ.
0: ഇപ്പൊ നമ്മളുടെ ഒപ്പം കൂട്ടായിട്ടിരിക്കുക, ഇതുപോലെ ഒരാള് ഒന്ന് വാശി പിടിക്കുക, നമ്മുടെ ലൈഫിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ അച്ഛൻ മാത്രമല്ല, മോളും ഗൾഫിലാണ്.
1: അത് തന്നെ,
2: അതിന് എനിക്ക് പ്രചോദനമായിരുന്നു ആ ഒറ്റ വാക്കാ. കാരണം മുതലാളിമാര് ഞാനുള്ള സർവന്റ്
0: ആളാണ്.
2: അപ്പൊ വെറുതെ പുച്ഛിക്കണം, പിന്നെ നിന്നെയൊക്കെ ഇപ്പൊ ഗൾഫിക്കുന്ന എന്ത് പണി പഠിപ്പിക്കാ, അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല അവിടെ എന്ന് ഒരു വാക്കാവ് എനിക്ക് എന്ന പോയിട്ടേ കാര്യമുള്ളൂ.
1: വർഗീസേരൻ ഈ പറയുന്നുണ്ടല്ലോ, ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന പലർക്കും ഭയങ്കര പ്രചോദനമായിരിക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു പ്രതീക്ഷയുടെ ഒരു ഒരു തിരുനാളം എപ്പോഴെങ്കിലും തെളിയും എന്നൊരു എന്നൊരു പ്രത്യാശയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാം. നല്ല പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ വർഗീസ് ചേട്ടാ, ബൈ, താങ്ക് യു. ശരി, എന്താ അല്ലേ, ഒരാളുടെ ലൈഫിന് ഇത്രത്തോളം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറെ മനുഷ്യന്മാർ ചുറ്റിലുമുണ്ട്.
1: അതെ അതെ,
0: ശരിക്കും നീ അടിപൊളിയാണ്, നീ കിടുവാണ്, പൊളിയാണ്, ലെവലാണെന്ന് പറഞ്ഞതിനേക്കാളൊക്കെ ചിലപ്പോ നെഗറ്റിവിറ്റി രണ്ടു തരത്തിലാണ് കേട്ടോ. അതോടുകൂടി എല്ലാ കച്ചവടം അവസാനിപ്പിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്, എന്നാൽ ചില മനുഷ്യന്മാർക്ക് എന്നാ ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം എന്നൊരു വാശിയും തോന്നാറുണ്ട്. അപ്പൊ വർഗീസ് ചേട്ടൻ്റെ പ്രചോദനമാണ്. അപ്പൊ പ്രവാസം, പ്രവാസം പറയുന്നവർക്കെല്ലാം ഭയങ്കര കിടുമാസാണെങ്കിലും അനുഭവിച്ചവർക്കറിയാം
1: അതിന്റെ
0: ബുദ്ധിമുട്ട് എന്താണുള്ളത്. നമുക്ക് അപ്പൊ ആപ്റ്റായിട്ട് പാട്ട് കൊടുക്കാം അല്ലേ.
1: പിന്നല്ല,
0: അറബികഥയിലെ പാട്ടാ വരാൻ പോകുന്നത്. കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത്
1: On the God Writer Music.
0: 0484-242-8101. 0484-242-8101. 4 2 8 1 0 1 വേഗം വിളിച്ചു.

0: நம்மை விட்டு சென்ற இயக்குனர் பாரதி ராஜா அவர்களுடைய பாடல்கள் தான் இந்த வாரம் இசை தன்றல்ல. சோ மறக்காம கேளுங்க திங்கட்கிழமை இரவு 8 மணிக்கு இசை தென்றல் வித் மீ ஆர்ஜே அருணா. ஸ்டே டியூன்ட்.
1: Are listening to Akashvani Rainbow FM Kochi 107.5.
2: This is Akashvani Kochi FM Rainbow 107.5 on the go.
3: Try time musical. Hello.
4: Hello.
3: Aaran.
4: Naan Sashindran.
2: Sashindran. Evadanna vilikkunne?
4: Tekkambaravur.
3: Tekkambaravur. Achada radio oda oliyo nu korchittu avadanna maarigo. പറഞ്ഞോ. റേഡിയോ ശ്രദ്ധിക്കരുതേ, ഫോൺ ശ്രദ്ധിച്ചിട്ട് പറയണേ.
4: പഞ്ചായത്തിൽ ഇരുന്ന ഒരു കാര്യം, അതായത് ഞാനൊരു വികലാംഗനാണ്, ബ്ലൈൻഡും കൂടിയാ. അപ്പൊ എല്ലാ വർഷവും ഇവര് പഞ്ചായത്ത് അധികൃതര് ഞങ്ങളുടെ വികലാംഗരെ വിളിച്ചേച്ചും പിന്നെ ഇത് പിന്നെ വീൽ ചെയർ പിന്നെ ഈ വൈസ് കെയർ വാട്ടി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, ഇപ്പൊ വികലാംഗർക്കുള്ള സാധനങ്ങൾ എല്ലാം തരാമെന്ന് ഡോക്ടർ, രണ്ട് ഡോക്ടർമാരെ ഇരുത്തി, പിന്നെ കാലിന് സ്വാധീനമില്ലാത്തവർക്ക് ചെരുപ്പ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. ഇതിങ്ങനെ 6 വർഷം തുടർന്നു. 6 വർഷം ഞങ്ങൾക്ക് അന്നേരം ചെന്ന് എല്ലാ വർഷവും ഇവര് പിടിപ്പിച്ച ശേഷം കമ്മ്യൂണിറ്റിക്കാരിലേക്ക് ഇത് രണ്ട് ഡോക്ടർമാരെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഗ്രാമസഭ കൂടിയപ്പോഴത്തേക്കും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് 46 പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പലരോടും അന്വേഷിച്ചിട്ട് ആർക്കും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനെന്തെങ്കിലും വിവരാവകാശത്തിന് അപേക്ഷ വെച്ചു. 28-ാമത്തെ എനിക്ക് കിട്ടി, ആർക്കും കൊടുത്തിട്ടില്ലെന്നും പറഞ്ഞു. ഞാൻ പിറ്റേ ആഴ്ച അവരെ അപേക്ഷ വെച്ച് ഞാൻ അവിടെ കുത്തിയിരിക്കാൻ പോകുന്നു. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പത്രക്കാര് ഇതൊക്കെ വന്ന് ഈ 20 മെമ്പർമാരുണ്ടായിരുന്നു, 20 പേരും വന്ന് എന്റെ കാല് പിടിച്ചു, നിനക്ക് ഇന്ന് തന്നെ വടി വൈസ് കയർ വടി വരാന്നും പറഞ്ഞു. കാരണം എനിക്ക് വേണ്ടിട്ടല്ല, ഞാൻ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എണീക്കില്ല, ഇത് ഇത്രയും പേർക്ക് കൊടുക്കുന്ന മുണ പറഞ്ഞില്ലേ, അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 5 മണി വരെ പഞ്ചായത്ത് അടക്കുന്ന വരെ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ പോന്നു കഴിഞ്ഞ് പിറ്റേ മാസം 27 പേർക്ക് ഈ ലാപ്ടോപ്പ് തൊട്ട് അങ്ങനെയുള്ള പല പല സാധനങ്ങളും കൊടുത്തു. എനിക്ക് കിട്ടിയത് എന്താണ്, ഒരു വൈറ്റ് കെയർ വടി. പക്ഷെ എനിക്ക് ഞാൻ എനിക്ക് എന്ത് പറ്റുന്നറിയാവോ, മറ്റുള്ളവരുടെ വൈരാഗ്യം പിടിച്ചു വെക്കേണ്ടിയെന്ന്. ഞാനൊരാള് ശ്രമിച്ചപ്പോ 27 പേർക്ക് കിട്ടി.
3: അത് നമുക്ക് സന്തോഷിക്കാന്നേ. ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ എത്താണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ അങ്ങനെ ചില കാര്യങ്ങളെ പറയുവാനും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും. കേട്ടോ, അതിനുള്ളൊരു നിയോഗമായിരുന്നു ചേട്ടൻ എന്ന് വിചാരിച്ചാ മതി. പോട്ടെ, മനുഷ്യന്മാരല്ലേ,
2: എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് എല്ലാം നേടാൻ പറ്റില്ലല്ലോ.
4: സ്ത്രീ ശബ്ദത്തിന്റെ പേരെന്താ?
2: വിദ്യ.
3: ഇതിനറിയൂലേ
4: സാറിന്റെ പേരറിയാം, രഞ്ജിത്ത്. രഞ്ജിത്ത് അല്ലേ?
3: അയ്യോ, ഞാൻ ശരത്താണേ.
2: ശരത്ത് ഫേമസ് ആണല്ലോ.
3: ഓക്കെ, നല്ല പാട്ട് വെച്ചാ കേട്ടോ. ഓക്കെ,
4: ഒരു കാട്ടുപോത്തുള്ള ഒരു പാട്ട് വെച്ചു.
3: അയ്യോ, അത്രയും പഴയ പാട്ട് വേണോ?
4: അത്
3: കുറച്ചുകൂടി പുതിയ

0: ആ എന്നാ ആയിക്കോട്ടെ, ഇറങ്ങി.
1: എന്നാ അടുത്ത
2: നല്ല നല്ല
1: അടുത്ത
2: വെച്ചാ.
1: വെക്കുന്ന ബഡ് ചേട്ടന് വേണ്ടി.
2: ഓക്കെ
0: ആ ഓക്കെ
2: ഓക്കെ ഓക്കെ ഏട്ടാ. അപ്പോ എന്തായാലും നമുക്ക് അതിനകത്ത് കമന്റ് ഒന്നും പറയാനില്ല. പല മനുഷ്യന്മാർ, പല സാഹചര്യങ്ങൾ, പലപ്പോഴും പലർക്കും പലതും കിട്ടാതെയും ഒക്കെ പോകണ്ടിരുന്നു. അപ്പൊ ആരെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാവണം ഒന്ന് പറഞ്ഞു
1: കൊടുക്കാനായിട്ടൊക്കെ.
2: തീർച്ചയായിട്ടും. അപ്പോ എല്ലാവർക്കും എല്ലാ നീതിയും തുല്യമായി പങ്കിട്ടെടുക്കപ്പെടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എവിടെയാണെങ്കിലും നമുക്ക് പാട്ട് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്
1: കുറെ നേരമായി പണി തുടങ്ങിയിട്ട് എന്തെയാ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണോ?
2: അല്ല, ഞാൻ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും മൂവിയിലെ ഒരു ഉൾക്കണ്ണിന്റെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ നോക്കിക്കൊണ്ട്.
1: നല്ല മൂവിയാണ്, നല്ല പാട്ടാണ്,
2: നല്ല പാട്ടാണ്. ഓക്കെ, ആ പാട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഈ പാട്ട് കഴിഞ്ഞിട്ട് ആ പാട്ട് വെച്ച് നമുക്ക് തിരിച്ചു വരാം. ഈ പാട്ട് അധികം കേക്ക്. ഏത് പാട്ട്?
1: ഏത് പാട്ട്?
2: ഇതാണ് പാട്ട്.
1: പാട്ട്
2: മ്യൂസിക്കിൽ ഈ പാട്ട് കൂടെ ശരതും ദിവ്യയും.

0: പലരും പറയുന്ന കേട്ടിട്ട് എനിക്ക് പറ്റും എന്ന ഇച്ഛാശക്തിയോടുകൂടി നേടിയെടുത്ത ആ കാര്യം.
1: ആ കാര്യം ഇനി ശരത്ത് പറയുന്നതായിരിക്കും.
0: എന്നോട് പല
1: അതെ
0: യെസ് എനിക്ക് ആർ ജെയും തന്നെ ഒരു ഉദാഹരണമാണ്. കാരണം ഒരു ബാസുള്ള ഘനഗംഭീര ശബ്ദമൊന്നുമല്ല എൻ്റെ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ സ്കൂളിലൊരു ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ഗാനമേള സംഘം രൂപീകരിക്കുന്നു. വലിയ പേരെല്ലാം കൊടുത്ത് വലിയ സംഭവമുണ്ട്. അപ്പം ഞാനന്ന് സ്കൂൾ ലീഡറൊക്കെയാണ്. അത്യാവശ്യം പ്രസംഗവും സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് വളരെ ആഭിമുഖ്യമുള്ള പ്രിൻസിപ്പൽ സാർ എന്ത് ചെയ്തു, ശരത്തിനെ ആങ്കറാക്കാന്ന് പറയുന്നു. പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ ആങ്കറാവുന്നു. ആദ്യത്തെ പ്രോഗ്രാം ഞാൻ പറഞ്ഞ കലാകാരൻ സെലിംകുമാർ ഏട്ടൻ സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സെലിംകുമാർ ഏട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ അവിടെ ചിറ്റിരുന്ന സ്ഥലത്ത്. അപ്പം ഞാൻ പറവരും. ഞാൻ ഭയങ്കരമായിട്ട് സ്കൂളിൻ്റെ പ്രോഗ്രാമായിട്ട് വലിയ സംഭവമായിട്ട് അടിപൊളിയായിട്ട് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ആള് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാണ്, ആള് വന്നിട്ട് ഇങ്ങനെ തരണം ആങ്കർ ചെയ്ത്. അതെ ഞാൻ കേട്ടാ, എന്ത് മോശം ശബ്ദമാണോ, ഒരുമാതിരി പീന്നിരിക്കണ്ട് മൈക്കില്. ഇതൊക്കെ ഒരു അത്യാവശ്യം ഒരു ഇതുള്ള ആൾക്കാരെ കൊണ്ട്
1: ചെയ്യിപ്പിക്കും.
0: ആ മുതുകി പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ഞാൻ അയ്യോ ഞാൻ ആകെ തകർന്നിരിക്കണം. ഞാൻ ചേട്ടാ ഞാൻ എനിക്ക് എന്ത് പറയാനത്,
1: ചെറിയൊരു കുട്ടി
0: ആ പ്ലസ് നമ്മളിങ്ങനെ കൊച്ചിനോട് ഇയാൾ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര മോശമുണ്ടാ, ഭയങ്കര മോശമാണ്. ഇങ്ങനെ ഒന്നും നിങ്ങളത് ചെയ്യാതിരിക്കാണ്.
1: ഫോട്ടോ കിട്ടും,
0: കേൾക്കൂ, ഇവിടെ പറയുമ്പോഴാണ് നമുക്ക് അതൊക്കെ മാറി മറിഞ്ഞു പോകാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൈനാഗം എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് ഞാൻ ഇൻട്രോ പറഞ്ഞ് അന്ന് അത്യാവശ്യം എഴുത്തിന്റെ കസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം നമ്മളറിയാണ് ഇതൊരു ഒരു പരാജയപ്പെട്ട കലാകാരന്റെ രോദനമായിരുന്നത്. ആ മനുഷ്യൻ ഒരു കീടം വളരടിച്ച് വളരെ നശിച്ചു പോയൊരു മനുഷ്യൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് പഠിപ്പിക്കാൻ അവസരം വരെയാണ്. അത് കഴിഞ്ഞിട്ട് അവളെ ആദ്യമായിട്ട് അതായത് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ അച്ഛൻ്റെ നിരാശയൊക്കെ കൊച്ചിനെ ബാധിച്ചിട്ടുണ്ടാവണം. എല്ലാത്തിൽ നിന്നും മാറി മാറി മാറി മാറി നടന്ന് ഒന്നിലും പ്രതികരിക്കാത്തൊരു കുട്ടീനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ എഴുതി കൊടുത്ത് പഠിപ്പിച്ച ഒരു ഒരു കഥ അവളെ കൊണ്ട് പറഞ്ഞിട്ട് അവൾക്ക് സമ്മാനം കിട്ടി. അന്ന് ഈ മനുഷ്യൻ വന്നിട്ട് പുള്ളി ഞാനിത് വിട്ടുപോയി, ഇയാള് പറഞ്ഞ് വിട്ടുപോയി. ഞാൻ പിന്നെ പുള്ളി പറഞ്ഞു അന്ന് ഞാൻ അസൂയ കൊണ്ട് പറഞ്ഞതാണ്, ഞാൻ മാഷ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. അന്ന് എനിക്ക് എന്റെ പുള്ളി പറഞ്ഞ ഒന്നും പോകാൻ പറ്റാതെ പോയി എന്റെ ചില ഇത് നന്നായിട്ട് എവിടെ കണ്ടാലും ഞാൻ അവരെ പോയിട്ട് എന്തെങ്കിലും പോലും വേദനിപ്പിക്കുമായിരുന്നു. അത് എനിക്ക് പലതും ആവാതെ പോയതിന്റെ സങ്കടമായിരുന്നു,
1: ഫ്രസ്ട്രേഷൻ
0: ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുള്ളി മാപ്പ എല്ലാം പറഞ്ഞു പോയി. പക്ഷെ ഞാൻ പറയുന്നത് പിൽക്കാലത്ത് അതായത് ഇയാളുടെ മകളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആർ ജെ ആയി വന്നിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്ത് പലരും ആർ ജെ എങ്കിലും പൗരുഷമുള്ള ഗംഭീരമായ ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് കുറെ കാലം ഞാൻ പല ഷോയിലും പറഞ്ഞിട്ടുണ്ട് മിമിക്രി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രിയപ്പെട്ടവരെ സ്വാഗതം പ്രണയസ് ലോകം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മാറ്റി അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ വാചകമാണ് എനിക്ക് ധൈര്യം തന്നത്, എടാ വേണുഗോപാലിന്റെ ശബ്ദം വളരെ സ്വീറ്റാണ്, ജയചന്ദ്രൻ അതായത് നമ്മുടെ പഴയ ഡബ്ബിങ് ചെയ്യുന്ന ജയചന്ദ്രൻ സാർ ഇവരുടെയൊക്കെ ശബ്ദം സ്വീറ്റാണ്. ഇപ്പൊ എല്ലാവർക്കും ഗാംഭീര്യ ശബ്ദം കൊണ്ടല്ല ആൾക്കാർ, നിന്റെ കണ്ടന്റ് ആണ് നിന്റെ ഐഡന്റിറ്റി, നിന്റെ ശൈലിയാണ് നിന്റെ ഐഡന്റിറ്റി, ലഗേ റഹോ മാൻ എന്ന്. ഇപ്പൊ മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകൾക്കും എന്താ പറയാ ട്രാൻസ്ലേഷൻ മറ്റേ ഡബ്ബിങ് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വലിയ എഴുത്തുകാരിയായിട്ടുള്ള മിഥുല ജയ എന്ന വിളിപ്പേരുള്ള അഞ്ചു ആണ് പണ്ടനോട് ഇക്കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ചില വാക്കുകളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനമാവുന്നതും വാശിയാവുന്നത്. ആ ആള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആങ്കറിങ്ങിന് ആ ഒരു കുറെ നാളത്തേക്ക് പോയില്ല, പിന്നെ വീണ്ടും നിർബന്ധിച്ച് നമ്മളെ ആ വഴിയെ കൊണ്ടുവരുന്നു. ഇപ്പോഴും ഓരോ സ്റ്റേജിലും ഞാൻ ലാസ്റ്റ് തൃശ്ശൂർ പൂരം കമന്ററി ഒക്കെ 10-12 മണിക്കൂർ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ആ മനുഷ്യനെ വെറുതെ ആലോചിക്കും. പക്ഷെ അത് പ്രചോദനമായി മാറും പിന്നീട്. 1000 പേരെ നമുക്ക് ആവേശത്തിൽ ആഴ്ത്താൻ സാധിക്കുന്നത് അതേ ശബ്ദവും അതേ ജ്ഞാനം തന്നെയാണ്. പക്ഷെ കാമ്പുള്ള വർത്തമാനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വായിക്കേണ്ടി വരും, സഞ്ചരിക്കേണ്ടി വരും, ആശയങ്ങളെ വാക്കുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തുടരുകയും ചെയ്യും. ഇപ്പൊ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കലാണ് ചില മനുഷ്യന്മാരുടെ കളിയാക്കലുകളൊന്നും കൂടി എടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് കവി പറഞ്ഞതും.
1: പക്ഷെ ഞാൻ പറയട്ടെ, എപ്പോഴും നമ്മള് നമുക്ക് ആരെ വേണമെങ്കിലും മുറിവേൽപ്പിക്കാം, പക്ഷെ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞ 16 വയസ്സിലൊരു ഒരു കുട്ടി, അതാണോ പെണ്ണോ ആവട്ടെ, അവരോട് അങ്ങനെ പറയുമ്പോ അത്
0: ചിലപ്പോ
1: താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ശരത്തിന് ഓവർകം ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ശരത്ത് അത് മറന്നു കളഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ.
0: എനിക്ക് സത്യം മനസ്സിലാവാൻ

0: അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ മൂക്കടിച്ച് ചോദിക്കുമല്ലോ നമ്മള് അല്ലേ. എന്നാലേ അവരങ്ങനെ കാര്യട്ടോ എന്ന് പറയുന്നത് നമ്മളോട്. മോനാണ് പറഞ്ഞു വന്നേ മോശം വരുന്നുട്ടോ, ഭയങ്കര മോശം വരുന്നു. ഷൂ ആണ് പണ്ട് പറയുന്നത്, അമ്പ് കൊണ്ടുള്ള വ്രണം കാലത്ത് എന്താണ്, അമ്പ് കൊണ്ടുള്ള വ്രണം കാലത്ത് നീക്കുന്നതിന് കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം വളർന്നിടും. പക്ഷെ കർണം വാക്ക് പുക്കാം ആയുധം പ്രയോഗിച്ച് കർണത്തിൽ ഒരു മുറിവുണ്ടാക്കിയാലും
1: മനസ്സിലാക്കില്ല.
0: സോ അങ്ങനെ ഉണങ്ങാത്ത മുറിവുകൾ കൊടുക്കാതിരിക്കുക മനുഷ്യന്മാർക്ക്, പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കളിയാക്കി തോപ്പിച്ചു.
1: ഇതുപോലൊരു കഥ ഞാൻ പറയാട്ടോ അടുത്ത ലിങ്കില്.
0: അപ്പൊ നമുക്ക് പൂക്കൾ പൂക്കാം,
1: പൂക്കൾ പൂക്കാം,
0: നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.
0: ഓൺ ടു ഗോ ടു ഐ ടി മ്യൂസിക് ആണ് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ് കൂടെ ഞങ്ങളാണ്. ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
1: കൂടെയുള്ളത്
0: ആർ ജെ ശരത്തും ആർ ജെ വിദ്യയും.
1: നമ്മുടെ കൂടെയുള്ളത്
0: ആരാ നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറഞ്ഞോളൂ.
2: ഞാൻ ഇന്ദിര.
1: ഇന്ദിര എവിടുന്നാ വിളിക്കുന്നത്?
2: തുറവൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: തുറവൂര് മഴയുണ്ടോ?
2: ഇല്ല, ഇപ്പൊ മഴയില്ല.
1: നല്ല അന്തരീക്ഷമാണ് അല്ലേ?
2: ഇപ്പൊ കുഴപ്പമില്ല, ഇന്ന് അങ്ങനെ കാര്യമായിട്ട് മഴയില്ല.
0: നമുക്കൊന്ന് പെയ്യിച്ചാലോ?
1: വേണ്ട
0: വേണ്ട, അല്ല ഞാൻ പറഞ്ഞ പെയ്യും. പിന്നെ എത്ര ഞങ്ങൾ ആൾക്കാരുടെ കൂടെ മഴ പെയ്ച്ചേക്കണം അല്ലേ?
2: കൊള്ളാലോ, കഥ ഞാൻ കേട്ടിരുന്നു. ഞാൻ എപ്പോഴും ഇപ്പൊ കേക്കാനുള്ള റേഡിയോ ഇടയ്ക്ക് കേക്കാറുള്ളൂ.
0: അതെന്തൂറ്റി
1: കേട്ടപ്പോ വല്ലാത്തൊരു കേക്കലായി പോയല്ലേ?
2: കേട്ടപ്പോ എനിക്ക് ഉടനെ വിളിക്കണം എന്ന് തോന്നി. കുറച്ചു നേരമായി നോക്കണു, കിട്ടിയില്ല. പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് തപ്പിയെടുത്ത്
0: വിളിച്ചതാണ്.
1: നമ്പർ പറയില്ല ഈ ശരത്ത് അല്ലെങ്കിൽ നമ്പർ പറയില്ല.
2: വിദ്യയാണ് പറഞ്ഞത്, മനസ്സിലായില്ല.
1: ഞാൻ നമ്പർ പറഞ്ഞിട്ടുണ്ടോ ഇന്ന്?
2: ഞാൻ രണ്ടു മൂന്ന് പാട്ടായി കേക്കണു. അപ്പം ഓരോരുത്തരെ വാശിപ്പുറത്തെ കഥകള്
0: ഇന്ദ്രാജിക്ക് എന്താ പറയാനുള്ള? അങ്ങനെ
2: ഞാൻ ചെറിയൊരു റൈറ്ററും സോഷ്യൽ വർക്കറും ഒക്കെയാണ്. റിട്ടയർ ആയ ആളാണ്.
0: എവിടെയായിരുന്നു സർവീസ്?
2: ഞാൻ കെൽട്രോൺ ആയിരുന്നു.
0: നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് നല്ല പരിചയം.
2: ഞാൻ വന്നിട്ടുണ്ട്, റേഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ദിര തുറവൂരെന്ന് പറയും.
0: ഗ്രേറ്റ് ഗ്രേറ്റ്.
2: അപ്പൊ റേഡിയോ പണ്ടോട്ടെ എന്റെ ജോലി ഉള്ളപ്പോഴൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ മോന്റെ കൂടെ ആൻഡമാൻ അങ്ങനെയൊക്കെ ആയപ്പോ
1: കറക്കുമായിരുന്നു. കറക്കം കറക്കമായിരുന്നല്ലേ?
2: കറക്കമായിരുന്നു. നാലു വർഷത്തോളം ആൻഡമാനിലായിരുന്നു. ഇപ്പൊ നാട്ടിലെത്തി, കൊച്ചിയിലെത്തി.
1: അപ്പൊ ആ വാശി ഉണ്ടാക്കിയ കഥ കേൾക്കാൻ ഞങ്ങളോട് കാത്തിരിക്കുകയാണ്.
2: എന്റെ കഥ, ഞാനൊരു എഴുത്തുകാരി ആകാനുള്ളൊരു കഥയാണ്. ഒരു 15 വർഷം മുമ്പ് ഞാൻ എഴുതാനൊക്കെ തുടങ്ങിയ ഒരു ഡ്രീം ഉണ്ടായിരുന്നു മനസ്സില്. അത് നടന്നില്ല. അപ്പൊ അത് എഴുതി അങ്ങനെ കഥകൾ എഴുതാൻ തുടങ്ങി. എഴുതാൻ തുടങ്ങുമ്പോ പിന്നെ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുമല്ലോ. അങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു, ചെറുദാസമാരം. അത് കോഴിക്കോട് വെച്ചായിരുന്നു ആദ്യത്തെ പുസ്തകം. അപ്പൊ അവിടെ പബ്ലിഷ് ചെയ്യപ്പോ കുറെ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ തുടക്കക്കാരിയാണ്. അപ്പം വലിയ എഴുത്തുകാരൊക്കെ ഉള്ള, അപ്പൊ അവർക്ക് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാം അവരോട്. അപ്പൊ ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചപ്പോ ഞാനൊരു അറിയപ്പെടുന്ന എഴുത്തുകാരനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, പുതിയ എഴുത്തുകാരുടെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയാണ് അവര് എഴുതണ്ടേ. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി അത്ര നമുക്ക് പ്രോത്സാഹനം തന്നതല്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്കൊരു വാശി പോലെ പിന്നെ എഴുതാനങ്ങ് തുടങ്ങി. അങ്ങനെ കഥ എഴുതി, കമലാസുരി അവാർഡ് കിട്ടി. ഇപ്പൊ 4 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. യാത്ര എഴുതി, പിന്നെ ഒരു ജീവചരിത്രം, ഗൗരിയമ്മയുടെ ജീവചരിത്രം ജനുവരിയിൽ എഴുതി.
0: നമ്മൾ ആരോട് വിദ്യ സംസാരിക്കുന്നത്?
2: അഞ്ചാമത്തെ പുസ്തകം ആൻഡമാൻ യാത്രയുടെ ഒരു മായാബന്ധർ കാഴ്ചകളെ പറ്റിയുള്ള ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഇതിലാണ്
1: തയ്യാറെടുപ്പിലാണ്.
2: അന്നത്തെ ആ ഒരു ഇത് നമുക്ക് കേൾക്കുമ്പോ ശരിക്കും നമുക്ക് പിന്നെ എഴുതാനൊന്നും തോന്നി.

0: ഇല്ല, നമ്മൾ എഴുത്തുകാരിയൊന്നും അല്ല, എന്നാലും അത് നമുക്കൊരു തരി പ്രോത്സാഹനം അദ്ദേഹം തന്നില്ല. ഇങ്ങനെയുള്ളവർ എഴുതാൻ അവർക്ക് പറ്റില്ല എന്നുള്ള വിധത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടി വന്നത്.
1: ഒരു ബുക്ക് അതിന്റെ കവർ കണ്ടിട്ട് അളക്കരുത് എന്ന് പറയുന്ന പോലെയാണല്ലേ.
0: എന്താ,
1: ഒരു പുസ്തകം അതിന്റെ പുറംചട്ട കണ്ട് അളക്കരുത് എന്ന് പറയുന്ന പോലെ.
0: അതന്നെ.
2: ഇത് എല്ലാവരുടെ ഒരു സദസ്സിന് മുന്നിൽ നിന്നിട്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്?
0: അതെ, അതാണ്. കുറച്ച് ഞങ്ങൾ പുതിയ എഴുത്തുകാരെല്ലാവരും ഉണ്ട്, അറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ സ്റ്റേജിൽ ഇരിക്കണ്ട. അപ്പൊ നമ്മൾ ഓരോരുത്തർ കവിതയെ പറ്റി ഓരോ നമുക്ക് എനിക്കപ്പോ അങ്ങനെ ചോദിക്കാൻ, പുതിയ എഴുത്തുകാർക്ക് എന്താണ് പറയാൻ
1: ഉപദേശം? എന്താണ്
0: ഉപദേശം? ഇങ്ങനെ ചോദിക്കുന്നവർക്ക് എഴുതാൻ പറ്റില്ല എന്ന് അദ്ദേഹം അപ്പൊ തന്നെ പറഞ്ഞു.
1: ഇതാണ് ചില ആൾക്കാരുടെ ഒരു ഒരു മുരടിച്ച മനസ്സിന്റെയാണ് പ്രതിഫലനങ്ങൾ
0: ആയിരിക്കും. പിന്നെ എഴുതി, പിന്നീട് ബുക്ക് പബ്ലിഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടു. എന്റെ ബുക്ക് കൊടുത്ത അദ്ദേഹത്തിന് എന്നെ ഓർമ്മയില്ല, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല,
1: പോയി. ആരാണെന്ന് പോലും നമ്മൾ ചോദിക്കുന്നില്ല, പക്ഷെ നമ്മളുടെ ഉള്ളിൽ അതുകൊണ്ടുണ്ടായ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്, റിഫ്ലക്സ് ഉണ്ടല്ലോ. ആ ഒരാളുടെ ആ ഒരു മര്യാദ ഇല്ലാത്ത പെരുമാറ്റം കൊണ്ട് നമ്മളിലെ കവി, നമ്മളിലെ കവയത്രി കൂടുതൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്.
0: നമുക്ക് അപ്പൊ ഒരു നാണക്കേട് പോലെ തോന്നിയെങ്കിലും സമ്പത്ത് പോലെ തോന്നിയെങ്കിലും ചെറുപ്പക്കാരും അല്ല, നമ്മളെ ഏജ് ആയിട്ടുള്ളവരായിരുന്നു. ആ അപ്പൊ പിന്നെ എഴുതി എഴുതി ഇപ്പം നാല് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. മിനിസ്റ്റർ ടി ഒക്കെ ആയിരുന്നു, അപ്പൊ അവരുടെ ജീവചരിത്രം ജനുവരി പബ്ലിഷ് ചെയ്തു. ജനുവരിയെ കുറിച്ചുള്ളത് മീഡിയ നിലയത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അലമാന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോണു.
1: ഇനി ഇതുപോലെ യാത്ര വിവരണൊക്കെ ചെയ്യാൻ നേരത്തെ നല്ല കൈയക്ഷമുള്ള ഒരു സ്ത്രീയെ ഞാൻ വേണ്ടി കൂടെ സജസ്റ്റ് ചെയ്യാം. ഇന്ദിരാജ് പറയുന്നതൊക്കെ എഴുതിയെടുക്കാനായിട്ട് ലോകം കാണാത്ത ഒരു പാവം പെൺകുട്ടി ഇവിടെ എന്റെ മുമ്പിലിരിക്കുന്നുണ്ട്. സഹായിക്കണേ പ്രിയപ്പെട്ടവരെ, സഹായിക്കണേ. നിങ്ങൾ ഇതാവുമ്പോൾ ഇത് സഹായങ്ങൾ ചെയ്തുകൊണ്ട് വിദ്യാലയം കൂടെ കൊണ്ടുപോകും, പെട്ടിയൊക്കെ റെഡിയാണ്.
0: ഞാൻ എല്ലാവരും ഒരുവിധമൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. മാൻഡമാനിലെ ഇപ്പൊ ദ്വീപുകളിൽ യാത്ര, കുറിച്ചുകൾ പോകാത്ത ദ്വീപുകളിൽ മോൻ ഷിപ്പില് മാൻഡന്നാണ്, അവന്റെ കൂടെ എനിക്ക് പോകാൻ പറ്റി.
1: വലിയ കാര്യം ഉണ്ടോ അതൊക്കെ? നമ്മൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വലിയ കാര്യം. മക്കൾ അതിന് കൂടെ നിൽക്കാൻ അതിനേക്കാൾ വലിയ കാര്യം
2: എന്ന് പറയുന്നത് വലിയ കാര്യം.
0: ആ മോനെ, മോന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ കൂടെ ഡെങ്കി ബോട്ടി 3 മണിക്കൂർ കടലിൽ കൂടെ, 1 മണിക്കൂർ കാട്ടിൽ കൂടെ നടന്ന്.
2: ഈ എഴുതുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ശരത്തെ? നമ്മളിപ്പോ അത് ഫീൽ ചെയ്യുന്നതല്ലേ, ആ യാത്രകൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ?
1: ഇന്ദിര
2: ചേച്ചി, അത് ഈ എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ ഒരു സദസ്സിന് മുന്നിൽ നിന്ന് അത് ചോദിക്കുന്നതും ആ സമയത്ത് ഒന്ന് ഇലിബിയാവുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു.
1: അതെ,
0: ആ യാത്രകളൊക്കെ ഡെങ്കി ബോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ മീൻ പിടിക്കണ ബോട്ട, നമ്മുടെ മേത്തൊക്കെ വെള്ളം തെറിക്കും, സെല്ല് ഇത് കിട്ടില്ല, എല്ലാം ഉള്ള ഒരു സ്ഥലത്തൊക്കെ അങ്ങനെ പോയി. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റി, കടലിനടിയിൽ പോകാൻ പറ്റി, സ്നോർക്കലിംഗ് നടത്താൻ പറ്റി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോഴും ചെയ്തോണ്ടിരിക്കണു, പ്രായം ഒന്നിനൊരു തടസ്സമല്ല.
1: ഒന്നിനും തടസ്സമല്ല, വിദ്യ ഇപ്പോഴും കക്കവാറാനൊക്കെ പോകാറുണ്ട്. അതൊക്കെ ഒരു ഇൻട്രസ്റ്റിനെ ചെയ്യണതാണ് വിദ്യ.
2: അതെ, ഞാൻ കക്ക വാരിക്കൊണ്ടിരും, ഒന്നും ചെയ്യാതെ കരയിലിരിക്കുന്ന ശരത്തെ എടുത്തുകൊണ്ട് പോകും.
1: അതാണ് ഞാൻ തിന്നുന്നല്ലേ. എന്തായാലും ഇന്ദിരാജ്, ഈ ചളികൾക്ക് അപ്പുറം ഈ നല്ല അവസരം തന്ന ഇത്രയും നല്ലൊരാളെ പരിചയപ്പെടാൻ ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക്. എന്തായാലും വായനാ ദിനമൊക്കെ വരുമ്പോ
0: ഞങ്ങള് സിക്കിമിൽ പോയി.
1: നിക്കട്ടൊക്കെയാണ് വിശേഷങ്ങൾ.
0: വിഷമിച്ചു പോയെങ്കിലും പോയി, ആ നമ്മുടെ അതിർത്തിയിലെ കമ്പിവേലിയുടെ അടുത്ത് പോയി
1: നിന്നു.
0: അതൊക്കെ പോയി.
1: യെസ് യെസ്. അപ്പൊ എന്തായാലും ആമിയെ കുറിച്ചുള്ള ചിത്രത്തെ ഒരു പാട്ടാണ് വരുന്നത്, നിർമാതല പൂവിനുള്ളിലെ ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ.
0: ഓക്കെ,
1: സന്തോഷം. ഇന്ദിരേജ് ഇനിയും വിളിക്കണം കേട്ടോ. റേഡിയോ ഫുൾ ഓൺ ആക്കി വെച്ചോ, ഇനി ഇടക്കിടക്ക് പോകരുതേ.
0: ഇടക്കിടക്ക് കേൾക്കുമ്പോ കിട്ടുമ്പോ ഞാൻ വിളിക്കും.
1: എപ്പോഴും അങ്ങോട്ട് വെച്ചോന്നേ. ഓക്കെ ശരി, ബൈ ബൈ. ഓക്കെ, വിദ്യയുടെങ്കിലും ഇവിടെ ദ്വീപിലെല്ലാം പോയിട്ടുണ്ടോ? വൈപ്പിനല്ലാണ്ട്? വൈപ്പിന് പോയിട്ടുണ്ട് ദ്വീപ്. ശരി, അല്ലാണ്ടുള്ള ദ്വീപിലും
2: ഞാൻ പോയിട്ടില്ല.
1: എന്താണ് ഒരു എക്സ്പീരിയൻസ്? ഇങ്ങനെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
2: പിന്നെ പോകണം, എനിക്ക് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കാണണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് പുറത്തേക്ക് പോകണം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് അതാണ്.
1: ഇന്ത്യ അറിയണം, ഇന്ത്യ അറിയാൻ ഒരു പെൺകുട്ടി.
2: അതെ, ഇന്ത്യ അറിയാൻ ഒരു പെൺകുട്ടി.
1: അതെങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സോളോ ട്രിപ്പ്?
2: എങ്ങനെയാണ്? എനിക്ക് ഇന്ത്യ അറിഞ്ഞാൽ മതി.
1: ഇന്ത്യ അറിഞ്ഞാൽ മതി.
2: അറിഞ്ഞാൽ മതി.
1: ശരി ശരി. അപ്പൊ പിന്നെ പാട്ട്.
2: അല്ല, ശരത്തിന് എന്താ എന്താ ഇഷ്ടം?
1: എന്ത്
2: ഇങ്ങനത്തെ യാത്രകൾ?
1: സീപ്ലെയിൻ ഞാൻ കാത്തിരിക്കുകയാണ്. സീപ്ലെയിൻ തുറക്കാനായിട്ട്
2: പോവാനായിട്ട്
1: ഫസ്റ്റ് തന്നെ പോണം. സീപ്ലെയിനിൽ ആദ്യം കയറുന്നത് ഞാനാണ്. ഞാനും ആർ ജി വിനോദ് തമ്മിൽ മത്സരം തന്നെയുണ്ട്, ആദ്യമായി സീപ്ലെയിനിലേ പോകുന്നുള്ളത്. എനിക്ക് സീപ്ലെയിൻ
2: പറഞ്ഞാലോ,
1: നമുക്ക് ഒരുമിച്ച് പോയാലോ?
2: പിന്നെ ഉറപ്പായിട്ടും
1: നമുക്ക് എന്തായാലും പാട്ടിലേക്ക് ഒരുമിച്ച് പോവാം. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത്
2: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്,
1: ആകാശവാണി കൊച്ചി FM 107.5.

0: വിളിക്കുക, വാശി പിടിച്ച് നേടിയെടുത്ത ആ വിക്ടറി
1: നമ്പർ ഞാൻ തന്നെ പറയാം. 0484 2 8 1 0 1 0 4 8 4 2 4 2 8 1 0 1.
0: ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ വിദ്യയാണ് നമ്പർ പറയുന്നത്, അതുകൊണ്ട് ശീഘ്രം കൂടെ വിളിക്കുക. വിദ്യ പറഞ്ഞല്ലോ, പാട്ടിലേക്ക് പോവാം.
1: പാട്ടിലേക്ക്
0: ഞാനങ്ങോട്ട് പാട്ട്
1: ആയിക്കോട്ടെ.
0: ഓംബ്ര.

0: ഓൺ ദ ഗോ റൈറ്റ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. വിധി എങ്ങടെ പോണേ? ആൻഡമാനി പോയിട്ടുണ്ടാവും കക്ക വെറുക്കാനായിട്ട്. ഇതാണ് ആരെങ്കിലും എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളും കോടം കൊണ്ട്. അതേ ഇത് കഴിഞ്ഞിട്ട് പോവാം.
1: അതേ ഈ കേറുന്നതിന് മുമ്പൊന്ന് പറയണം, നല്ല മര്യാദ ഉണ്ട്.
0: നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് സ്ത്രീയെ? അപ്പൊ
1: ഇവിടെ ഇരുന്ന്

0: ഇങ്ങടെ പോണേ, എന്റെ മനി പോയിട്ടുണ്ടാവും കക്ക വെറുക്കാനായിട്ട്. ഇതാണ് ആരെങ്കിലും എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളും കുടം കൊണ്ട്. അതെ ഇത് കഴിഞ്ഞിട്ട് പോവാം.
1: അതെ ഈ കേറുന്നതിന് മുമ്പൊന്ന് പറയണമെന്നുള്ള മര്യാദ ഉണ്ട്.
0: നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുന്നത് ഞാനെന്ത് ചെയ്യാനാണ് സ്ത്രീയെ? അപ്പൊ
1: ഇവിടെ ഇരുന്ന് ഈ ആവശ്യമില്ലാത്ത കൗണ്ടർ പോലെ അടിക്കും, എന്നിട്ട് എന്നെ ചിരിപ്പിച്ചിട്ട് ഒന്നും പറയാതെ അതൊക്കെ ഓൺ ചെയ്തു.
0: അൽ ശരത്, അപ്പൊ വനിതാ രത്നമേ വരട്ടെ
1: വന്നോളൂ.
0: ഹലോ
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ.
0: ജോഷി ചേട്ടൻ.
2: എന്റെ പേര് ജോഷി എന്നാണ്.
1: ഇവിടെ ഇരുന്ന് പറയാണേ ജോഷി ചേട്ടനാണെന്ന്.
2: നല്ല വിശേഷം, ജോലിയും കഴിഞ്ഞ് വരുന്ന വരികയാണ്. കുമ്പളത്തേക്ക് പോവുകയാണ്.
0: ഡ്രൈവിംഗിലാണ്?
2: ഡ്രൈവിംഗ് എന്നൊരു വണ്ടി നിർത്തി, ഞാൻ വണ്ടി നിർത്തി
1: മാടമനയിൽ.
2: ഞാൻ സ്പെഷ്യൽ എക്കണോമിക്
1: ജോഷി ചേട്ടനെ എന്നെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ ശരത്തിനെ മാത്രല്ല വിളിച്ചേക്കണ.
0: ജോഷിയേട്ടൻ വാശി പിടിച്ച് നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നേടിയെടുത്ത ആ അഭിമാന കഥ, വെട്ടിക്കഥ സൊല്ല്.
2: ഞാൻ പണ്ട് ഫുട്ബോള് കളിക്കുമായിരുന്നു. ഞങ്ങള് രാഗം കുമ്പളം പോലെ ക്ലബ് ഉണ്ടായിരുന്നു കുമ്പളത്ത്. അപ്പൊ ഞങ്ങള് കളിക്കുമ്പോ ഞാനൊക്കെ ചെറുതാണ്, അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ നല്ല കളി കളിക്കുന്നതാണ്, എല്ലാ ഫുട്ബോളും എല്ലാം അവിടുത്തെ പോയാലും ജയിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ, ഞങ്ങള് ഇത്തിരി വടക്കുവശത്താണ് താമസിക്കുന്നത്, ഇവിടെ സെന്റർ കുമ്പളം സെന്ററായിട്ട് വരും. അപ്പൊ ഞങ്ങള് കളിക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവിടെ പോയി നോക്കി നിൽക്കും, പന്ത് പുറത്തു പോകണം, എടുത്തു കൊടുക്കും, ഇങ്ങനെ കുറെ നാള് നടന്ന്. അപ്പൊ ഒരു ബന്ധിന്റെ അന്ന് ഞങ്ങള് ഒരു കളി വെച്ച്, കളി വെച്ചാൽ അവര് ഞങ്ങളെ തോപ്പിച്ച് ഒരു ക്യാഷിന്റെ ബെറ്റ് വെക്കാനുള്ള പരിപാടിയാണ് ചേട്ടന്മാര് ചെയ്തത്. അപ്പൊ ഞങ്ങള് ബന്ധിന്റെ അന്ന് ഞങ്ങള് റെഡിയായി ചെന്ന് ഞങ്ങള് കളിച്ച് 10 ഗോൾ അങ്ങോട്ടും ഇങ്ങോടും, അവര് 5-10 അടിച്ച് ഞങ്ങളും 10 അടിച്ച്,
0: കളി
2: 10-10 അങ്ങനെ അവരുമായിട്ട്. അപ്പൊ അവര് പിന്നെ ടീമിലേക്ക് നമ്മള് വിളിക്കുകയാണ് ഒരു ബെറ്റ് വെച്ച് കളിക്കാൻ, 50 രൂപ അന്നത്തെ പ്രൈസ്. അപ്പൊ ഞങ്ങൾ അതിന് നിന്നില്ല, കാരണം ഞങ്ങൾ മാറി. അപ്പൊ നമ്മള്, കാരണം നമുക്കറിയാം തോറ്റു പോകും, അവര് നമ്മളെ വിട്ട് തന്നതെന്ന് അറിയാം. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മള് ക്ലബിൽ അംഗമായി. ഇതെല്ലാം കഴിഞ്ഞപ്പൊ ഒരു ടൂർണമെന്റ് വന്നു ചൈതന്യ കത്തിരിക്കടവ് എന്ന സ്ഥലത്ത്, കത്തിരിക്കടവ് ചൈതന്യ. അവിടെ വന്നപ്പോ ഞങ്ങളുടെ ടീമിൽ തന്നെ 2-3 പേര് കളികാര് 2 പേര് ഒരു പിണക്കത്തിലായി. അപ്പൊ ഞങ്ങളൊക്കെ തൂങ്ങി നിൽക്കുവായിരുന്നു. ഞങ്ങളൊക്കെ ജേഴ്സി പെറുക്കാനും ഈ പന്ത് പെറുക്കാനും മാത്രമേ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളൂ എല്ലാത്തിനും. അപ്പൊ എനിക്ക് വാശിയായി, ഒരു കളി കളിക്കണമല്ല ദൈവമേ, ഇങ്ങനെ ആലോചിച്ച് വന്ന്. അപ്പൊ ആ സമയത്ത് 2 പേര് തമ്മിൽ സൗന്ദര്യ പിണക്കം വന്നപ്പോ ഒരു ചാൻസ് അവിടെ കിട്ടി. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടി, ചൈതന്യ കത്തറയിൽ പോയി കളിച്ച് 2 ഗോള് ഞാൻ അടിക്കുകയും
1: ചെയ്തു.
2: അപ്പൊ അത് അന്ന് ബിജോ അജോ മാർട്ടിൻ ഇങ്ങനെ ഫാക്ടറിയിലെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എതിരി കളിക്കാനായിട്ട്. അങ്ങനെ കളിച്ച് ഞാൻ 2 ഗോൾ അടിച്ചപ്പോ നമ്മുടെ ഒരു മാനേജർ ഉണ്ട്, അവനാണ് ബുക്കിൽ എഴുതി വെക്കും രാഗ കുമ്പളം 2 ഗോള് നേടിയ പേരുകള് ഇങ്ങനെ എഴുതും. അപ്പൊ ഞാനും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ പേര് ആ ബുക്കിൽ ഒന്ന്
0: വരണം, അത്രേ ഉള്ളൂ.
2: അപ്പൊ 2 ഗോൾ അടിച്ചു കഴിഞ്ഞ് വൈകിട്ട് വന്ന് കളി കഴിഞ്ഞ് തിരിച്ചു വന്നു, ഞാൻ പറഞ്ഞു ഇവിടെ ആദ്യം പേരെഴുത്, അത് എഴുതിട്ട് കളിയുടെ കാര്യത്തിൽ അവർ സംസാരിക്കാതെ പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഒരു വാശിയായിരുന്നു ഫുട്ബോളില്. അങ്ങനെ ഒരു വാശി പുറത്ത് 2 ഗോളടിച്ച് ഞങ്ങള് ജയിച്ച്
1: കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല സൂപ്പർ കഥയായിരുന്നേ.
0: എന്തായാലും ഇപ്പോഴും ഇവിടെ ക്ലബിലൊക്കെ വിദ്യ കളിക്കാൻ പോകും ഇപ്പഴും. അതായത് വിദ്യ ഒരു 16 വർഷമായിട്ട് ഇപ്പോഴും ഔട്ട് വർക്ക് ചെയ്യാൻ, ഔട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ, ഔട്ട് വർക്ക് വിദ്യ എന്നാണ്, OP വിദ്യ. പക്ഷെ ഇപ്പോഴും വിദ്യക്ക് ഒരു പ്രതീക്ഷയായി, അപ്പൊ എപ്പോഴെങ്കിലും വിദ്യനെ കളിപ്പിക്കും, സിക്സർ അടിക്കും അല്ലെ?
1: ഫുട്ബോൾ വെറുക്കാൻ പോയിട്ടാണോ ഞാൻ സിക്സർ അടിക്കാൻ പോകുന്നത്? വിശദീകരിക്കാമോ?
0: ടെന്നീസ്.
1: ഓക്കെ,
0: അപ്പൊ ഒരുപാട് ഒരുപാട് സ്നേഹം, ഇനിയും ഇനിയും ഇതുപോലുള്ള നല്ല ഓർമ്മകളുമായിട്ട് നമ്മളിലേക്ക് തിരികെ വരിക കേട്ടോ. നല്ല പാട്ട് വെച്ചുതരാൻ ചേട്ടായി. ബൈ.
1: ഓക്കെ, ബൈ.
0: ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ യാതൊരു ജാടിയിലാണ് നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ വിശേഷമൊക്കെ പറയും ഈ മനുഷ്യൻ. ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടാണ്, സ്വീറ്റ് ആണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, വാശി പിടിച്ച് നേടിയെടുത്ത ആ വിജയത്തെ കുറിച്ച് പറയാനുള്ള അനുഭവ സമയം വളരെ കുറവാണ്. ഇനി 7:25 മുതൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരികെ വരാനുണ്ട്. അപ്പോഴേക്കും വേഗം വിളിക്ക, പാട്ട് കേട്ടോ. നമ്മൾ ഒരു ഗോൾ പാട്ട് വെക്കട്ടെ.
1: പാട്ട് വെക്കണം, പക്ഷെ വിളിക്കേണ്ട നമ്പർ പറയണ്ടേ?
0: വിദ്യ ആണല്ലോ അതിൻ്റെ ഒരാള്, പറഞ്ഞോളൂ. വിദ്യ പറയാൻ വിളിക്കാണ്ടിരിക്കണ്ട, പറയും.

0: എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കി
1: കൊണ്ടുവരുന്നതരി
0: 0484 2481
1: ആര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഒരു പാട്ട് കഴിഞ്ഞിട്ട് വേഗം കണക്ട് ചെയ്യാം കേട്ടോ. 107.5 മ്യൂസിക്കലി.
0: യെസ്.

0: musically yours. You are listening to Rainbow FM Kochi 107.5.
1: എന്തായാലും നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാരെ കയറ്റി വിടാല്ലേ.
2: കയറ്റി വിടാം.
1: ഓക്കെ, സംസാരിപ്പിച്ചോട്ടെ.
2: പിന്നെ ആയിക്കോട്ടെ.
1: മലയാളി പറയുന്ന പോലെ മലയാളി. ഹലോ
3: ഹലോ,
1: വിദ്യയുണ്ട്? വിദ്യയുണ്ടേ?
3: ഹലോ,
1: വിദ്യയുണ്ട്? വിദ്യയുണ്ടേ?
3: നമസ്കാരം.
1: നമസ്കാരം. എന്താ ശീലമേ വിശേഷങ്ങൾ? സുഖമാണോ? ശീല, എവിടുന്നാ വിളിക്കുന്നേ? കൊച്ചുമുതലാളിയുടെ ശബ്ദം മനസ്സിലായി ശീലയ്ക്ക്? കൊച്ചുമുതലാളിയാണ് ഇവിടെ. കൊച്ചുമുതലാളി
2: ശീൽ ചേച്ചി, ഇവിടെ മധുവിനെ ഒന്ന് ശീലയുടെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കിയതാ, പക്ഷേ ഫ്ലോപ്പായി പോയി.

0: ആണല്ലേ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന്. ശീലിച്ച അപ്പോ വിദ്യയുടെ ഭാഗത്താണല്ലേ. അങ്ങനെ അങ്ങനെ കണ്ട കണ്ട കണ്ട കണ്ട മനുഷ്യന്മാരങ്ങനെ അല്ലാണ്ട് അപമാനിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സ്ത്രീ ഇവിടെ. വാശി പിടിച്ച് നേരിടത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ കുട്ടി. കുക്കിംഗ്, പാചകം. നിങ്ങളുടെ പോലെ പാചകമല്ല, പാചകം
1: പാചകമല്ല സാധകം. ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞിലെ സാധകത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാചകം പഠിച്ചു പഠിച്ചു 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളു. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ പാട്ടുകാരിയാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി, അതൊന്നും നടന്നില്ല. പിന്നെ പാട്ട് കേട്ടൊക്കെ ഇങ്ങനെ പാടും അത്രേ ഉള്ളു. പക്ഷെ എനിക്ക് കുക്കിംഗ് എന്നുള്ളൊരു സംഭവം, പാചകം ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കുഞ്ഞിലേ തുടങ്ങി. അപ്പൊ അത് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും ഞങ്ങളെ ആ സമയത്തെ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഒന്ന് പഠിപ്പിക്കാനൊന്നും ആരും ശ്രമിച്ചില്ല. ഇത് ഞാൻ ഓരോരോ വീടുകളിൽ പാചകം ചെയ്യാൻ ഇല്ലാതെ ജോലിക്ക് പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ പാചകമാണ് കൂടുതലും പറയണവരോട്, പാചകം എനിക്ക് നിൽക്കണം. അപ്പൊ അവരിങ്ങനെ പാചകം ചെയ്യിപ്പിക്കും. അപ്പൊ ഓരോ ആൾക്കാരപ്പ കോട്ടയംകാരായിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള ആളുകളുടെ വീട്ടിലേ പോണത്. അപ്പൊ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർ പറഞ്ഞു തരും, നമ്മൾ ചെയ്യും. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കൊറേ വീടുകളിൽ ഇങ്ങനെ ചോദിച്ചു. എനിക്ക് 60 വയസ്സായി.
0: ഓരോ
1: വീടുകളിൽ ഇങ്ങനെ പാചകം ചെയ്ത് പല ആളുകളുടെ കർണാടക എല്ലാം പഠിച്ചു പഠിച്ച് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മള് പുറകോട്ടാ. അത് കാരണം ലോൺ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാനായിട്ട് പോയില്ല. പിന്നെ ഇപ്പൊ അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊറേ പാചകക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ എത്തി. അവിടെ ഞാൻ വെറുതെ ചെന്നതാ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, അയ്യോ ഇവിടെ ശിക്ഷ പഠിച്ചവർക്ക് മാത്രമേ ഉള്ളു, അങ്ങനെ അല്ലാതെ ഇങ്ങനെ വീടുകളിൽ പോയി ഇങ്ങനെ ചെയ്തവർക്ക് ഞാൻ കണ്ട രണ്ട് സാറന്മാര് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ഞാൻ തോന്നു വിഷമിച്ചു. നമ്മൾക്ക് അന്ന് ഹോട്ടൽ മാനേജ്മെന്റിനും പഠിക്കാനൊന്നും കഴിയില്ലല്ല.
0: അവർക്ക്
1: ഭയങ്കര പ്രയാസമായിരുന്നു എന്റെ മനസ്സിൽ. പിന്നെ എന്റെ മനസ്സിലേക്കില്ലേ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയില്ലല്ലേ, ഏകദേശം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള മനസ്സിനോട് ഭയങ്കര ഒരു ഇതുണ്ട്. അങ്ങനെ എനിക്ക് 58-ാമത്തെ വയസ്സില് എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ചെഫ് എന്ന് കേൾക്കുമ്പോ ഭയങ്കര ഇതാണ് നമുക്ക്. അപ്പൊ ഞാൻ 58-ാമത്തെ വയസ്സിൽ എനിക്ക് റിസോർട്ടിൽ ജോലി കിട്ടി. ജോലി കിട്ടി. ഞാൻ അവിടെ ചെന്ന് അപ്പൊ ആ മേഡത്തിന് ചെന്ന് ഭയങ്കര ഇഷ്ടമായി. അവര് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും, ഒരു മറാഠിയ മറാഠി ഫുഡ് അവര് കാണിച്ചു. അതെല്ലാം പഠിച്ച് നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കും, സൗത്ത് ഇന്ത്യൻ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. അവിടെ ഫോറിനേഴ്സ് മാത്രമാണ് വന്നത്, അവരെടുക്കില്ല. ഒരു വെൽനെസ് റിസോർട്ട് ആയിരുന്നു
0: വെജിറ്റേറിയൻ
1: മാത്രമേ ഉള്ളൂ. അവിടെ ഫുഡ് എല്ലാം ഞാൻ ഇന്ന് ഉണ്ടാക്കി വന്നവർക്ക് ഓരോ ടേസ്റ്റ് അനുസരിച്ച് നമ്മള് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും.
0: അപ്പൊ
1: അവര് ഷെഫിന്റെ യൂണിഫോം തന്നു, ഷെഫിന്റെ
2: യൂണിഫോം. ഷെഫ് ഷീലയായല്ലേ.
1: ആര് വന്നാലും അവര് പരിചയപ്പെടുത്തുന്ന ഷെഫാണ്,
2: ആ വാക്ക് കേൾക്കാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടല്ലേ.
1: പറയുമ്പോ നമുക്ക് കേൾക്കുമ്പോ ഒരു, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും എന്റെ ഇതല്ല, പക്ഷെ ദൈവത്തിന്റെ കഴിവായിരിക്കും. നല്ല ഭക്ഷണം, നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അത്ര ഫോൺ പോലും മേടിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതെന്റെ ഇത് അങ്ങനത്തെ ആയത് കൊണ്ടിട്ടാണ്.
0: പക്ഷെ
1: ആ ഫോറിനേഴ്സ് വന്നവർ മുഴുവനും ആൾക്കാരെ എന്റെ ഫോട്ടോസ് എടുത്തിട്ട് പോയി അവരെ കൂടെ നിർത്തി. കാരണം അവർക്ക് അത്ര ഇഷ്ടം പറഞ്ഞു, അവർക്ക് ഭയങ്കര ഇഷ്ടം ഇട്ടാണെന്ന് പറഞ്ഞിട്ട് പോകും. ഞാൻ പഠി ഹോട്ടൽ മാനേജർ പഠിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പേര് എനിക്ക് എന്റെ മനസ്സിൽ കിട്ടി. മറ്റുള്ളവരെ നമ്മൾ അംഗീകരിച്ചു ആ ഒരു ഇത് എനിക്ക് ആ ആത്മസംതൃപ്തി.
0: എന്തായാലും ഒരിക്കൽ ആൾക്കാർ കളിയാക്കിയോട് നിന്ന് അവിടുത്തെ മെയിൻ ഷെഫ് എന്ന രീതിയിലേക്ക് കാലം എത്തിച്ചെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് ദൂരം ഒരുപാട് പേരുടെ മനസ്സും വയറും നിറക്കാൻ വേണ്ടി സഞ്ചരിക്കാനുണ്ട്
1: കേട്ടോ.
0: ഒരുപാട് സന്തോഷം കേട്ടതില്. നല്ല പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, എന്തായാലും പ്രോഗ്രാം തീർന്നേക്കാൾ മുമ്പ് ഞാൻ ആ പാട്ട് വെച്ചു തരാം. ഇപ്പൊ ഒരു കുഞ്ഞു പാട്ട് വെക്കാൻ സമയമുള്ളൂ നമുക്ക്. ന്യൂസ് ആവാറായി. ഓക്കെ.
1: Thank you.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: रक्षा सहयोग हमारे गहरे आपसी विश्वास और स्ट्रेटेजिक कन्वर्जेंस का प्रमाण है. मुझे खुशी है कि इस महत्वपूर्ण क्षेत्र में आज हमने लेटर ऑफ इंटेंट साइन किया. इससे ज्वाइंट डेवलपमेंट, ज्वाइंट प्रोडक्शन और डिफेंस इंडस्ट्रीज के बीच सहयोग को नई गति मिलेगी.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസലിൽ നൽകി

0: ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
1: 52nd G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13th G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: भारत सरकार ने 11 तारीख को एक गजट नोटिफिकेशन दिया है और उसके अनुसार एक आदमी को एक दिन में 200 लीटर डीजल देने की बात की गई है और इसके अलावा इंडस्ट्रियल और जो कमर्शियल कंज्यूमर्स हैं उनसे ये कहा गया है कि वो अपनी आवश्यकता का डीजल अपने कंज्यूमर पंप से लें.
1: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമുസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
4: Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുംതൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന.

ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് രണ്ട് കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൗദി അറേബ്യ ഉറുഗ്വേ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകിയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മക്കൾക്ക് മക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ?
1: കരുവാടി പാടച്ച കരുവാടി പാട.

0: സ്വാഗതം വീണ്ടും ഓൺ ദ ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക്കിലേക്ക്. നമുക്ക് കണക്ട് ചെയ്യാൻ അടുത്തൊരാളെ വിദ്യ
1: പിന്നല്ലാതെ.
0: അതെ, ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ആരാണ്?
2: ജോസഫ് ആണ്.
0: ആ പറയൂ ജോസഫ് സാർ, അങ്ങ് വാശി പിടിച്ച് നേടിയെടുത്ത സന്തോഷമുള്ളൊരു അനുഭവം പറയാനുണ്ടോ?
2: വാശി പിടിച്ചാണ് ഇപ്പൊ നേടിയെടുത്തത്. നിങ്ങളെ
0: ഈ കോളാണ് വാശി പിടിച്ച് അങ്ങ് നേടിയെടുത്തത് അല്ലേ?
2: കുറെ നേരമായി ഇറങ്ങുകയാണേ.
0: ആണോ?
2: അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു നിങ്ങളുടെ കരിമീൻ വറുത്തതും അതിലെ ഒറിജിനലിന്റെ കൂടെ കുറച്ച് ചക്ക വറുത്തതും കൂടെ തന്നിട്ടുണ്ടായിരുന്നു.
0: നല്ല മുരുമുരാ കിരികിരാ കിലുങ്ങുന്ന ചക്കവറുത്തതും കട്ടൻ ചായയും കൂട്ടിയിരിക്കുന്ന ഒരു വൈകുന്നേരം. ആഹാ, അന്തസ്
1: ഇന്ന് പോകുമ്പോ എന്തായാലും ചക്കവറുത്തത്
0: മേടിച്ചിട്ട് പോകുള്ളൂ.
2: എനിക്ക് അയില വറുത്തതും കരിമീൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് ഇവിടെ. കക്ക വറുത്തത് മാത്രമില്ല.
1: കക്ക വറുത്തത്
0: കക്കയാണോ? ചക്കയാണോ? കക്കിറച്ചി. കക്കിറച്ചി അല്ലേ?
1: എന്നെ സ്ഥലത്ത് കക്ക വാരാൻ വിടല്ലേ, അതാണ് പറയണേ.
0: അങ്ങനെ വിദ്യ വാരിയിട്ട് വന്നത് പൊട്ടിച്ച്
1: നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കണം അല്ലേ?
0: അതുകൊള്ള, നമ്മുടെ പാർട്ടി, നമ്മുടെ സ്വന്തം പാർട്ടി സാർ. അപ്പോ നല്ല വാശി പിടിച്ച് നേടിയ കോൾ വിശേഷം പറഞ്ഞുകൊണ്ട് അങ്ങേക്ക് നന്ദി. നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ സാർ. എന്തായാലും എന്തൊരു സ്മരണയാണ് വിദ്യാരാജന്റെ.
1: പണ്ട് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ,
0: ആ ഒരു 10 മുമ്പ്,
1: അപ്പൊ ഇതുപോലെ ചെറായി ഈ കടൽ കായലിന്റെ സൈഡിലൂടെ പോവാണ്. അപ്പൊ കൊറേ പേരിങ്ങനെ കുടം വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. അപ്പൊ ഞാനിത് ആദ്യത്തെ കാഴ്ചയാണ് എന്റെ. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പോകുമ്പോ. അപ്പൊ എന്നോട് പറഞ്ഞു അവര് കക്കവാരിയാണ്. അപ്പൊ കക്കവാരുമ്പോ തന്നെ കുടം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ശ്വാസം മുട്ടുമ്പോ ഇടക്ക് അവര് വെള്ളത്തിൽ നിന്ന് മുങ്ങി വന്നിട്ട് ഈ കുടത്തിലേക്ക് ശ്വാസം വലിക്കും എന്ന് പറഞ്ഞു. തിരിച്ചൊന്നും ചിന്തിക്കാനുള്ള പ്രായം എനിക്ക്. അതെ, അത് തന്നെ സത്യം. ഞാനിത് കേട്ടു,
0: വിശ്വസിച്ചു.
1: ഏറ്റവും വലിയൊരാള് പറഞ്ഞു തന്നിരിക്കുകയാണ്, സത്യമായിരിക്കും. ഞാനത് വിശ്വസിച്ചു. കുറെ നാളായപ്പോ ഞാൻ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാരും കൂടി പോവാണ്. അപ്പൊ ഞങ്ങൾ ബാക്കിലിരിക്കാണ്, അച്ഛനും ഹസ്ബൻഡും മുമ്പിലിരിക്കാണ്. അപ്പൊ എന്നോട് അമ്മ ദൂരെയാണ്, അപ്പൊ അമ്മക്ക് കണ്ണുപിടിക്കാനല്ലേ. അപ്പൊ അമ്മയോട് ചോദിച്ചു മോളത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മക്കതറിയില്ലേ, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ കഥ അങ്ങ് അമ്മക്ക് പറഞ്ഞു കൊടുത്തു. അമ്മ ഇങ്ങനെ അവര് കക്കവാരാണ്, കക്ക വരുമ്പോ അവർക്ക് ശ്വാസം മുട്ടും. അപ്പൊ അവര് ശ്വസിക്കാനായിട്ട് ഇങ്ങനെ കുടം കൊണ്ടുപോവാണ്, എന്നിട്ട് ഇതിലേക്ക് ആഞ്ഞ് ശ്വസിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ, ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് മിണ്ടരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ അച്ഛൻ ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഹസ്ബൻഡിന്റെ അച്ഛൻ. അച്ഛൻ ഇരുന്ന് ചിരിക്കാണ് കേട്ടോ. ഇത്ര ചിരിക്കാനോ? അവർക്ക് വെള്ളത്തില് ശ്വാസം മുട്ടില്ലേ? ഇവരൊക്കെ ചിരിക്കാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോ. അപ്പൊ എന്നോട് ചോദിച്ചു മോക്ക് ആരാ കഥ പറഞ്ഞതെന്ന് അമ്മ ചോദിച്ചു. ഹസ്ബൻഡ് പുള്ളി പറഞ്ഞു പറഞ്ഞാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഇതാവരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞു. ഇനി ആവർത്തിക്കരുത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കഥ.
0: എനിക്കിത് പറയുമ്പോ ഓർമ്മ സെലിമേട്ടനാണ്, മായാവിൽ അങ്ങനെ സെലിമേട്ടൻ പറഞ്ഞൊരു സാധനം ഇല്ലേ?
1: അതെ, കറക്റ്റ്.

0: ഓർമ്മ. എന്തായാലും നമുക്ക് മൺമറഞ്ഞ മഹാനായ കലാകാരൻ സിനിമയായിട്ട് ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് മായാവിയിലെ ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ.
1: അതെ,
0: മായാവിയിലെ പാട്ട് ഏതാണ് വേണ്ടത്? ഏത് വേണം പറഞ്ഞു?
1: ശരത്തിന് ഇഷ്ടമുള്ള പാട്ട് കൊടുത്തു.
0: എനിക്കിഷ്ടമുള്ള പാട്ട്
1: പിന്നല്ല.
0: യെസ്, അങ്ങനെയാണെങ്കിൽ മുറ്റത്തെ മുല്ലയുണ്ട്, പിന്നെ സ്നേഹം തേനല്ലയുണ്ട്.
1: സ്നേഹം തേനല്ലേ, അതാണോ?
0: അല്ല അല്ല, നിങ്ങൾ പാടിയോണ്ട് ഇനി ആ പാട്ടേം വെക്കൂല. എന്നാലും കുഴപ്പമില്ല, വെച്ചേക്കോ. പാവമല്ലേ, ഇതേ ഒരാൾ വിളിക്കുന്നുണ്ട്, ഒറ്റ കണക്ട് ചെയ്യും. റെയിൻബോ എടുത്താന്ന് പറഞ്ഞപ്പോ തന്നെ കണക്ട് ആയിട്ട്. 04842421 നമ്പറിലേക്ക് ശർബടേ ശർബടേ എന്ന് വിളിച്ചോളൂ. ഞങ്ങളുണ്ട് കൂടെ. നിങ്ങൾ വാശി പിടിച്ച് നേടിയെടുത്ത സംഭവം ഇപ്പോഴത്തെ പറയാം.

0: വിളിക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി സ്റ്റേഷൻ ഓഫ് ദി നേഷൻ റെയിൻബോ 107.5 ഇഷ്ടപ്പെട്ട പാട്ടുകൾ ലൈവ് കേൾപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുണ്ട്
1: കൂടെ ഞാൻ ആർജി വിദ്യ,
0: ആർജി ശരത്. അപ്പോ നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. പലപ്പോഴും പല ആൾക്കാരുടെ ലൈഫിലും ഒരുപാട് ഇൻസൾട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നേടിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളെ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കൂല എന്ന് പലരും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ വൈബായിട്ട് അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടും വാശിപ്പുറത്തും ജയിച്ച കഥകൾ. അങ്ങനെ പറയാൻ ആള് വന്നിട്ടുണ്ട് വിദ്യ, കേട്ടുവിടട്ടെ?
1: കേട്ടുവിടുന്നേ.
0: ഹലോ
1: ഹലോ,
0: നിനക്ക് പറയോ. സ്ഥലം
1: പാലക്കാട്
0: എന്നാണ്?
2: വടക്കഞ്ചേരി.
0: വടക്കഞ്ചേരി, പറയൂ പറയൂ പറയൂ. എന്താണ് ബൈചേട്ടൻ? വളരെ വളരെ പോസിറ്റീവ്.
1: ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ, ഈ വടക്കഞ്ചേരി നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നതുണ്ടല്ലോ, ചിപ്സ് ആണ്.
0: വടക്കഞ്ചേരി ചിപ്സ്, നല്ല കിളികിളിങ്ങുന്ന ചിപ്സ്. തീറ്റയാണല്ലോ ഇവരുടെ മെയിൻ അല്ലേ. ഹലോ ചേട്ടാ.
2: ഹലോ ഹലോ,
0: പറഞ്ഞോ പറഞ്ഞോ.
2: ആണോ,
0: എന്താ ചെയ്യുന്നേ?
2: ഡ്രൈവറാണ്.
0: ഓക്കെ ഏട്ടാ, ശരി ശരി ശരി, താങ്ക് യു. ചോദിച്ചു ചോദിക്കല്ലേ, പ്ലീസ്.
1: വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്.
0: നമ്മൾ തീർച്ചയായിട്ടും തരാം. അപ്പൊ നമുക്ക് ഒരു ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകട്ടോ.
3: കാറ്റമോൺ ജിം ഇപ്പോൾ പറവൂരിലും നിരവധി സിനിമാ താരങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള സെലിബ്രിറ്റി ട്രെയിനർ ഷൈജിൻ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ സ്ലോട്ട് ഇന്ന് തന്നെ ഉറപ്പാക്കുക. നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: Musically yours. You are listening to Rainbow FM Kochi 107.5.
5: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
6: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ.
5: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ഓണ്ടുഗോ ട്രൈ ടൈം മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞ സംഗതികളെ നേടിയെടുത്ത മിടുക്കന്മാരുടെ വിജയഗാഥകൾ, മിടുക്കികളുടെ വിജയഗാഥകൾ അല്ലേ വിദ്യ?
1: അതന്നെ, അതാണ്.
0: പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, കഴിഞ്ഞു പ്രോഗ്രാം.
1: അതെ,
0: ഒരുപാട് ഇഷ്ടത്തോടെ വിളിച്ച എല്ലാവർക്കും നന്ദി. അടുത്തൊരു പരിപാടിയിൽ ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ
1: കേട്ടുമുട്ടും.
0: എന്തായാലും ഇനി 10 മണിക്ക് അരികയിൽ കേട്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക്. ഒരുപാട്
1: ഇഷ്ടത്തോടെ ശരത്ത്, എന്താ പറയാൻ പോണത്? എന്താ പറയാൻ പോണെങ്കിൽ
0: നമ്മൾ ഉണ്ടാവണ്ടേ?
1: പിന്നെ വേണ്ടേ?
0: നമ്മളല്ലേ അരികെ ഉള്ളത്?
1: പിന്നെ അല്ലാതെ.
0: എന്നാലും അരികെ പോലത്തെ ഫീൽ ഇട്ടില്ല ഇന്ന ദിവസം. പല ആൾക്കാരും അങ്ങനെ ഒരുപാട് സങ്കടമുള്ളതും വിഷമമുള്ള കഥയൊക്കെ
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റ് എപ്പോഴും പോസിറ്റീവ്
0: പോസിറ്റീവ് ആയിരിക്കും. അതാണ് എപ്പോഴും ലാസ്റ്റ് ശുഭം എന്ന് എഴുതി കാണിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് നമുക്ക്. പ്രിയരെ, അവസാനിപ്പിച്ചോ?
1: അപ്പൊ ഇന്നത്തെ ഓൺ ദ ഗോ ടൈറ്റ മ്യൂസിക്കിൽ ഒരുപാട് വിശേഷങ്ങളുമായി കൂടെ നിന്നവർക്കും കൂടെ കേട്ടിരുന്നവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ
0: തൽക്കാലത്തേക്ക് ദിസ് ഈസ് മീ ആർജി ശരത്,
1: മീ വിദ്യ
0: സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5 മ്യൂസിക്കലി.
1: യെസ്.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിൽ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ട് എന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാവില്ല എന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൌജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യമില്ല എന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കം. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. അമൃതം ന്യൂട്രി മിക്സിന്റെ നിർമ്മാണത്തിലെയും വിതരണത്തിലെയും അപാകത പരിഹരിക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. ന്യൂട്രിമിക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലാതല സംവിധാനമൊരുക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്

0: എ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് സിപിഐഎം. എസ് ഐ ടി കുറ്റപത്രം വന്നതിന് ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേർ അറസ്റ്റിലായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വെർദയെ നേരിടും. ബെൽജിയം ഈജിപ്ത് മത്സരം 12:30. പുലർച്ചെ 3:30 സൌദി അറേബ്യ ഉറുഗ്വേ മത്സരം. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: News Rainbow. இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.

ഭാരതിരാജ, ഇന്ത്യൻ സിനിമാവിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ. ഇയക്കുനർ, തയ്യാറിപ്പാളർ, നടികർ, സ്ക്രീൻ റൈറ്റർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സിംഗർ, ഇപ്പോൾ എല്ലാ വിധത്തിലുമേ ബെസ്റ്റിനു

നമ ഭാരത രാജ. ചിന്നസ്വാമി പെരിയമായ തേവർ, ഇതാ ഭാരതരാജാവുടെ ഉണ്മയാണ് പേർ. തേനി മാവട്ടത്തിലെ അല്ലിനഗരം ഗ്രാമത്തിലെ പെരിയമായ തേവറുടെയോ മീനാക്ഷി അമ്മാളുടെയോ 5-ാമത് മകൻ താ ഭാരതരാജാ.

16 വയതിലെ കിഴക്കു പോകുംറയിൽ സിഗപ്പ് റോജാക്കൾ നിഴലുകൾ അലൈകൾ ഒഴിവതില്ലേ, ടിക് ടിക് ടിക്. ഒരു കൈദീൻ ഡയറി, മുതൽ മര്യാദ, കടലോര കവിതകൾ, വേദം പുതിയത്, കിഴക്ക് സീമയിലെ കറുത്തമ്മ, താജ്മഹൽ. ഇപ്പടി കിട്ടത്തട്ട 40 പടങ്ങൾ ഡയറക്ട് പണിയർക്കാർ ഭാരതരാജ.

1999 ഭാരത രാജ ഡയറക്ട് പണ താജ്മഹാൽങ്കിറ പടത്തിലെ ഹീറോ ആയി നടിച്ചത് അവർ പയ്യ മനോജ് ഭാരത രാജാതാ. അൺഫോർച്ചുനേറ്റ്ലി പോന വർഷം മനോജ് ഇറന്നിട്ടാർ. തൻ മകനോടെ എഴുപക്കപ്പുറം ഭാരത് രാജ റൊമ്പവേ അപ്സെറ്റ് ആയിട്ടാർ. അവരുടെ ഹെൽത്തും റൊമ്പ വീക്കായിട്ടാർ. ഭാരത് രാജ കടൈസിയ ഡയറക്ട് പണ തമിഴ് തിരപ്പടം വീണ്ടും ഒരു മര്യാദ. ഇത് വന്ന് 2020 റിലീസ് ആച്ച്. ഭാരത് രാജ പടങ്ങളോടിയ ഇന്നൊരു ഹൈലൈറ്റ്സ് വന്ന് പാടലുകൾ താ. ചില പടങ്ങൾ സുമാരായി ഇരുന്നാലും പാടലുകൾ മികപ്പെരിയ ഹിറ്റ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലൊവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലെഗ്രിനിയുമായി ബ്രാറ്റിസ്ലാവിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രസിഡൻഷ്യൽ പാലസ് ഗ്രൗണ്ടിൽ നടന്ന യോഗ്യാഭ്യാസ പരിപാടികൾക്ക് ഇരു നേതാക്കളും സാക്ഷ്യം വഹിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടായെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമമുണ്ടാകില്ല എന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. യാത്രാ സൌജന്യം ഓർഡിനറി വിഭാഗം ബസ്സുകൾക്ക് മാത്രമാണ് ബാധകമെന്നും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ലഭ്യമല്ല എന്നും KSRTC. കേരളത്തിൽ സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കം. പൊതുജനങ്ങൾക്ക് sc.census.gov.in പോർട്ടൽ വഴി കുടുംബവിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. പതിനാറ് ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്ന പദ്ധതി UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കോഴിക്കോട് തിക്കൊടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 159 പേർ അറസ്റ്റിലായി. 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീണ്ടുനിൽക്കുന്ന വായനാ മാസാഘോഷത്തിനും വായനാ ദിനമായ June 19 തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. നഗര ജൈവ വൈവിധ്യ സൂചികയുടെയും പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി ഘടനയുടെയും ഉദ്ഘാടനം നാളെ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ഫിഫ ലോകകപ്പ്

0: ഇന്ന് രാത്രി 9:30 സ്പെയിൻ കേപ് വദയെ നേരിടും. ബെൽജിയം ഈജിപ്റ്റ് മത്സരം 12:30. പുലർച്ചെ 3:30 സൗദി അറേബ്യ യുറുഗേയും പോരാട്ടം. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: Rainbow FM presents Triumph of Waves. Triumph of Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. It is the World Cup time. 15 രാത്രി 9:30 സ്പെയിൻ വേഴ്സസ് കാപ്പോ വേർദെ. 16 പുലർച്ചെ 12:30 ഗ്രൂപ്പ് ജിയിൽ ബെൽജിയം വേഴ്സസ് ഈജിപ്ത്. പുലർച്ചെ 3:30 സൗദി അറേബ്യ വേഴ്സസ് ഉറുഗ്വേ. രാവിലെ 9:30 ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
1: ഉലക സഞ്ചാരം.
4: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണേ. മഴ എങ്ങനെയുണ്ട്, മഴയൊക്കെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കേട്ട് തുടങ്ങി. ആ തുടങ്ങിയതിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം പലയിടങ്ങളിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം ആദ്യം ഉണ്ടായിരുന്നെങ്കിലേ, പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇതിലും ഭേദം ചൂടായിരുന്നു. ഇതിപ്പോൾ തുടങ്ങിയിട്ട് നിർത്തുന്നില്ലല്ലോ. ഇത് കാലവർഷം വന്നതാണോ, അല്ലെങ്കിൽ സീസണ് മുമ്പുള്ള മഴയാണോ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മഴ വരുന്നതിന് മുൻപ് വരെ മഴ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന നമ്മൾ മഴ നിർത്താതെ പെയ്തു തുടങ്ങിയപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് കൂടെ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് അത്യാവശ്യം നല്ല ബ്രേക്കൊക്കെ മഴ എടുക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി മഴ നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ട്, നമ്മൾ മഴയോടും പ്രകടിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളുടെ മൺസൂൺ യാത്രകൾക്ക് തുടക്കമായി എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് മഴ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ചിലയിടങ്ങളിലേക്കുള്ള യാത്രയൊക്കെ. ആ പിന്നെ ആകട്ടെ, മഴ വരട്ടെ, മഴ വന്നിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈബ് ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു ചിന്ത. ഉറപ്പായിട്ടും മഴയത്ത് എല്ലായിടങ്ങളിലും പോയി കഴിഞ്ഞാൽ ആ സ്ഥലം മഴയില്ലാത്തതിനേക്കാളും മഴയുള്ളപ്പോൾ പോയി കഴിഞ്ഞാൽ കാണാനുള്ള ഒരു ഭംഗി ഒരു പടി കൂടും, അല്ലെങ്കിൽ വളരെയധികം വർദ്ധിക്കും. അത് ഉറപ്പാണ്. നമ്മളിപ്പോൾ ഹൈറേഞ്ച് യാത്രകൾ, മഴ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പല ഹൈറേഞ്ച് യാത്രകളും ഉണ്ടല്ലോ. മനോഹരമായ മലഞ്ചെരുവിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ദൂരെ കാണുന്ന മലനിരകളും നമ്മൾ കയറാൻ പോകുന്ന മലനിരകളിലേക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ, നേരത്തെയാണെങ്കിൽ ഒരു മാസം മുൻപായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഉണങ്ങിയ പുല്ലും അല്ലെങ്കിൽ ചെടികളൊക്കെ ഉണങ്ങി നിന്നിരുന്നെങ്കിൽ ഒരുപാട് പച്ചപ്പ് കാണാതെ മല കയറിയിരുന്നെങ്കിൽ, ഇപ്പോൾ അതൊക്കെ മാറി കംപ്ലീറ്റ് ഉണങ്ങിയ പുല്ലുകൾ മാറി പച്ചപ്പുല്ലുകൾ വന്നു, ഇലകളെല്ലാം വളരെ തളിർ ഇലകൾ വരുന്നു. ഒപ്പം മലമുകളിൽ പെയ്യുന്ന മഴ ചെറിയ ചെറിയ നാര് പോലത്തെ നൂല് പോലത്തെ വെള്ളച്ചാട്ടങ്ങളായി പലയിടത്തും താഴേക്ക് വരുന്നു. എല്ലായിടത്തും വെള്ളമാണ്, വെള്ളത്തിൻ്റെ ഒരു പരിപാടിയാണ്. ഹൈറേഞ്ച് മാത്രമല്ല കേട്ടോ, നമ്മളുടെ കൊച്ചി കായലിലേക്ക് പോലും മഴയത്തിങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അതിനി അപ്പുറത്തുള്ള അറബിക്കടലിലേക്കാണെങ്കിലും ബാക്കി ഇടയിലൊക്കെ കാണുന്ന ചെറു തോടുകളിലേക്കും പാടത്തേക്കും എന്ന് വേണ്ട, വീടിൻ്റെ അകത്തുനിന്ന് ജനൽ വഴി പുറത്തേക്ക് മഴയെ നോക്കി ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അത് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ മൺസൂൺ യാത്ര തുടങ്ങുന്നു, തുടങ്ങി എന്ന് തന്നെ പറയാൻ പറ്റും. വീടിനകത്തെ പോസ്റ്റായിട്ട് മഴ കാരണം പുറത്ത് പോവാതെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തുള്ള മാവിലും പ്ലാവിലും ഒക്കെ വീഴുന്ന മഴത്തുള്ളികൾ അവിടുന്ന് തെറിച്ച് വീഴുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ സീസണിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ഈ സ്ഥലം ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളങ്ങനെ അധികം ചർച്ച ചെയ്തിട്ടില്ല. ഒരെണ്ണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെ പറയും, പുള്ളിക്കാനം ആയിരിക്കുമല്ലേ. അതെ, ഒരെണ്ണം പുള്ളിക്കാനമാണ്, ഒരെണ്ണം മാത്തേരാനാണ്. ഈ മഴക്കാലത്താണ് ഒരുപക്ഷെ ഒത്തിരി പേർ ഈ രണ്ട് സ്ഥലങ്ങളെയും പറ്റി കേൾക്കുന്നത് പോലും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്തേരാനിലും പുള്ളിക്കാനത്തൊക്കെ ഒത്തിരി തവണ പോയ പലരും, വിനു ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഒത്തിരി പോയിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഞാൻ നിങ്ങളല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളിക്കാനം റീലുകൾ ഒരുപാട് നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നു, കറങ്ങുന്നു, അതുവഴി പുള്ളിക്കാനത്തേക്ക് ഒത്തിരി പേർ പോകുന്നു. എന്താണെങ്കിലും എല്ലാവരും പുള്ളിക്കാനത്തേക്ക് പോകുമ്പോൾ ട്രെൻഡിനൊപ്പം സഞ്ചരിച്ച് നമ്മളും ഇന്ന് പുള്ളിക്കാനത്തേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്കാനത്തേക്ക് നമ്മൾ പല യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാനം വരെ എന്ന രീതിക്കല്ലായിരുന്നു. പുള്ളിക്കാനം വഴി വാഗമൺ, അല്ലെങ്കിൽ പുള്ളിക്കാനം വഴി ഇലവിഴ പൂഞ്ചിറ, ഇങ്ങനെ പല കണക്ഷൻ പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പുള്ളിക്കാനത്തേക്ക് മാത്രമായിട്ടൊരു യാത്ര എന്ന രീതിയിൽ നമ്മൾ പുള്ളിക്കാനത്തെ മൈൻഡ് ചെയ്തില്ലായിരുന്നു. നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ്, അവിടെ വണ്ടി നിർത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രത്തോളം ചർച്ചയാകുന്ന രീതിയിൽ പുള്ളിക്കാനം റീലുകൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുള്ളിക്കാനത്തേക്ക് പുറപ്പെടാൻ പോകുന്നു. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്നോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ളവരും മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവരും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള തൃശ്ശൂരും ഇപ്പുറത്തുള്ള കോട്ടയംകാരും അപ്പുറത്തുള്ള

ആലപ്പുഴക്കാരും ഇടുക്കിക്കാരും ഇത്രയും പേരായിരിക്കുമല്ലോ ഇത് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു ദിവസം, ഒരൊറ്റ ദിവസം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഏറ്റവും മനോഹരമായ ഒരു യാത്ര നടത്തി എന്ന സന്തോഷത്തിൽ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാറ്റി വയ്ക്കുക, ഒരു ദിവസം ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ പോയി മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഉലകസഞ്ചാരം നമ്മൾ കുറച്ച് നാളായിട്ട് എല്ലാവർക്കും വൺ ഡേ പോയി വരാൻ പറ്റുന്നൊരു ഇടത്തേക്ക് നമ്മളങ്ങനെ പോയിട്ടില്ല. നമ്മളെല്ലാം ദൂരയാത്രകൾ പിടിക്കുമായിരുന്നു. ഇന്നിങ്ങനെ പിടിക്കാൻ കാര്യം ഈ മൺസൂണിൽ തന്നെ പ്ലാൻ ചെയ്യണം. ഇത് റേഡിയോയിലൂടെ കേട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ട് പൊക്കൊള്ളണം. പുള്ളിക്കാനം പോവാത്തവരായിട്ട് ഇനി ആരും ഉണ്ടാകരുത്. ആഹാ, വാശിക്ക് തന്നെയാണ്. ടി ഉലക സഞ്ചാരത്തിന്റെ പുള്ളിക്കാനം യാത്ര ഇവിടെ തുടങ്ങുവാണ്. കൂടെയുള്ളത് വിനുവാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

ടി ഉലകസഞ്ചാരത്തിന്റെ മൺസൂൺ യാത്രകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ റീൽസിലൊക്കെ ഒരുപാട് ഒരുപാട് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയ പുള്ളിക്കാനത്തേക്കുള്ള യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. ഈ യാത്രയുടെ പ്രത്യേകത അടുത്ത ദിവസം തന്നെ പൊക്കോളം കേട്ടോ പുള്ളിക്കാനം. പുള്ളിക്കാനം ഒരുപാട് ദൂരത്തൊന്നുമല്ല, നമുക്ക് ചെന്നെത്തി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പാകത്തിന് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വളരെ അടുത്തുള്ള സ്ഥലമാണ്. പിന്നെ പോകുമ്പോൾ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഏറെക്കുറെ എല്ലാവരും പോകുന്നതെന്ന് വിചാരിക്കുവാണ്. ഇനിയിപ്പോൾ കോട്ടയത്തു നിന്നാണ് പോകുന്നതെങ്കിൽ, കോട്ടയത്തു നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കോട്ടയത്തു നിന്ന് ലൊക്കേഷൻ പുള്ളിക്കാനം വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരുന്ന റൂട്ടിലൂടെ പോരുത്. അതിൻ്റെ കാരണം നമ്മൾ തൊടുപുഴ കാഞ്ഞാർ നിന്ന് പുറപ്പെടുന്ന, അവിടെ നിന്ന് വാഗമണിലേക്ക്, പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് പുറപ്പെടുന്ന ആ റോഡിലൂടെ പോകണം. ഈ യാത്ര നമ്മൾ അങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് ഏറെക്കുറെ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അതേ കാണിക്കുകയുള്ളൂ, പക്ഷേ രണ്ട് ഇപ്പോൾ ഓപ്ഷനായിട്ട് മറ്റ് രണ്ട് റൂട്ട് കൂടി കാണിക്കും, അതിലേ പോകരുത്. നമ്മൾ നേരെ കാഞ്ഞാർ, തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാർ ചെന്നിട്ട് അവിടെ നിന്ന് വാഗമണിലേക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് കിടക്കുന്ന റോഡിലൂടെ തന്നെ പോകണം. ആ യാത്ര തരുന്ന അനുഭവങ്ങൾ ഒരുപാടായിരിക്കും. ആ യാത്ര നമ്മളെ മറ്റ് റൂട്ടിലൂടെ പുള്ളിക്കാനത്ത് പോകുന്നതിനേക്കാളും നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാകും. ഒരു നൂൽമഴ തുടക്കം മുതൽ അവസാനം വരെ കിട്ടിക്കഴിഞ്ഞാൽ സംഗതി ഗംഭീരമാണ്. അത് കിട്ടും കേട്ടോ. അതിപ്പോൾ എല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മഴ പെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ മൺസൂൺ യാത്രകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ പുറപ്പെടുന്നു. ബാക്കി ഇപ്പോൾ കാഞ്ഞാറ് വരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാഞ്ഞാർ കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ്. കാഞ്ഞാർ ജംഗ്ഷനിൽ നിന്നും നമ്മൾ പുള്ളിക്കാനത്തേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ വാഗമണിലേക്ക് കിടക്കുന്ന റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ വർത്തമാനമൊന്നും പറഞ്ഞിരിക്കില്ല. എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വർത്തമാനമൊക്കെ നിർത്തി നമ്മളിങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കും. അത്രത്തോളം മനോഹരമായ മലഞ്ചെരുവിലൂടെയുള്ള യാത്രയാണ്. വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നു. കാഴ്ചകളെല്ലാം പച്ച പുതച്ച് കിടക്കുന്ന കാഴ്ചയാണ്. അതിനിടയിൽ ചെറിയ കോട, ലൈറ്റായിട്ട് കോട വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൂൽമഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യാത്രയില്ലേ, ഈ യാത്ര നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേർ പണ്ട് നടത്തിയിട്ടുണ്ട്. കുറച്ച് കാലം മുൻപ്, കുറച്ചധികം നാൾ മുൻപും അങ്ങനെ അങ്ങനെ അങ്ങനെ പലരും യാത്ര നടത്തിയിട്ടുണ്ട്. ഈ യാത്ര നടത്തിയവർ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സിനിമയിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ. ഈ കഥാപാത്രങ്ങൾ നടത്തിയ യാത്രകളെല്ലാം നമ്മളിങ്ങനെ സിനിമയിൽ കണ്ടിട്ട് ഇത് ഏതാണാവോ ഈ സ്ഥലം, ഇതൊക്കെ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ സീനിലെ കഥാപാത്രത്തെക്കാളും കഥാപാത്രം സഞ്ചരിച്ച വാഹനത്തെക്കാളും നമ്മൾ മുഴുവൻ നോക്കിയിട്ടുള്ളത് മുഴുവൻ ഈ മലഞ്ചെരുവിലുള്ള റൂട്ടിനെ പറ്റിയായിരിക്കും. എന്തായാലും ഏതൊക്കെ സിനിമയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഏറെക്കുറെ റൂട്ട് പിടികിട്ടും. ദൃശ്യം, ദൃശ്യം ടു, അതുപോലെ തന്നെ ഒപ്പം, ഓർഡിനറി, അവതാരം, ജോസഫ്, ഇങ്ങനെ കിടക്കുന്നു സിനിമകളുടെ ലിസ്റ്റ്. ഒരുപാട് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ റൂട്ടുകളിലൊന്ന്. നമ്മളുടെ വണ്ടിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ താളത്തിൽ പാട്ടൊക്കെ പാടി ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പുള്ളിക്കാനത്തേക്കുള്ള യാത്രയിലാണ്. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ പുള്ളിക്കാനം യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. പുള്ളിക്കാനം പുള്ളിക്കാനം എന്ന് ഈ മഴക്കാലത്ത് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പുള്ളിക്കാനം റീലുകൾ നമുക്കിങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നതൊക്കെ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്നൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മളിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അവർ ഓർക്കുന്നുണ്ടാവും ഈ പുള്ളിക്കാനം മുഴുവൻ എനിക്ക് അയച്ചു തന്നിട്ട് എന്തിനാണെന്ന്. എല്ലാവരുടെയും കയ്യിൽ പുള്ളിക്കാനം കിട്ടിയിട്ടുണ്ട്. ആ പുള്ളിക്കാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാഞ്ഞാറിൽ നിന്നൊരു 17 കിലോമീറ്ററാണ് കേട്ടോ. കാഞ്ഞാറ് മുതലാണ് നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എറണാകുളത്ത് നിന്നല്ലേ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എറണാകുളത്ത് നിന്നാണ്. ഇതെല്ലാം നമ്മൾ കണ്ട കാഴ്ചകളാണല്ലോ. കാഞ്ഞാറിൽ നിന്നുള്ള ആ ഒരു 17 കിലോമീറ്റർ ദൂരം പിന്നിടാൻ നമുക്ക് എത്ര സമയമെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് സമയമെടുത്ത് പയ്യെ പോയാൽ മതി. കാരണം ഈ ഒരു 17 കിലോമീറ്റർ ദൂരം തരുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വ്യൂ പോയിന്റ് കാണുന്നിടത്ത് വണ്ടി നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ. വ്യൂ പോയിന്റ് എവിടെ കണ്ടാലും നമ്മൾ വണ്ടി നിർത്തും, കാഴ്ചകളൊക്കെ കാണും, ഫോട്ടോസ് എടുക്കും, തിരിച്ചു വരും. ഈ റൂട്ടിൻ്റെ പ്രത്യേകത, ഈ ചുരം റോഡിൻ്റെ പ്രത്യേകത, അതായത് കാഞ്ഞാറിന്ന് വാഗമണിലേക്ക് കിടക്കുന്ന റോഡിൻ്റെ പ്രത്യേകത, മുഴുവനും വ്യൂ പോയിൻ്റാണ്. നമ്മൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും, ഓരോ വളവ് തിരിയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ കയറ്റം കയറുമ്പോഴും ഒക്കെ വണ്ടി നിർത്തി ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കണം. പുതുമഴ പെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലും അല്ലെങ്കിൽ സൈഡിലൊക്കെ കാണുന്ന ആ പുല്ലുകളും ചെടികളൊക്കെ ഉണങ്ങി നിന്നിരുന്നെങ്കിൽ ഇപ്പം അതൊക്കെ മാറി കംപ്ലീറ്റ് പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ആസ്വദിച്ച് ഓരോ മലകളിൽ കോട വന്ന് മൂടുന്നതൊക്കെ കണ്ട്, നമ്മൾ പോകുന്ന റോഡിൽ കോട വരുന്നത് കണ്ട്, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് മഴ പെയ്യുന്നത് കണ്ടൊക്കെയുള്ള യാത്രയാണ്. അതുകൊണ്ട് സമയമെടുത്ത് പോയാൽ മതി. പുള്ളിക്കാലത്ത് ആദ്യം ചെന്നിട്ട് ട്രോഫിയൊന്നും കിട്ടാനില്ലല്ലോ. പയ്യെ പയ്യെ നമ്മൾ പോകുകയാണ്. പിന്നെ റോഡാണെങ്കിലും അത്യാവശ്യം നേരത്തെ പറഞ്ഞപോലെ ചുരം റോഡാണ്, നല്ല കുത്തനെയുള്ള കയറ്റവും സാഹസിക യാത്ര തന്നെയാണ്. അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ മതി. കാഴ്ചകളൊക്കെ ചുറ്റും ഇരിക്കുന്നവരും കൂടെ ഇരിക്കുന്നവരൊക്കെ കണ്ടിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിൽ നമ്മൾ പടങ്ങൾ എടുത്തെടുത്ത് തന്നെയാണ് പോകുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വലിയ പാറക്കെട്ട് എന്ന് പറഞ്ഞാൽ മല തന്നെയാണ്, അത് പാറ മാത്രമുള്ള കറുത്ത പാറയുള്ള മലയുടെ ഒരു സൈഡ് ചെത്തി ഉണ്ടാക്കിയിട്ടുള്ള റോഡ് വരെയൊക്കെ ചെല്ലും. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പാറക്കെട്ടാണ്. ഒരു കാരണവശാലും അതിൽ പുല്ല് മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും ഒരുപാടിടങ്ങളിൽ പുല്ലിങ്ങനെ ചെറിയ ചെറിയ തുരുത്തുകൾ പോലെ മുളച്ച് നിൽക്കുന്നത് കാണുമ്പോൾ, അതിൻ്റെ ആ പുല്ല് നിൽക്കുന്ന സ്ഥലം കറുത്ത പാറ, അതിൻ്റെ മുകളിൽ നല്ല പച്ച, അതായത് ഇളം പച്ചയുടെയൊക്കെ ആ ഒരു വളരെ മനോഹാരിത തരുന്ന നല്ല പച്ച നിറമുള്ള പുല്ലിങ്ങനെ പരന്നു നിൽക്കുന്നു. എതിർവശത്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ച പുതച്ച് കിടക്കുന്ന വലിയ മലനിരകളാണ്. ഒത്തിരി ഉയർന്ന മരങ്ങളില്ലാത്ത, നമ്മൾ വാഗമൺ മലനിരകളിലേക്ക് പറയുന്നത് പോലെ തന്നെ ആ മലനിരകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള, അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇങ്ങേപ്പുറമായിട്ടുള്ള മലനിരകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ പോരാൻ തോന്നില്ല. ഈ റൂട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് വെച്ചാലോ, നമ്മളങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊന്നും അങ്ങനെ ആൾതാമസമുള്ള ഇടമായിട്ടൊന്നും തോന്നാറില്ല, അല്ലെങ്കിൽ ഒത്തിരി കെട്ടിടങ്ങളൊന്നും കാണാറില്ല. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ റൂട്ട് സിനിമ ഷൂട്ടിംഗ് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ ഇഷ്ടം ഇടമായത്, അത്രത്തോളം ഷൂട്ടിംഗ് പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായത്, നമ്മളതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒത്തിരി സിനിമാക്കാർ സഞ്ചരിച്ച വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുള്ളിക്കാനത്തേക്ക് എത്തണം. 17 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഈ 17 കിലോമീറ്റർ

തീർന്നു പോകാതിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടി മെല്ലെ പുള്ളിക്കാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ പുള്ളിക്കാനം യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുമുണ്ട്. നമ്മൾ ഈ ഒരു സീസണിൽ മൺസൂൺ യാത്രകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം പോകുന്ന ഇടം കേരളത്തിലെ സകലമാന മനുഷ്യനും ചർച്ച ചെയ്ത പുള്ളിക്കാനമായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. കാരണം അത്രത്തോളമാണ് പുള്ളിക്കാനം ചർച്ച ചെയ്യപ്പെട്ടത്. പുള്ളിക്കാനം ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളുടെ വരവോടുകൂടി പുള്ളിക്കാനം അതൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ആ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ പുൽമേടുകളുള്ള കുന്നുകളും

കഥകളും മലഞ്ചെരുവുകളൊക്കെ പിന്നിട്ട് കുത്തനെയുള്ള കയറ്റിറക്കങ്ങളൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാനം എന്നെഴുതിയ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ഇടത്തേക്ക് നമ്മൾ എത്തുവാണ് കേട്ടോ. തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ തേയിലയോ അല്ലെങ്കിൽ മനുഷ്യർ കൃഷി ചെയ്യുന്ന ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായില്ല. പ്രകൃതിയുടെ കൃഷികൾ മാത്രമാണ് കണ്ടിരുന്നത്. ഇനി അങ്ങോട്ടേക്ക് തേയിലയാണ്, തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ തേയിലത്തോട്ടങ്ങൾ. തേയിലത്തോട്ടങ്ങൾ ഏത് സമയത്ത് പോയാലും മനോഹരമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരത് കട്ട് ചെയ്ത് നിർത്തി മനോഹരമാക്കി നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും കാറ്റാടി മരങ്ങൾ പോലത്തെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ മൂന്നാറത്തെ തേയിലയേക്കാൾ വാഗമൺ മലനിരകളിലെ തേയിലകൾക്കുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെടികളായിരിക്കും, ഒരുപാട് വലുപ്പമില്ലാത്ത ചെറിയ ചെടികൾ. അതിങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ കാണുന്നൊരു ഭംഗി. ഒപ്പം പൊടിമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ പോലെ നമ്മൾ എറണാകുളത്തൊക്കെ പെയ്യുന്ന പോലെ നിന്നങ്ങോട്ട് പെയ്തു കളയില്ല, നൂലായിട്ട് കുറേ സമയം നിന്ന് ചിലപ്പോൾ വൈകുന്നേരം വരെ പെയ്യും. എന്നാലും കട്ടിക്ക് പെയ്യുന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കണമെന്ന് തോന്നിയാലും പനി പിടിക്കാതെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞു കുളിക്കാതെ ആ മഴയത്തൊന്ന് ഇറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരാം. പുള്ളിക്കാനം ജംഗ്ഷനിലെത്തിയിട്ടോ, ജംഗ്ഷനിലെത്തിയപ്പോൾ പകലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ ഒരു 10-11-12 മണിക്കൊക്കെയാണ് എത്തുന്നതെങ്കിൽ കോട വന്ന് മൂടിപ്പോകുന്ന തരത്തിൽ നമ്മൾ റീലിൽ കണ്ട പുള്ളിക്കാനം അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുള്ളിക്കാനത്തെ കുറ്റം പറയരുത്, എവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച പുള്ളിക്കാനം ഇതല്ലല്ലോ, ഞങ്ങൾ പോകുകയാണ്, ഇത് കംപ്ലീറ്റ് തട്ടിപ്പായിരുന്നു, അങ്ങനെയൊന്നുമല്ല. നമ്മളൊന്ന് കാത്തിരിക്കണം. പുള്ളിക്കാനത്ത് പോയാൽ നമ്മൾ റീലിൽ കണ്ട പുള്ളിക്കാനം ചിലപ്പോൾ ചെന്നവാട തന്നെ കണ്ടെന്ന് വരില്ല. ചെന്നവാട ഒരു ചെറിയ ജംഗ്ഷൻ, ഇതാണ് പുള്ളിക്കാനം. ഇതിലെവിടെ പുള്ളിക്കാനം എന്നൊക്കെ തപ്പി നടക്കരുത്, അത് തന്നെയാണ് പുള്ളിക്കാനം. ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ വാഗമണിലേക്ക് പോവാം. ലെഫ്റ്റും റൈറ്റും വഴികളുണ്ട്, നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. എന്നാലും ആ ഏരിയ തന്നെ നമ്മൾ കിടന്ന് കറങ്ങിക്കൊള്ളം കോട വരുന്നത് വരെ. നമ്മൾ ഉദ്ദേശിച്ച കോട വന്ന് മൂടുന്ന നൂൽ മഴകൾ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ പെയ്യുന്ന പുള്ളിക്കാനം കാണാൻ വേണ്ടി. തൊട്ടടുത്ത് തന്നെയുള്ള ചായക്കട, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, 3-4 ചായക്കടകൾ അവിടെയുണ്ട്. തനിനാടൻ ചായക്കടയാണ്, അവിടുന്ന് ചായ വാങ്ങിക്കുക. എന്നിട്ട് കടയുടെ അകത്തിരുന്നോ കടയുടെ വാതിൽക്കലിരുന്നോ കുടിക്കണ്ട, ആ ചായയുമായിട്ട് 2 സ്റ്റെപ്പ് നടന്ന് തൊട്ടടുത്ത് കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെ അരികിലും അല്ലെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് ചെറിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ജംഗ്ഷനിലുള്ള കടയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ആ പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് ചായ കുടിക്കാനും ആ ചേട്ടൻ സൗകര്യം ഒരുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കസേര നിട്ട് തരില്ല, ഗ്ലാസ്സുമായിട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് കഴിഞ്ഞാൽ ദേ ആ ഗ്ലാസ് വന്നിട്ട് പൊക്കോട്ടാ ഇങ്ങനെയൊന്നും പറയില്ല. കാരണം അവർക്കിത് ശീലമാണ്. റൈഡേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഗ്ലാസ്സുകളുടെ എണ്ണം കടയിൽ കുറയാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഗ്ലാസ്സുകൾ ദൂരേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ഉയരം കൂടും തോറും ചായയുടെ രുചിയൊക്കെ കൂടും എന്ന് പറയുന്ന പോലെ തേയിലത്തോട്ടങ്ങൾ കണ്ട് തേയിലത്തോട്ടങ്ങൾ ഉള്ള ഇടത്തിൻ്റെ അല്പം മുകളിലായിട്ടുള്ള പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൂരെ നമ്മൾ വളരെ ഇഷ്ടത്തോടെ ഒരുപാട് കാലം മുമ്പേ പോയി തുടങ്ങിയ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ഇപ്പോഴും കാണുന്ന വാഗമൺ മലനിരകളൊക്കെ കണ്ടുകൊണ്ട് ആ തേയിലയുടെ വൈബ് പിടിച്ച് നല്ല തണുപ്പും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൂരെ നിന്ന് വരുന്ന ഉയരത്തിൽ നിന്ന് ഇങ്ങനെ മെല്ലെ താഴ്ന്ന് വരുന്ന കോടയൊക്കെ കണ്ടുകൊണ്ട് ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. ഈ ഒരു ചായ, ഈ ഒരു 12 രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. പക്ഷേ ഈ ഒരു ചായ കുടി നമുക്കൊരു 1-1.5 ചായ കുടിയായിരിക്കും ചിലപ്പോൾ ഈ സീസണിലെ കംപ്ലീറ്റ് യാത്രകളും മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ള കലക്കനൊരു ചാർജ് ആയിരിക്കും ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഇതാണ് പുള്ളിക്കാനം, ഇത്രയേ ഉള്ളൂ പുള്ളിക്കാനം. പക്ഷേ നമ്മളവിടെ ഇരിക്കണം ഒരു വൈകുന്നേരം വരെ. സൂര്യൻ അറബിക്കടലിൻ്റെ പുറകിൽ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളറിയുന്നത് സൂര്യൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സൂര്യൻ സ്റ്റാൻഡ് വിട്ട് പോകുമ്പോൾ ഉടനെ തന്നെ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കോടയുണ്ട്, അതിങ്ങനെ മെല്ലെ താന്നുകൊണ്ടിരിക്കും. സൂര്യൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ നാട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നൊരു കോടയും കോടയ്ക്കൊപ്പം വരുന്ന ഒരു മഴയുമുണ്ട്. ഇതും കൂടി കണ്ടിട്ടേ, ഈ ഒരു വൈബ് കൂടി പിടിച്ചിട്ടേ അവിടുന്ന് തിരിച്ചു വരാൻ പാടുള്ളൂ. ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം ബാക്കിയുണ്ടാവും. ഈ പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്കും ഇടത്തേക്കും സ്ട്രൈറ്റും ഒക്കെ ഓരോ കിലോമീറ്റർ വീതം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാൽ മതി, മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. തിരക്കില്ലാത്ത റൂട്ടാണ്, ഒരുപാട് തിരക്കുള്ള സ്റ്റേറ്റ് ഹൈവേ പോലത്തെ അങ്ങനെ വലിയ തിരക്കില്ലാത്ത റൂട്ടായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സൈഡിൽ വണ്ടി നിർത്തിയിട്ട് സമാധാനത്തിൽ തേയിലത്തോട്ടമൊക്കെ കാണുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോയ എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു കിടക്കുന്ന പണ്ട് കാലത്ത് വളരെ പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്ന ആഡംബരമൊക്കെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഇപ്പം പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. ആ കെട്ടിടങ്ങൾ പോലും പൊളിഞ്ഞാണ് കിടക്കുന്നത്, പക്ഷേ അതൊക്കെ പോലും എന്ത് പൊളിയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ തോന്നിപ്പോകും കേട്ടോ. അങ്ങനത്തെ 1-2 കെട്ടിടങ്ങൾ ഈ പുള്ളിക്കാനത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വണ്ടി നിർത്തിയിട്ട് അനുമതിയോടുകൂടി കയറാൻ പറ്റുള്ളൂ. എന്നാലും അവിടുത്തെ ആ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 ഫോട്ടോ എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ കടത്തി വിട്ടോളും. നേരെ ചെന്നിട്ട് ആ കെട്ടിടത്തിൻ്റെയൊക്കെ മുന്നിൽ നിന്നിട്ട് കെട്ടിടമൊക്കെ പുറകിൽ പൊളിഞ്ഞ് കിടക്കുവാണ്, കരിങ്കൽ ഭിത്തിയുള്ള കെട്ടിടമാണ്, അതിൻ്റെ മുന്നിൽ കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെയൊക്കെ മുന്നിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിന്ന് കുറച്ച് പടങ്ങളൊക്കെ എടുക്കുക. ഒപ്പം തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ സാധാരണ സ്കൂൾ കാലം മുതൽ നമ്മൾ ട്രിപ്പുകൾ ചെയ്യാറുള്ളത് പോലെ ചെടി തിക്കായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പോകാനുള്ളൊരു വഴിയുണ്ടല്ലോ, അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുക, പിന്നെ 2 പോസ് ചെയ്യുക, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും
സന്ധ്യാകാറായിട്ടുണ്ടാവും.

സന്ധ്യയായി കഴിയുമ്പോൾ കോട വരും, നൂൽമഴ വരും. എന്നിട്ട് ഇതെല്ലാം കാണുന്നതോടൊപ്പം തന്നെ ആ ജംഗ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കയറിയ പാറപ്പുറത്ത് നിന്ന് താഴേക്കൊക്കെ നോക്കുമ്പോൾ വെള്ളം അരുവി ഒഴുകുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം വീഡിയോയും നമ്മൾ പുള്ളിക്കാനം എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിഭീകരമായ വമ്പൻ വെള്ളച്ചാട്ടം എന്ന് പ്രതീക്ഷിച്ചല്ലരുത്, സാധാരണ ഒരു അരുവിയുടെ ഒഴുക്കാണ്. ആ ഒഴുക്കിൻ്റെ ഒരു പാറയിൽ നിന്ന് ഒരു അരമീറ്റർ മാത്രം താഴേക്ക് വീഴുന്നതാണ് ആ വെള്ളച്ചാട്ടം. അത് തൊട്ടടുത്ത് പോയിട്ട് വളരെ മികച്ച കഴിവുള്ള കലാകാരനായിട്ടുള്ള ക്യാമറമാൻ തൊട്ടടുത്തിരുന്ന് പകർത്തിയതുകൊണ്ട് നമുക്കത് വലിയ വെള്ളച്ചാട്ടമായിട്ട് കാണാൻ പറ്റും. ക്ലോസ് ഷോട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്കും റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു വീടിൻ്റെ അരികിലൂടെ പോയി അപ്പുറത്ത് വെള്ളച്ചാട്ടം കാണുന്ന ദിക്കിലേക്ക് ചെന്നിട്ട് അവിടെ കുറേ ബൊഗേൺവില്ല, നമ്മൾ ആ വയലറ്റ് കളറിലുള്ള ബൊഗേൺവില്ല ഇങ്ങനെ കട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു വീടിനെ മറയ്ക്കുന്ന രീതിയിൽ. അതിൻ്റെയൊക്കെ സൈഡിലൂടെ പോയിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയും വൈബ് പിടിക്കണം. കാലൊക്കെ വെള്ളത്തിലിട്ടിരിക്കണം. അട്ട അതിലൂടെ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അട്ടയ്ക്ക് കയറാൻ അനുമതി കൊടുക്കാതെ, അവസരം കൊടുക്കാതെ അവിടെ നിന്നും കുറേയധികം ഫോട്ടോസൊക്കെ എടുക്കണം. ആ വെള്ളമൊഴുകി വരുന്ന കനാലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തോടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഒരു കാറ്റാടിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റാടി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലിരിക്കുന്നു, വെള്ളം മുകളിൽ താഴേക്ക് ഒഴുകി വരുന്നു, തൊട്ട് പിന്നിലായിട്ട് കാറ്റാടി, കാറ്റാടിക്ക് ചുറ്റും തേയിലത്തോട്ടങ്ങൾ, തേയിലത്തോട്ടത്തിൻ്റെ പിന്നിലായിട്ട് പച്ച പുതച്ച് കിടക്കുന്ന മലനിരകൾ, അതിൻ്റെ മുകളിലായിട്ട് കോട ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം KSRTC ബസ്സൊക്കെ മെല്ലെ വല്ലപ്പോഴൊക്കെ ആണെങ്കിലും പാസ് ചെയ്ത് കുമളിക്ക് പോകുന്ന വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ കൂടി വെച്ചാൽ ഗംഭീര ഫ്രെയിമാണ്. ഇതിനപ്പുറം വെക്കാൻ മറ്റൊരു ഫ്രെയിം നമ്മുടെ ചുറ്റും ചിലപ്പോൾ ഈ സീസണിൽ ഉണ്ടാകില്ല. അങ്ങനെ ട്രെൻഡിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പുള്ളിക്കാനം കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ നേരെ തിരിച്ചു വരുവോ കേട്ടോ. ഒരുപാട് യാത്രകൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മഴക്കാലം മുഴുവനും നമ്മൾ സുരക്ഷിതമായ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോരുന്നത്. ഇത്രയും നേരം പുള്ളിക്കാനത്തോട് ചുറ്റിക്കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നുള്ളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം അരികയിലേക്ക്. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും. അരികെ ഞങ്ങളുണ്ട്. ഞാൻ ആർജ ശരത്.
1: ഞാൻ ആർജവിദ്യ.
0: ഇന്നത്തെ അരികയിൽ നമ്മൾ പറയാൻ പോകുന്നത്, വിദ്യ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിദ്യ എന്നാ പറയത്, ആ ഒരു തിരികെ വന്ന ആളെ കുറിച്ചിട്ട്.
1: ഇപ്പം നമ്മളെ ഏറ്റവും ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഒരാൾ, നമുക്കൊരിക്കലും നഷ്ടപ്പെടരുതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരാൾ നമുക്ക് നമ്മളുടെ കൈവിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം ഉണ്ടല്ലേ.
0: വിധിവൈപര്യത്തം കൊണ്ടാവാം, അല്ലെങ്കിൽ കോണ്ടാക്ട് പോയത് കൊണ്ടാവാം, എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മളെ വിട്ടുപോകുന്ന ചില മനുഷ്യർ.
1: അതെ, നമ്മൾ ഒരിക്കലും വിട്ടുപോവില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു സമയത്തും നമ്മളുടെ വെളിപ്പുറത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളെ
0: വിട്ടുപോയവർ
1: അത് ആരുമാവാം അല്ലേ.
0: അതെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആനന്ദ് ജോണി പറഞ്ഞത് മിണ്ടി മിണ്ടി മിണ്ടാതായ പോലെ കുറിച്ചിട്ടാണ്. അതൊരു ഇന്റൻഷനലി പോകുന്നതാണ്.

0: യു എസ് എന്നാണ്.
1: യു എസ് എന്നാണ് അമേരിക്ക എന്നുള്ള കോള് വന്നത് നമുക്കിപ്പോ അല്ലേ.
0: അതെ,
1: എന്താണ് അമേരിക്കൻ വാർത്തകൾ?
0: അമേരിക്കൻ വാർത്തകൾ ഇവിടെ പട്ടാപ്പകലാണ്, ഉച്ചയാണ്, നല്ല ചൂടുണ്ട്. ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റാണ്, നമ്മുടെ കേരളത്തിന് സമാനമായ
1: കാലാവസ്ഥ,
0: പറയാം, പ്രകൃതിയുണ്ട്. അതെ,
1: വിദ്യയുടെ ചെറിയച്ഛന്റെ മകനൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അല്ലെ? അത് വർക്ക് ചെയ്യുന്നില്ല അവിടെ,
2: അതെ,
1: നമ്മുടെ വിദ്യയുടെ ആരോ ഒരു
0: ആണോ?
1: കസിൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്ലോറിഡയിൽ?
0: അത് ശരി, അത്
1: യെസ്.
0: ശരി.
1: അപ്പൊ
0: ഫ്ലോറിഡയിലാണോ?
1: ഫ്ലോറിഡയിലല്ലേ,
2: ഫ്ലോറിഡയിൽ,
1: ഫ്ലോറിഡയിലെ. അപ്പോ ജയൻ അല്ലേ,
0: അറിയണ്ടാണല്ലോ,
1: അറിവായിരിക്കും. നമുക്കിപ്പോ മെയിൻ കാര്യം ആ നിധിയെ കുറിച്ച് പറയലാണ്. വിദ്യയുടെ ചെറിയച്ഛന്റെ മോനോടെ നിൽക്കട്ടെ, നമുക്ക് കിട്ടിയ നിധി ആരാണ് അങ്ങേക്ക് അത്ര ഇഷ്ടത്തോടെ കൂട്ടിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയെടുത്ത് നിന്നും
2: തിരിച്ചു കിട്ടിയ ആ മൂല്യനിധി ആരാണ്? എന്താണ് വിശേഷങ്ങൾ?
0: ലൈവാണോ?
1: ലൈവാണ്, നമ്മൾ എല്ലാവരോടും പറയാണ്, ഇന്ത്യക്കാർ മുഴുവൻ കേക്കട്ടെ. പറയൂ സർ.
0: എന്താ ഇത്? അതായത് ഞാന് ഇപ്പൊ ഒരു കുറച്ച് നാളായാളിൽ ഇതിപ്പോ ഈ മഴവിൽ റേഡിയോ സ്ഥിരം കേൾക്കാൻ തുടങ്ങിയിട്ട്. അതേ മനോഹരമായിട്ട് നിങ്ങളുടെ അവതരണമൊക്കെ ഗംഭീരമാകുന്നുണ്ട്. നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക അല്ലേ.
1: തീർച്ചയായിട്ടും
0: ശബ്ദം, ശബ്ദങ്ങളിലൂടെ നമ്മളെ ലോകത്തെ കീഴടക്കുക അല്ലേ.
1: ഞങ്ങൾ ആവും വിധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്താൻ നോക്കുകയാണ്, നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതായത് എത്ര വലിയ മസിൽമാൻ, എത്ര വലിയ ഗുണ്ടയാന്ന് പറഞ്ഞാലും മനസ്സില് ഒരു ഒരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്,
1: ഒരു കുട്ടിയുണ്ട്, ഒരു ഇന്നർ ചൈൽഡ് ഈസ് ദേർ.
0: ഉണ്ട്. അതിനെ ഉണർത്തിയെടുക്കുക, അതിന് വേണ്ടത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിലും ആ നല്ല സ്വഭാവങ്ങളും കണ്ട് എല്ലാം സാധിക്കും. അപ്പം ഒരുപക്ഷെ ഈ സംഗീതം ഇഷ്ടപ്പെടാത്ത, പാട്ട് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല,
1: മനുഷ്യനാണെന്നുണ്ടെങ്കില്.
0: നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ അനുഭവം പറയൂ, ഞങ്ങളും കൂടെ അതോട്
1: കേൾക്കാം. തീർച്ചയായിട്ടും വിദ്യാനുഭവം എന്ന് പറയാനുണ്ടോ? നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട കുറേ കൂട്ടുകാരായിട്ട് നമ്മൾ ഒരിക്കലും പിരിയില്ല, എന്ത് വന്നാലും നമുക്ക് നമ്മളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഓട്ടോഗ്രാഫ് താളുകളിലൊക്കെ എഴുതി നിറച്ചു വിടുന്ന കുറേ മനുഷ്യരുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ജസ്റ്റ് ഫ്രണ്ടായി പോയവർ.
2: അതെ, അതെ, അതെ, തീർച്ചയായും. അങ്ങനെ ഒരു ഒരനുഭവം എനിക്കുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടിരുന്ന എൻ്റെ ഒരു എന്താ പറയുക, ഒരു കൗമാര സോൾമേറ്റ്, ഒരു നമ്മളുടെ ബാല്യം കഴിഞ്ഞ കൗമാരത്തിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് എനിക്കിതുപോലെ ഒരു കൂട്ടുണ്ടായിരുന്നു, ഒരു മെയിൽ ഫ്രണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു കോണ്ടാക്റ്റൊക്കെ, അദ്ദേഹം എബ്രോഡ് പോയി, അപ്പോൾ ആ ഒരു കോണ്ടാക്റ്റൊക്കെ ഇല്ലാതായിപ്പോയി.

0: ആക്റ്റീവായി വന്നപ്പോ ഒരു ദിവസം ഒരു ഫ്രണ്ട് സജഷനിലൂടെ എനിക്ക് അദ്ദേഹത്തെ തിരിച്ചു കിട്ടി. അപ്പോൾ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയിരുന്നിടത്തുനിന്ന് അല്ലെങ്കിൽ ഞാൻ തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ, എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ അത് ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അത് കിട്ടുമെന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു അമൂല്യനിധി തിരിച്ചു കിട്ടി. അതെ അതെ, അത് ഇപ്പോൾ സ്റ്റിൽ ഗോയിങ് ആണ്.
1: അതാണ് വലിയൊരു കാര്യമാണല്ലേ. ഇപ്പം എന്തായാലും വിദ്യയുടെ ആ ഒരു വിശേഷം കൂടെ അങ്ങ് കാരണം അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
2: ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ അവാർഡാ കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്.
1: ആർക്കെങ്കിലും ആരെങ്കിലും വേണ്ടേ അല്ലേ.
2: അതെ അതെ അതെ അതെ. ഈ അതായത് ഇപ്പൊ ഈ റീയൂണിയന്റെ ഒരു കാലമാണ് ഇപ്പോ.
1: അതെ അതെ അതെ,
2: അത് ഇതൊക്കെ കുറെ ഗുണം ചെയ്യുന്നുണ്ട്.
0: ഇത്തരം ബന്ധങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓരോ ബന്ധങ്ങൾക്കും ഓരോ ലിമിറ്റ് നമ്മൾ നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും മനോഹരങ്ങളാണ്.
1: എല്ലാം മനോഹരമാണ്, നമ്മളാണ് അതിരുകൾ നിശ്ചയിക്കേണ്ടത്. അനുവദനീയതയുടെ അതിർവരമ്പുകൾ നിർണ്ണയിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക അല്ലേ.
0: തീർച്ചയായും.
1: അപ്പോ നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അമേരിക്കക്കാര, അവിടുത്തെ എല്ലാ മലയാളീസിനെയും സ്നേഹം അറിയിക്കുക. ഇനിയും വിളിക്കണം കേട്ടോ. ഒരുപാട് സ്നേഹം സാർ, നല്ല ശബ്ദം അല്ലേ, സമാധാനമുള്ള ഒരു മനുഷ്യൻ.
0: തിരക്കുകളില്ല എനിക്ക്
2: ഇപ്പൊ കിട്ടില്ല. വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആ ഒരു പാട്ട് മറ്റേ നടൻ എന്നുള്ള ഇതിലെ ഉളി വരുന്ന മുളങ്കാറ്റിൽ
1: നടൻ
2: കുമ്പിൽ മലരുണ്ട് അതൊന്ന്
1: പാടുന്നുണ്ടല്ലോ മിടുക്കൻ. യെസ് യെസ്, എന്താണ് ഞാൻ പാട്ടിട്ട് വന്നേ കേട്ടോ. നടൻ അല്ലേ.
0: അപ്പൊ ജയൻചേട്ടന് ഒരു പ്രത്യേകിച്ചും ഒരു കഥയും പറയാനില്ല എന്നാണ് പറയുന്നത്.
1: ഞങ്ങളുടെ കഥ കേൾപ്പിച്ചു മെടുക്കൻ.
2: കഥ പറയാനുണ്ടോ ചോദിച്ചാൽ ഒത്തിരി ഉണ്ട്. പറഞ്ഞാലേ അത് ഒന്ന് ലിമിറ്റ് ചെയ്തേക്കാന്ന് വെച്ചു.
1: അപ്പൊ അങ്ങ് ചോദിച്ച പാട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. അപ്പൊ വീണ്ടും വിളിക്കുക പ്രിയപ്പെട്ടവരെ, കേട്ടോണ്ടിരിക്കുന്നവർ വിളിക്കാൻ മടിക്കല്ലേ. 0484-242-8101 0484-242-8101
0: കേട്ടോണ്ടിരിക്കൂ കൂടെ അരികെ
1: ഞങ്ങൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെയിൽ. ഞങ്ങൾക്കരികിൽ, നമുക്കരികിൽ ആരാ നോക്കട്ടെ വിദ്യ. ഹലോ
0: ഹലോ
2: ഹലോ
1: അനൂപ് അല്ലേ?
2: ഹലോ അനൂപ്.
1: അനൂപ് എറണാകുളം തന്നെയാണ് അല്ലേ?
2: അല്ല, ഞാൻ എന്റെ സ്വദേശം കോഴിക്കോടാണ്.
1: കോഴിക്കോട് ആടെ നിങ്ങള്?
2: കോഴിക്കോട് നമ്മുടെ പപ്പു ഒക്കെ സംസാരിക്കുന്ന
1: കുതിരവട്ടം.
2: നരുക്കുനി അതുല്യ പ്രതിഭ സുരഭി ലക്ഷ്മിയുടെ
0: നാടപ്പ.
1: എന്താണ് അനൂപിന്റെ ലൈഫില്?
0: അനൂപിന് ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ട് തിരികെ കിട്ടിയ ആ ഒരു ഏറ്റവും വിലപ്പെട്ട ആ ഒരു സൗഹൃദമോ അതെന്താണ്?
2: നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചു കിട്ടിയോന്ന് അറിയൂല, പക്ഷെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും നിൽക്കുന്ന കുറേ
1: പേര്.
0: കിട്ടും, ഉറപ്പായും കിട്ടും,
1: കിട്ടാതെ ഇവിടെ പോവാൻ.
0: അതെ,
2: കാരണം ഒരുപാട് നല്ല സുഹൃത്തുക്കള് നമ്മള് സമ്പാദിച്ച ആൾക്കാരാണ്, പക്ഷെ അവര് തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ അവരെ നല്ല സുഹൃത്തുക്കളായിട്ട് പരിഗണിക്കും. എന്റെ ജീവിതത്തില് എന്റെ 10ാം ക്ലാസ് ജയിച്ചുടനെ തന്നെ നമ്മളൊരു സുഹൃത്താണ് എന്നെ തുടർ വിദ്യാഭ്യാസത്തിന് ഇങ്ങനെ പ്രേരിപ്പിച്ചത്.
1: അതാണ് നല്ല കൂട്ടുകാരൻ.
2: അപ്പൊ അവൻ പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ അവൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പ്ലസ് ടുവിനും അതേപോലെ ഡിഗ്രിക്കും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും എന്നെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഒരു PG എടുത്ത്, ഒരു BEd എടുത്ത്, അങ്ങനെ ആ സുഹൃത്തിപ്പം ഉണ്ടെങ്കിലും ബന്ധങ്ങൾ കുറവാണ്, പക്ഷെ നമ്മള് ഇപ്പോഴും അവനെ നല്ലൊരു സുഹൃത്തായി കാണുന്ന ഒരു പഴയ ബന്ധങ്ങള്.
1: അല്ല, നമ്മൾ അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മുന്നേറാൻ, സ്വപ്നങ്ങൾ കാണാൻ അല്ലേ.
0: പിന്നെ അനുപേ, ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ നമുക്കും വന്നിട്ടുണ്ടാവില്ല ലിമിറ്റേഷൻസ് ഒക്കെ.
1: പണ്ടെവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്, ഓർമ്മകളെല്ലാം ഒരു ഭാണ്ഡമാണ്, ഒക്കെ ഒതുക്കി പെറുക്കി കെട്ടിയ ഭാണ്ഡം. കാലം കാതങ്ങൾ താണ്ടുമ്പോൾ അതിൽ എലികരണ്ട സുഷിരങ്ങൾ വീഴും. ചെറുത് ചോർന്നൊലിച്ച് അവസാനം എന്തെങ്കിലും അതിൽ കണ്ടാലായി എന്ന്.
2: ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ അവരൊക്കെ നല്ല ബന്ധങ്ങളാണെങ്കിൽ ഇപ്പോഴും നമ്മള് അവരെ പഴയ ബന്ധം തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും വരുമെന്നേ, നമ്മളുടെ പഴയ ചങ്ങായിമാരായിട്ട് അവരൊക്കെ തിരിച്ചുവരുപ്പാ.
0: നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ കൂടെ നിൽക്കും.
1: എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും.
2: അതേപോലെ തന്നെ എന്നെ PG പഠിക്കുമ്പോ ഒരു സുഹൃത്ത്, എന്റെ BEd പഠിക്കുമ്പോ ഒരു സുഹൃത്ത്.
1: ആലോചിക്കണേ, 10ാം ക്ലാസ്സിൽ വെച്ച് പരിപാടി നിർത്താൻ പോയ മനുഷ്യനെയാണ്.

0: കൂട്ടുകാരുടെ പ്രചോദനം കൊണ്ട് പി ജി പി ഒക്കെ പഠിപ്പിച്ചത് അല്ലേ?
1: ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്യാം.
2: അപ്പൊ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവായ കുറെ ആളുകളാണല്ലേ
0: ചുറ്റുമുള്ളത്.
1: അവരൊക്കെ നമ്മളിപ്പോഴും കോണ്ടാക്ട് ഉണ്ടെങ്കിലും പഴയ
0: ബന്ധം എവിടെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അനുപേ
1: മിസ് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇവരെയുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവര് എവിടെയോ നമുക്കൊരു ശരി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മളിപ്പോഴും
0: കാത്തിരിക്കുകയാണ്. വരാണ്ടോ ഇവർക്ക് എവിടെ പോകാനാണോ കേട്ടോ. ഇപ്പൊ നല്ല പാട്ട് വെച്ചു തരാം, വേറെ പാട്ട് പോലും ചോദിക്കാനുണ്ടോ?
1: വേറെ എന്ത്, കാരണം പരിപാടി ഞാൻ ഈ കുറഞ്ഞ ദിവസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ഞാൻ അന്ന് മുതൽ രാത്രി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ഇരുട്ടിന്റെ മഴയുടെ ഒക്കെ
0: അകമ്പടിയായിട്ട് അരികയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് അല്ലേ.
1: ഞാൻ ഇങ്ങനെ കേട്ട് ഈ ഉറക്കത്തിന്റെ ലേക്ക് ഇങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയം വീട് എടുത്ത് വെച്ചാൽ കൊണ്ട് നിങ്ങളെ കുറെ സാഹിത്യങ്ങൾ കുറെ ഇങ്ങനെ.
0: ഓക്കെ മാഷേ, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. പാട്ട് വെച്ചേരാ.
1: വിളിക്കാൻ സാധിച്ചതിലും നിങ്ങളെ സംസാരിച്ചതിലൊക്കെ സന്തോഷം.
0: ഇനിയും വിളിക്കൂ കേട്ടോ.
2: ശരി,
0: ബൈ. കേട്ടോണ്ടിരിക്കുന്നവരോടാണ് വിളിക്കാം. അപ്പൊ നമുക്കൊരു ഒരാഴ്ച എല്ലാം ഗ്യാപ്പ് ഇട്ട് തന്നെ ഇതുപോലെ കാത്തിരുന്ന് വിളിക്കുക. എല്ലാ ദിവസവും വിളി, എല്ലാവരുടെയും കോളുകൾ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ട്. എല്ലാ നമ്മുടെ കൂട്ടുകാരാണ്, പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചയെങ്കിലും മിനിമം സമയം എടുത്തിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ
2: 0484 2 4 2 8 1 0 1.
0: ഒരു കോളും കൂടി വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ പാട്ട് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യണോ അല്ലെങ്കിൽ കുറെ നേരം ആയത് ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ, റെയിൻബോ ആരാണ്?
3: സുനീഷ്.
0: സുനീഷിന്റെ ലൈഫില് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വന്ന പ്രിയപ്പെട്ട കൂട്ട് ആരാണ്?
2: അതിനു മുൻപ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എവിടുന്നാ വിളിക്കുന്നത്?
3: എന്റെ പേര് ചന്ദ്രൂരി.
0: സെൻസസ് ഡ്യൂട്ടിക്ക് വന്നേക്കാണ് വിദ്യ.
3: എനിക്ക് ശരത്തിന്റെ ശബ്ദം കേട്ടപ്പോ, ശരത്തിനെ പണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പഴല്ല, കുറെ നാൾ നമ്മൾ വൈകിട്ടപ്പോ ഞാൻ എനിക്ക് ഞാൻ ഒരു ബ്യൂട്ടി പാർലറാണ്. പണ്ട് ശരത്തിനെ വൈകിട്ട് ഷോ ഉണ്ടാ, ശരത്തിന് വൈകിട്ട് പണ്ട് ഷോ ഉണ്ടായിരുന്നല്ലോ 8 മണി സമയത്ത്. അന്ന് ഞാൻ ശരത്തിനോട് വിളിച്ച് സംസാരിച്ചിട്ടുള്ള
0: 8 മണി ഷോ എന്ന് പറയുമ്പോ 10 കൊല്ലം മുമ്പായിരിക്കും അല്ലേ?
2: എന്താ ഓർമ്മ അല്ലേ?
3: ശരത്തിന്റെ അന്നത്തൊക്കെ ഒരു ഒരു പ്രേമത്തിനെ കുറിച്ചൊക്കെ പറയാനായിരുന്നു.
0: പ്രണയസെല്ലാം ഉണ്ടായിരുന്നു പണ്ട്, അപ്പഴായിരിക്കും.
2: ശരത്ത് അല്ലേ, ഏതെങ്കിലും ഒരു പ്രണയത്തെ പറ്റി
0: പറഞ്ഞിട്ടുണ്ടാവും.
3: കൈവിട്ടു പോയ സംഭവങ്ങള് വന്നിട്ടില്ല, വന്നിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ചു കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ കുറെ നാള് പ്രേമിച്ചതാണ്, കൈ വന്നിട്ട് ഞാൻ
2: കയ്യില് വന്നിട്ടുണ്ട്,
0: കയ്യില് വന്നിട്ടുണ്ട്,
2: പക്ഷെ പിടിക്കാറായിട്ടില്ല.
3: ആയിട്ടുണ്ട്, ഞങ്ങൾ പിറന്നാള് വഴക്കിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് ഫോണിൽ
0: തിരിച്ചു വന്നു പ്രണയം അല്ലേ?
3: തിരിച്ചു വന്നു.
0: സന്തോഷമാവട്ടെ.
2: പണ്ടത്തെ
0: വരുന്നു
2: പ്രണയിക്കാൻ പറ്റട്ടെ.
0: മറ്റാരെയും നിങ്ങളെയും കരയിപ്പിക്കാത്ത, വിഷമിപ്പിക്കാത്ത അതേ തീവ്രതയോടെ, സ്നേഹത്തോടെ ഒരുമിച്ചുണ്ടാവട്ടെ കേട്ടോ.
3: അല്ല, ഞങ്ങൾക്ക് ഞാനാണ് പുള്ളി കരയിപ്പിച്ചേക്കണത്.
0: ഇപ്പൊ തിരിച്ചറിവൊക്കെ വന്ന മനുഷ്യ നിങ്ങൾക്കല്ലേ? അപ്പോ വിദ്യ ചോദിക്കണം, സത്യം ചെയ്യിക്കാൻ ഇനി കരയിപ്പിക്കൂല. ഇതിങ്ങനെ കൈ അടിച്ച് കാണിക്കണ്ട, സത്യം ചെയ്യിപ്പിക്കുക ശരത്തേന്ന്. സത്യം ചെയ്യ്, ഇനി കരയിപ്പിക്കൂല എന്ന് നിങ്ങളുടെ കൊച്ചിനെ. വിദ്യേന് പറവുകാരിയാണ്
3: കേട്ടോ.
0: ആണോ, കൂടുതൽ വിശേഷം ഒന്നും പറയണ്ട, അവിടുന്ന് പാർസല്. അപ്പൊ രണ്ടുപേർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരട്ടെ.
2: എന്തോ
0: കേട്ടില്ല, ചോദിച്ചോ ചോദിച്ചോ.
2: സുനീഷിന് പാട്ട് ചോദിക്കാനുള്ള അവസരമല്ലേ ഇത്?
0: എന്തെങ്കിലും ഒരു ലവ് സോങ് കിട്ടാൽ മതി. ഓക്കെ, ഓക്കെ ബ്രോ, ഇതാ വരുന്നു ആ മനോഹരമായ പാട്ട്. ഇനി കുഴപ്പമില്ല, നമുക്ക് ആഴ്ച ഒരിക്കലൊക്കെ വിളിക്കാം കേട്ടോ. വിദ്യ പിണങ്ങിട്ടോ.
2: ഓക്കെ പിണങ്ങിക്കോളാം.
3: ആൾ കേട്ടിട്ടിരിക്കണേ
0: കേൾക്കട്ടെ,
2: ഇവിടെ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല.

0: ശബ്ദം കേട്ടിട്ട് സന്തോഷമായെന്ന് പറഞ്ഞ ആള് പിണങ്ങണ്ടല്ലേ, കുശും പോരണ്ട. ഓക്കെ ഓക്കെ ബ്രോ, ശരി,
1: താങ്ക്
0: യു സുനീഷ്, ബൈ ബൈ. ഈ ചില കടമ്പിടുത്തങ്ങളും വാശികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് ടാഗോർ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രണയം ഒരു പക്ഷിയെ പോലെയാണ്, മുറുക്കെ പിടിച്ചാൽ അത് ചത്തുപോകും, കയ്യൊന്നയച്ചാൽ പറന്നു പോവുകയും ചെയ്യുന്ന പോലെ. അത്ര ഹാൻഡിൽ വിത്ത് കെയർ ആണ് കേട്ടോ. ചില ഈഗോണ്ടൊക്കെ പുറത്തെങ്ക് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു പോയാല് തിരിച്ചു വരവൊന്നും ഉണ്ടായെന്ന് ചിലപ്പോ വരില്ല. അതുകൊണ്ട് ഉള്ളതൊന്നും കളയാണ്ട് ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കട്ടോ.
1: ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ കഷ്ടപ്പെട്ടാലും ചേർത്ത് പിടിക്കണം അല്ലേ.
0: ഈശ്വര, അതാണ് കുട്ടി ട്രാക്കിലേക്ക് വന്നല്ലോ. വരുന്നു മനോഹരമായ അവർക്കുള്ള പ്രണയഗാനം. ഇത് അരികയാണ്, കൂടെ ഞങ്ങളുണ്ട്. ഒപ്പം ചേരാൻ വിളിക്കണം 0484-242-8101. ഇത് ആകാശവാണി
1: കൊച്ചി FM Rainbow
0: 107.5 മ്യൂസിക്കലി.
1: യെസ്.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 അരികയാണ്. അരികയെ നമുക്കൊപ്പം ഒരാളുണ്ട് കേട്ടോ, കണക്ട് ചെയ്യട്ടെ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: എന്തോ ക്ലിയർ ആവുന്നില്ല. ഹലോ, റേഞ്ചിന് ചെറിയൊരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കാമോ അവിടെ നിന്ന്?
0: നമ്മള് സംസാരിച്ചിട്ട് എത്ര വർഷായല്ലേ?
1: സഹലിന് ആ ഒരു എക്സൈറ്റ്മെന്റ് സംസാരത്തിലുണ്ടല്ലേ.
0: അതെ അതെ, ഏ ഓർക്കുന്നില്ല, പറയൂ.
1: സഹലേ, സഹല വല്ലാതെ എക്സൈറ്റഡ് ആണല്ലേ ശരത്തിനോട് സംസാരിക്കുമ്പോ. അപ്പൊ ശരത്, സഹലേ പറഞ്ഞേ, സഹലിൽ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സുഹൃത് ബന്ധങ്ങളോ പ്രണയ ബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശരത്തിന് സഹലിന് പറയാനുണ്ടോ? റെയിൻബോ
2: വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതല്ലേ, ഇപ്പൊ വീണ്ടും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും.
1: അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ട് തിരികെ കിട്ടിയിരിക്കുകയാണ് അല്ലേ?
0: ഞാനേ ഞാൻ എന്തോ വല്ലാണ്ട് ഇമോഷണൽ ആവുന്നു സഹൽ പറഞ്ഞിട്ട്. കാരണം എനിക്കും അതേ ഒരു ഫീലാണ്. നമ്മൾ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ചില മനുഷ്യർ, ഒരിക്കലും കാണാത്ത ചില ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി തീർന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ തിരികെ വന്നത്. അരികയിലൂടെ
2: സൗണ്ട് വീണ്ടും കേൾക്കും. കിരൺ ബേബിയുടെ ഒക്കെ സൗണ്ട് ഇന്നലെ ഞാൻ കേട്ടതേ ഉള്ളൂ.
0: ആഹാ, നമുക്കൊപ്പം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള വോയിസസും ഇതാ ഇപ്പൊ വിദ്യന്റെ ഒക്കെ പോലത്തെ ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ.
2: അല്ല, അവരെയൊക്കെ വീണ്ടും കേൾക്കാൻ പറ്റുന്നതിന്റെ ഒരു ഇതാ വീണ്ടും. പണ്ടൊക്കെ കൊച്ചിയിലെ ചെറിയ റേഡിയോയിൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ റെയിൻബോ.
0: അതെ, ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും നമ്മൾ ഉണ്ട് കാത്തു.
1: സാധാരണ നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവരുടെ കഥകളാണല്ലേ, ഇത് റെയിൻബോന്റെ കഥ തന്നെയാണ്.
0: തിരിച്ചിട്ട് സന്തോഷം പറയാണ് സഹല്, ഒത്തിരി സന്തോഷം കേട്ടോ. ഇനിയും കൂട്ടായിട്ടിരിക്കുക, ഇടയ്ക്ക് വിളിക്കട്ടോ. ഓക്കെ, സന്തോഷം,
1: ബൈ
0: ബൈ. അത് വേറെ സന്തോഷം. ഞാൻ ഇന്ന് പോയൊരിടത്ത്, അവിടുത്തെ ടീച്ചർ, സ്കൂള് എറണാകുളത്ത്. അപ്പൊ ടീച്ചർ എന്നോട് ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് മുഖ ഓർമ്മയില്ല സാർ. ഞാൻ പണ്ട് അവര് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിളിച്ചിട്ടുണ്ട്. ഡിഗ്രി അല്ല, പ്ലസ് ടു പഠിക്കുമ്പോൾ പ്രണയ സല്ലാപത്തിൽ വിളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രണയവിവാഹം വരുന്ന വിശേഷം പറയാൻ വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഞാൻ അന്തിക്കാട് നിന്നാണോ, അയ്യോ സാറിന് അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? സി, നമുക്ക് ചില ഇൻസിഡൻസ് ഓർമ്മ വരുമല്ലോ. അപ്പൊ അവര് പഠിച്ചു ടീച്ചറായി, ആ ടീച്ചറായിട്ട്

0: 8 കൊല്ലമായി വരെ. അപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്ന കുറെ മനുഷ്യർ ടി ടി സിക്ക് പോയി. പിന്നെ
1: ഇത് പറയുമ്പോണ്ടല്ലോ ശരത്ത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സെൻസിറ്റീവ് ആവുന്ന പോലെ, വല്ലാതെ ഇങ്ങനെ ഒരു ഇമോഷണൽ ആവുന്ന പോലെ.
0: സീരിയസ്ലി, കാരണം
1: ശരത്തിന്റെ കണ്ണൊക്കെ നിറയുന്നു. എത്ര മാത്രം സിൻസിയർ ആണ് ചെയ്യുന്ന ജോലിയിൽ നിന്ന് ശരത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ.
0: നമുക്ക് ഇഷ്ടല്ലേ ഒരുപാട് ഇടങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഇപ്പൊ അമേരിക്ക എന്നൊക്കെ ഒരു കോൾ വരാന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്തിരുന്ന് നമ്മളെ പലരും
1: കേൾക്കുന്നുണ്ട്.
0: അവർക്ക് എല്ലാവർക്കും തോന്നണം അരികെ റെയിൻബോ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകം പറയുന്നു അരികെ ഞങ്ങളുണ്ട്. ഒരു പാട്ടിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷെ ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഉറക്കെ പറയോ, ഉറക്കെ പറയോ. കെ സി ഗംഗാധരൻ പറയൂ, അങ്ങയുടെ ജീവിതത്തില് നഷ്ടപ്പെട്ടു പോയിട്ട് തിരികെ കിട്ടിയ ആ നിധി എന്താണ്?
2: ഒരാളെന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടം ആൾക്കാര്, അതായത് എന്റെ ക്ലാസ്മേറ്റ്സ്, അവര് ഞാൻ 75 വേർപിരിഞ്ഞാണ്. 75 അത് കഴിഞ്ഞ് നമ്മള് ഞാൻ ജോലിയൊക്കെ ആയി. 36 സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു റീയൂണിയൻ
0: നടത്തുന്നുണ്ടായിരുന്നു,
2: നേഴ്സ് മാത്രമായിട്ട്. ഞാനും പോയിരുന്നു. അപ്പൊ അന്ന് കുറച്ചുപേര് 45 2015 അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റി. എന്റെ മനസ്സിലൊരാഗ്രഹം വെച്ചു, അന്നൊരു 5-6 ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊണ്ട് നമുക്ക് കോളേജിൽ കൂടുതൽ ആൾക്കാരെ നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ ഒന്നും കൂടെ സംഘടിപ്പിച്ചുകൂടാന്ന് വെച്ച് പേരെ എനിക്ക് അറിയാവുന്നവരെ മാത്രം അവരെ ഒരു 10-14 കിട്ടി. അവര് ഒക്കെ കൂടി ഞാനും അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഒരു ഒരാളുടെ വീട്ടിൽ വെച്ച് നടത്തി, ആ കൂട്ടത്തിലെ ഒരാളുടെ. അത് കഴിച്ച് ഓരോരുത്തർക്കും പരിചയമുള്ള ആൾക്കാരോട് മോഡല് കോണ്ടാക്ട് ചെയ്ത് നമുക്കൊരു 45 അതിനെ കിട്ടി. അതില് ഒരു നമുക്ക് 2019 റീയൂണിയൻ നടത്തി. അതിൽ നമുക്ക് 45 ശേഷം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 75 കണ്ട് തിരിഞ്ഞിട്ട് വളരെ സന്തോഷമായിരുന്നു. അതില് ഒരു പാർട്ടാവാൻ കാണിച്ചതില് അല്ല സാധിച്ചതില്
0: സന്തോഷം. പേര് വല്ലതും ഉണ്ടോ? പേര് വല്ലതും ഉണ്ടോ ആ സംഘത്തിന്? അപ്പൊ ആ സംഘത്തിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ എന്തായാലും ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് പാട്ടിലേക്ക് പോവാം. അങ്ങനെ പാട്ട് കാണിക്കല്ലേ, വിളിക്കും വീണ്ടും. 0-4-2-4-2-8-1-0-1 കൂടെയുണ്ട് അരികെ. ഇത് ആകാശവാണി
1: കൊച്ചി FM റെയിൻബോ 107.5.

0: ശ്രദ്ധിക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി അരികയാണ് സമയം. ഇനി 18 മിനിറ്റ് ഉള്ള വിദ്യ തീരാറായിട്ടുണ്ട്.
1: അതെ, സമയം പോകുന്നത് അറിയില്ല അല്ലേ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്,
0: കോൾ വന്നു. ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ട്? ആരാ വിളിക്കുന്നത്?
0: കുമുദാബായി. കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായല്ലോ നമ്മളെ, ഞാനും സിം ചേച്ചി ഉള്ള പോലെ.
1: അപ്പൊ കാത്തിരിക്കായിരുന്നു ഒരാഴ്ചയാവാൻ.
0: ആണോ?
1: അപ്പൊ അത്രക്ക് ഇഷ്ടമാണത് സംസാരിക്കാൻ.
0: വിദ്യയുണ്ട് കൂടെ. എന്താണ് നമ്മളോട് പറയാനുള്ളത്?
2: എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ഒറ്റപ്പെട്ട ആളാണ്.
0: ഒറ്റപ്പെട്ട ആളുടെ ലൈഫില് നഷ്ടപ്പെട്ടു പോയ, തിരികെ വന്ന ആരെങ്കിലും ഉണ്ടോ?
2: ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ശരിക്കും.
1: റെയിൻബോ ഉണ്ടല്ലോ കൂട്ടായിട്ട്.
0: അതെ, ഞങ്ങളില്ലേ.
1: ഞങ്ങൾ എത്ര മക്കളാണല്ലേ ഉണ്ടാവുക കൂടെ. ഓരോ ദിവസവും ഓരോരുത്തരാ വരണത്.
0: അരികയുണ്ട്, ആരുമില്ലാന്ന് തോന്നുമ്പോ അരികെ കൂട്ടായി റെയിൻബോ ഉണ്ട് കേട്ടോ.
1: പിന്നെന്താ
0: വിശേഷം? എന്ത്
2: വിശേഷം?
1: എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്?
0: ഇമോഷണൽ ആവണ്ട, സങ്കടമൊന്നും വേണ്ട. നേരത്തെ എന്നോട് ലൈവ് കണക്ട് ആകാൻ മുമ്പേ പറഞ്ഞത് 2 മണിക്കൂർ പരിപാടി ആക്കാൻ പറഞ്ഞ ടീമാണ് അല്ലേ. 2 മണിക്കൂറൊക്കെ കൊറേ പേർ കൊറേ വിശേഷം പറയാല്ലേ. എന്തായാലും നമ്മൾ സംസാരിക്കാം കേട്ടോ, സാറിനോട് സംസാരിക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷം. ബൈ. ഇതാണ് അരികെ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് നമ്മുടെ ആരാധ്യനായ നമ്മുടെ ഫെക്സ് കമ്മ്യൂണിക്കേഷൻ സാർക്ക് പറഞ്ഞത് തന്നെയാണ്, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും.
1: അതെ,
0: അത് പറയാൻ ആൾക്കാർ തയ്യാറാണെങ്കിലും കേൾക്കാൻ എത്ര പേരുണ്ട്? വിദ്യ
1: വളരെ കുറവാണ്.
0: അപ്പൊ അങ്ങനെ കേട്ട് കേട്ടിരുന്ന മനുഷ്യന്മാർ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്നു. പിന്നെ കുറെ നാൾക്ക് ശേഷം ഒരു വാട്സപ്പ് മെസ്സേജ്

0: ോ ഒരു ഇൻസ്റ്റാ സ്റ്റോറിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടോ അവർ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ലോകം മുഴുവനും കീഴടക്കിയ ഒരു സന്തോഷം. നമുക്ക് പണ്ടത്തെ പോലെ ആ മനുഷ്യൻ ഇപ്പോഴും ഉണ്ട് എന്ന്
1: തിരിച്ചറിയിക്കുന്ന.
0: എൻ്റെ ലൈഫിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യന്മാർക്കിടയിൽ ഇപ്പോൾ ഈ നമ്മൾ പ്രോഗ്രാം തുടങ്ങിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ബി എഡിന് പഠിച്ചിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി സോൾമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ, ആളിപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ എഴുതിയിട്ട് വലിയ പൊസിഷനിലാണ്. അപ്പോൾ ഇന്ന് ഏതാണ്ട് ഒരു 10 വർഷത്തോളമായി ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട് ഉണ്ടായില്ല. കാരണം പല സാഹചര്യങ്ങൾ കൊണ്ട് ആൾ ഒരു പഠനത്തിനൊക്കെ ആയിട്ട് പോകുന്നു, പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ കാണുന്ന നമ്മളുടെ സഹപാഠികളെല്ലാം ചോദിക്കും, അവരുടെ കോണ്ടാക്ട് ഉണ്ടോ, കാണാറുണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു നീറ്റലാണ്, ഇത്രയും അടുത്തിരുന്ന് എന്താ പറയുക, എൻ്റെ മനസ്സിലുണ്ടാവുന്ന തോന്നൽ പോലും തിരിച്ചറിഞ്ഞ് എന്താണെന്ന് ചോദിച്ചിരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ.
1: നമ്മളെ ശ്വാസം
0: തിരിച്ചറിയുന്ന, നമ്മുടെ കണ്ണിൻ്റെ നേരത്തെ പറഞ്ഞ ഭാവം തിരിച്ചറിയുന്ന കൂട്ടുകാരി. പക്ഷെ ഇന്ന് നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും നാൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ കൂട്ടുകാരിയുടെ ഹോയ് എവിടെയാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വരാണ്, എവിടെയാണ് നീ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് ചില, ഏറ്റവും സന്തോഷം എനിക്ക് ഇപ്പോൾ അതാണ്, നേരത്തെ പറഞ്ഞ ഒരു ഇമോഷണൽ ആവാൻ കാരണം അതാണ്. നമ്മൾ ചില കാര്യങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന പോലെയാണ്.
1: അതെന്താണെന്നറിയോ ശരത്തെ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളൊരു ഐശ്വര്യം, ഒരു വൈബ്, ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ഇങ്ങനെ സ്പുരിക്കുന്നുണ്ട്.
0: ആണ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തരും, പേഴ്സിൽ വെക്കാനാ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
1: തീർച്ചയായും.
0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 അരികയാണ് കൂടെ ഞങ്ങൾ ആർജ്യ ശരത്തും
1: ആർജ്യ വിദ്യയും.
0: വിളിക്കണം 0484-2-4-2-8-1-0-1.

0: നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടം
0: അരികെ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കൊപ്പം. ഹലോ,
2: ഹലോ,
0: ആരാണ്?
1: ആശ,
0: ആശമ്മ കാതിക, ആശ തൊടുപുഴ. എന്നിട്ട് എന്നിട്ട് എന്നിട്ട് എന്നിട്ട് പറ,
2: എന്നെ വിശേഷം? ഞാൻ വിദ്യയെ വിദ്യയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല.
1: അശ്വടാ,
0: അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. വിദ്യ സംസാരിച്ചോളൂ.
1: ആശമ്മ,
2: അതുകൊണ്ട് വിളിച്ചതാണ്. എന്തോ,
1: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
1: ഊണൊക്കെ കഴിച്ചോ?
2: കഴിച്ചു.
0: എന്തായിരുന്നു ഇത് സ്പെഷ്യല്? എന്ത് സ്പെഷ്യല് മോനെ, ഇപ്പൊ പറയൂട്ടോ. അതിന്റെ മുകളിൽ കുറച്ച് ചാറോണ്ട് ഇങ്ങനെ ഒന്ന് തൂവായിരുന്നു അല്ലേ,
1: അലങ്കരിക്കായിരുന്നു.
0: അമ്മയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ട് എന്ന് തോന്നിയിട്ട് തിരിച്ചു വന്ന നല്ല കൂട്ടുകാരെ കുറിച്ച് പറയാനുണ്ടോ അമ്മ? ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും?
2: മറ്റ് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചിട്ട് അമ്മേ തന്നെയല്ലേ മക്കളെ.
0: ഞാൻ വിദ്യയോട് പറയാറുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ. എന്തായാലും അപ്പോഴും കൂടെ നിൽക്കാൻ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ അമ്മ, പഴയ കൂട്ടുകാരായിട്ട് ഇടക്കിടക്ക് യാത്രകൾക്ക് പോവാൻ ആൾക്കാരുണ്ട് അല്ലേ? പിന്നെ ഞങ്ങളില്ലേ? കടവക്കുടി ചെറൈയും കറങ്ങാനൊക്കെ ഒരു ഗ്യാങ് ഉണ്ട് അമ്മയ്ക്ക് അല്ലേ.
1: എനിക്കിത് പറയുമ്പോ എന്താ ഓർമ്മ വരാന്ന് അറിയാമോ? പണി എന്ന് പറയുന്ന സിനിമയില് സീമ പറയുന്നില്ലേ, എടാ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വരില്ല, ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാൻ
0: പോവാണ്.
1: നഷ്ടപ്പെട്ടു
2: പോയി
1: എന്തോ
2: വിദ്യ ഒരു ഇത് തമാശയായിട്ട് കട്ട വരാൻ പോയ
1: അയ്യോ എന്തെങ്കിലും പറ്റോ?
0: ഇതാണ് വിദ്യ തമാശ പറഞ്ഞ കൊഴപ്പതാ, ദുരന്തങ്ങളെ സംഭവിക്കാ.
1: അത് തമാശ ഒന്നും ആയിരുന്നില്ല അമ്മ, അത് സത്യമായിരുന്നു.
0: ശരിക്കും വിദ്യക്ക് അങ്ങനെയായിരുന്നു പണ്ട്,
1: ഇപ്പോഴും വലിയ മാറ്റൊന്നുമില്ല.
0: അപ്പൊ അമ്മ നമ്മുടെ സമയം തീരാറായി, നല്ല പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ അമ്മ, ബൈ. വിദ്യക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം കഴിയാറായി. എത്ര പെട്ടെന്നാണ് നേരം പോകുന്നത്? അമ്മ പറഞ്ഞ പോലെ നമ്മളെ ഒന്ന് ട്രാക്കിലേക്ക് വരുമ്പോഴേക്കും തീർന്നു പോകാൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ച മനുഷ്യരൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ. കാരണം നഷ്ടപ്പെടലിന്റെ ആഴം വളരെ വലുതാണ്, നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവുള്ളൂ. നെവർ പ്ലേ ദ വിത്ത് ഹിം എനി അതേഴ്സ് ഇമോഷൻസ്. ഒരാളുടെ വികാരങ്ങൾ വെച്ച് കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കൊരു തമാശയായിരിക്കും ചിലപ്പോൾ, നേരം പോക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പേരിൽ
1: ഒരാളായിരിക്കാം.
0: പക്ഷെ അവർക്ക് അങ്ങനെ ആയിരിക്കില്ല, അവരുടെ ജീവനും ജീവസ്വവും സർവസ്വവും നിങ്ങളായിരിക്കും. അവരുടെ ആൾക്കാർക്ക് എല്ലാമായി നിന്നിട്ട് എന്താ പറയാ, കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാറിക്കോ നിങ്ങൾക്ക് മതിയാവുമ്പോഴോ മടുക്കുമ്പോഴോ വെറുക്കുമ്പോഴോ ഒക്കെ. പക്ഷെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി പോക്കരുത് മനുഷ്യന്മാർക്ക്. അങ്ങനെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തിരികെ ചെന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സാന്നിധ്യം അറിയിക്കാൻ വല്ലപ്പോഴെങ്കിലും.
1: ആർക്കും ഉപദ്രവമില്ലാതെ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റും.
0: അല്ല അധികമൊന്നും വേണ്ട വിദ്യ, വല്ലപ്പോഴും ഓയ് എവിടാടോ,
1: അതെ
0: കഴിച്ചോ, നീ ഒക്കെ അല്ലേ,
1: അതെ
0: എന്താ വിശേഷം,
1: എന്തൊക്കെ ചോദിക്കാൻ, ഒരാള്
0: ശരിയാവുന്നേ എന്ന് പറയാൻ അങ്ങനെ ഒരാളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. കരയുന്നവർക്ക് ചുമലാവാനും പറയാൻ കൊതിക്കുന്നവർക്ക്
1: കാതാവാനും.
0: യെസ്, അരികെയുണ്ട് റെയിൻബോയിൽ. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിന്റെ സമയം തീരാണ്, തൽക്കാലം ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും
0: മറ്റൊരു പരിപാടിയിൽ
1: വീണ്ടും കേട്ടുമുട്ടാം.
0: അതുവരേക്കും വണക്കം. ദിസ് ഇസ് മീ ആർ ജി ശരത്,
1: മീ വിദ്യ
0: സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ് പ്രിയപ്പെട്ടവരെ.

ഇപ്പോൾ സമയം 11:10:06. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.